सुनो 91.7 FM 91.7 FM

0: വചനങ്ങളിലൂടെ.
1: പലിശ വാങ്ങുന്നവനെയും കൊടുക്കുന്നവനെയും അതിനിടയിൽ നിൽക്കുന്നവനെയും ദൈവം വെറുക്കുന്നു.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ സുബഹി ബാങ്കിനുള്ള സമയം.

91.7 FM. 91.7 FM.

ഗുഡ് മോർണിംഗ്, വെൽക്കം ടു റേഡിയോ സുനോ. ഈ മോർണിംഗിൽ കൂടെ എത്തി ഞാൻ ചച്ചു. നല്ല ഐശ്വര്യം നിറഞ്ഞ, സന്തോഷം നിറഞ്ഞ ഒരു ദിവസം തന്നെ ഇന്ന് എല്ലാവർക്കും ഉണ്ടാവട്ടെ കേട്ടോ. നല്ല നല്ല ശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ. നല്ല ശീലങ്ങൾ എന്ന് പറയുമ്പോൾ ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും നല്ല ശീലം. ഒരാൾക്ക് നല്ല ശീലം എന്ന് തോന്നണത് മറ്റൊരാൾക്ക് ചിലപ്പോൾ അത്രയ്ക്ക് നല്ല ശീലങ്ങളൊന്നും ആയിരിക്കില്ല. എന്നിരുന്നാൽ കൂടി ബേസിക് ആയിട്ട് നമ്മൾ എല്ലാവരും കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകേണ്ട കുറച്ച് ശീലങ്ങളുണ്ട്. അത് ഇപ്പൊ നമ്മുടെ വൃത്തിയുടെ കാര്യത്തിലായിരിക്കാം, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള നല്ല ശീലങ്ങൾ നമ്മൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാനായിട്ട് ശ്രമിക്കണം. മറ്റൊരാൾ ഒരിക്കലും നമ്മളുടെ ഒരു പെരുമാറ്റത്തെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ സ്വഭാവത്തെ കണ്ടിട്ടോ അയ്യോ ഇതിന് ഇതെന്തൊരു ശീലമാണ്, ഇതെന്താ ഇങ്ങനെ, അങ്ങനെയൊന്നും ചോദിക്കാനുള്ളൊരു ഇടവരുത്താൻ പാടില്ല. നമ്മൾക്ക് തന്നെ കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം നമ്മൾക്ക് നല്ല ശീലങ്ങളുണ്ട് എന്ന്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ നല്ല ശീലങ്ങൾ? കേട്ടോണ്ടിരിക്കുക റേഡിയോ സുനോ.

കേട്ടുകൊണ്ടിരിക്കുന്നു. റേഡിയോ സുനുവാണ് കൂടെയുള്ളത്. ഞാൻ ചച്ചു. നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കാനായിട്ട് കുഞ്ഞുന്നാള് മുതലേ ശ്രദ്ധിക്കണം എന്ന് പറയും. അപ്പൊ ചെറിയ കുട്ടികളോട് നമ്മൾ നല്ല ശീലം എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ പഠിപ്പിച്ചു കൊടുക്കാറ്? പൊതുവെ ഒരുപാട് കാര്യങ്ങൾ അവരെ ഇങ്ങനെ കൊച്ചുനാൾ മുതൽ ട്രെയിൻ ചെയ്യുന്നുണ്ടാകും. അതിലൊന്നാണ് നമ്മുടെ കയ്യിലുള്ള ഒന്ന് മറ്റൊരാൾക്കും കൂടി ഷെയർ ചെയ്യണം എന്നിപ്പോ ടോയ്സ് ഒക്കെ വെച്ചിട്ട് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ തരില്ല എന്ന് പറഞ്ഞിട്ട് ഒരാൾ മാറിയിരിക്കുമായിരിക്കും. അപ്പോ മോന്റെ ടോയ് കൂടെ അവർക്ക് കൊടുക്കൂ, എന്നിട്ട് രണ്ടുപേരും കൂടെ കളിക്കൂ, അല്ലെങ്കിൽ അവരെന്തെങ്കിലും ബുക്സിൽ കളർ ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. അപ്പൊ പെൻസിൽ എടുക്കാൻ സമ്മതിക്കില്ല. അങ്ങനത്തെ ചില സ്വഭാവമൊക്കെ ചില കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകും. അപ്പൊ അത് ഷെയർ ചെയ്യാനായിട്ട് ചെറിയ പ്രായം മുതൽ തന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പൊ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അത് രജിസ്റ്റേർഡ് ആയിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര തന്നെ വലുതായി കഴിഞ്ഞാലും ആ ഷെയർ ചെയ്യുക എന്നുള്ളൊരു ശീലം അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി നമ്മൾ കൊണ്ടുപോകും. എനിവേ കേട്ടുകൊണ്ടിരിക്കുക, ഇത് റേഡിയോ സുനോ.

നമ്മളെക്കാൾ പ്രായം കുറഞ്ഞവരെ ബഹുമാനിക്കാൻ ഒരു മടി, ഒരു ഈഗോ നമ്മൾക്കുണ്ടോ? റേഡിയോ സുനോയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, കൂടെയുള്ളത് ഞാൻ ചച്ചു. ബഹുമാനിക്കുക എന്ന് പറയുന്നത് നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. മൂത്തവരെ ബഹുമാനിക്കുക എന്ന് പറയുമല്ലോ. എന്നാൽ പ്രായത്തിൽ കുറഞ്ഞവരെ, ചെറിയ പ്രായമുള്ളവരെ ബഹുമാനിക്കുക എന്ന് അങ്ങനെ പറഞ്ഞു കൊടുക്കണത് കേട്ടിട്ടില്ല. നമ്മളൊരു ഒരു ഓളത്തിൽ അങ്ങോട്ട് പറയുന്നത് മൂത്തവരെ ബഹുമാനിക്കും, മൂത്തവരെ ബഹുമാനിക്കും. എന്തുകൊണ്ടാണ് മൂത്തവരല്ലാത്തവരെ നമ്മൾക്ക് ബഹുമാനിച്ചാൽ? അപ്പൊ നമ്മളെപ്പോഴും ഏതൊരാളെ ബഹുമാനിക്കണം എന്ന് തീരുമാനിക്കുന്നത് അയാളുടെ പ്രവൃത്തിയിലൂടെ ആയിരിക്കണം. ഇപ്പൊ നമ്മളെക്കാൾ ഒരുപാട് പ്രായത്തിൽ മൂത്തവരാളെ ചിലപ്പോ നല്ല സ്വഭാവമായിരിക്കില്ല, എല്ലാവരെയും ഉപദ്രവിക്കുന്ന ഒരു സ്വഭാവത്തിലുള്ള ഒരാളാണെങ്കിൽ നമുക്ക് അവരെയൊന്നും ഒരിക്കലും ബഹുമാനിക്കാൻ തോന്നില്ല. പക്ഷെ നമ്മളെക്കാൾ വളരെ പ്രായം കുറഞ്ഞ ഒരാൾ സമൂഹത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടോ ഒക്കെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് അവരോട് ഒരു അറിയാതൊരു റെസ്പെക്റ്റ് വരും. അപ്പൊ പ്രായത്തിൽ മുതിർന്നവരെ മാത്രമല്ല ബഹുമാനിക്കേണ്ടത്, അപ്പൊ നമ്മൾ ഒരാളെ ബഹുമാനിക്കുന്നത് അവരുടെ കർമ്മം കണ്ടിട്ടാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ കർമ്മം കണ്ടിട്ട് മറ്റുള്ളവരും നമ്മളെ ബഹുമാനത്തോടുകൂടി നോക്കിക്കാണണ്ടേ? അപ്പൊ നല്ല ശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കുക, നമ്മുടെ സ്വഭാവത്തിൽ നന്മയുള്ള കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്താനായിട്ട് നോക്കുക. അതൊരു പ്രത്യേക പ്രൊസീജിയറൊന്നുമല്ല, നമ്മൾ ശീലിച്ച് ചില കാര്യങ്ങൾ ചെയ്തു പോകുമ്പോൾ അത് നന്മയുള്ളതായിട്ട് മാറുന്നതാണ്. റേഡിയോ സുനോ ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്റ്റേ ട്യൂൻഡ്.

കേട്ടോണ്ടിരിക്കുന്നു റേഡിയോസിനോ കൂടെ ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. നമ്മൾക്കുണ്ടല്ലോ, നമ്മൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ചില കാര്യങ്ങൾ മറ്റുള്ളവരെ ഇറിറ്റേറ്റ് ചെയ്യാറുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ട് അതെന്താണെന്ന്? വെറുതെ അനാവശ്യമായിട്ട് ഒരാളെ ഉപദേശിക്കാൻ ചെല്ലുന്നത്. ആ ശീലം ഒട്ടും നല്ലതല്ല കേട്ടോ. ഉപദേശം എന്ന് പറയുന്നത് ഒരാൾക്കും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഒരു ഡോമിനേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സംസാരം, എന്താ നിനക്ക് ചെയ്താൽ എന്നൊക്കെ ചോദിക്കുമ്പോൾ ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ പോലും നമുക്ക് ചെയ്യാനായിട്ട് തോന്നില്ല. അപ്പൊ ഒരിക്കലും അങ്ങനെ ഒരാളെയും അത്തരത്തിൽ ഞാൻ പറയുന്നത് നീ അനുസരിച്ചേ പറ്റൂ എന്നുള്ള ഒരു ഭാവം ഉണ്ടാവുമല്ലോ, ആ രീതിക്ക് നമ്മൾ ഒരാളോടും സംസാരിക്കാതിരിക്കുക. ചിലർക്ക് അതൊരു വളരെ മോശപ്പെട്ട ഒരു ശീലാണത്. എല്ലാവരും ഞാൻ പറയുന്നത് അനുസരിക്കണം എന്നുള്ളൊരു പിടിവാശി ഉണ്ടാകും. അത്തരത്തിലുള്ള പിടിവാശികൾ അതൊരു ശീലമാണ്, അത് നമ്മൾ മാറ്റിയെടുക്കണം. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ നമ്മൾ പെരുമാറാതിരിക്കുക, അതാണ് നമ്മൾ പാലിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം. അപ്പം നമുക്ക് തന്നെ ഏകദേശം മനസ്സിലാവുന്നുണ്ടാകും മറ്റൊരാൾ എന്തൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് ഇറിറ്റേറ്റഡ് ആവുന്നത്. ആ കാര്യങ്ങൾ നമ്മളുടെ ശീലങ്ങളിൽ ഉണ്ടെങ്കിൽ അത് മാറ്റിവെക്കാനായിട്ട് നോക്കുക. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സ്റ്റേ ട്യൂൻഡ്.

0: Savari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Savari.
1: Brought to you by Malabar Golden Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop. Just be

ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് ആൻഡ് സുപ്രഭാതം. എല്ലാവർക്കും സ്നേഹത്തോടുകൂടി സ്വാഗതം മോർണിംഗ് സവാരിയിലേക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 6 മണി കഴിഞ്ഞ് 4 മിനിറ്റ് ആണ്. ഓഗസ്റ്റ് 3-ാം തീയതി തിങ്കളാഴ്ച ദിവസമാണ്. തിങ്കളാഴ്ച ഒരു നല്ല ദിവസമാകണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. അങ്ങനെ തന്നെയായി മാറട്ടെ. അങ്ങനെയായി മാറണം എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഒരു ലക്ഷ്യബോധം ഉണ്ടായിരിക്കണം എന്നുള്ളത്. നമ്മൾ എല്ലാ കാലത്തും കേൾക്കാറുണ്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊരു ഒരു ലക്ഷ്യമുണ്ടോ എന്നുള്ളത്. പക്ഷേ അതെല്ലാ കാലത്തും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ. കൃത്യമായിട്ടുള്ള ഒരു ഉദ്ദേശം നമുക്കുണ്ടെങ്കിൽ പകുതി നമ്മൾ വിജയിച്ചു എന്ന് കേട്ടിട്ടില്ലേ. എല്ലാ വിജയത്തിൻ്റെയും രഹസ്യം എന്താണെന്ന് ചോദിച്ചു പോയി കഴിഞ്ഞാൽ, വിജയിച്ച ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും നിശ്ചിതമായിട്ടുള്ള ഒരു മാതൃകയോ അല്ലെങ്കിൽ ഒരു പ്ലാനിലേക്കോ ഉള്ള കീഴടങ്ങാത്ത പോരാട്ടം, തീർച്ചയായിട്ടും ആ ലക്ഷ്യത്തിലേക്ക് എനിക്ക് എത്തണം എന്നുള്ള കീഴടങ്ങാത്തൊരു പോരാട്ടം ഉണ്ടെങ്കിൽ നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് എത്തിയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നുള്ളതാണ്. ആ ഒരു നിശ്ചിത ലക്ഷ്യവും അതിലേക്കുള്ള പാത ഫോളോ ചെയ്യാനുള്ള മനസ്സുള്ള ഒരു വ്യക്തിയാണ് നമ്മൾ എന്നുണ്ടെങ്കിൽ നമ്മൾ പരാജയപ്പെടുകയില്ല. ഏത് തരത്തിലാണെങ്കിലും നമ്മൾ ആ ഒരു വിജയത്തിലേക്ക് എത്തും എന്നുള്ളതാണ്. പരാജയത്തെ ഞാൻ ഒരിക്കലും, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കവി പറഞ്ഞിട്ടുള്ളതാണ്, പരാജയത്തെ ഞാൻ ഒരിക്കലും ഭയപ്പെട്ടില്ല, കാരണം ഞാൻ പരാജയപ്പെട്ടാൽ മഹാന്മാരുടെ ഇടയിൽ ഞാൻ ഉണ്ടാവില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് അതിനായിട്ട് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കാം. നമ്മളൊരു ലക്ഷ്യം ഇട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെ കുറച്ചൊരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ പകുതി ദൂരം നമ്മൾ സഞ്ചരിച്ചു എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. അപ്പോൾ പകുതി ദൂരമല്ല, മുഴുവൻ ദൂരവും സഞ്ചരിച്ചുകൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് നമുക്ക് എത്താനായിട്ട്, ആ ലക്ഷ്യത്തിലേക്ക് അതിനൊരു കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ലക്ഷ്യം തീർക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്നുള്ള നല്ല വിഷസ് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ദിവസം നമ്മൾ ഒരുമിച്ച് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും നാട്ടിലെ അപ്ഡേറ്റുകളൊക്കെ നമുക്കൊന്ന് നോക്കേണ്ടതായിട്ടുണ്ട്, അതിലേക്കൊക്കെ വരാം. അതിന് മുൻപായിട്ട് ഞാൻ ആദ്യത്തെ പാട്ട് നിങ്ങൾക്ക് തരികയാണ്. ഓടും കുതിര ചാടും കുതിര എന്ന സിനിമയിലെ ദുപ്പട്ടാവാലി എന്ന് പറയുന്നൊരു പാട്ടുണ്ട്. ആ പാട്ടാണ് ഇപ്പം നിങ്ങൾക്ക് അരികിലേക്ക് ഇതായെത്തിക്കൊണ്ടിരിക്കുന്നത്. സമയം 6 മണി കഴിഞ്ഞ് 5 മിനിറ്റ് ആണ്. നിങ്ങളുടെ മെസ്സേജുകൾ പോരട്ടെ കേട്ടോ. 5000 009 17 എന്ന നമ്പറിലേക്ക് ഞാൻ നിസ നിങ്ങൾക്കൊപ്പം.

0: You are listening to Radio Suno 91.7 FM.
1: Qatar's favorite radio station.
2: ഖത്തറിൽ ഷോപ്പിംഗിന്റെ വമ്പൻ വെടിക്കെട്ടിന് ഒരൊറ്റ പേര് സഫാരി ഹൈപ്പർ മാർക്കറ്റ്.
3: സഫാരിയുടെ ഏറ്റവും പുതിയ ഔട്ട്ലെറ്റ് സഫാരി ഷോപ്പിംഗ് സെന്റർ ലോജിസ്റ്റിക് വില്ലേജ് GWC ഇന്ന് August 3 തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നു.
2: ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വിസിറ്റ് ആൻഡ് വിൻ പ്രൊമോഷനിലൂടെ യാതൊരു പർച്ചേസും ചെയ്യാതെ തന്നെ നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കാം 2 ഷെവർലെ ക്യാപ്റ്റീവ കാറുകൾ. കൂടാതെ നിരവധി അതിശയിപ്പിക്കുന്ന ഗ്രാൻഡ് ഓപ്പണിംഗ് ഓഫറുകളും. ഏവർക്കും സ്വാഗതം.
1: സഫാരി വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ ഖത്തർ.
4: ജോയ് അലുക്കാസ് ബ്രിങ്സ് യു ദ ജോയ് ഓഫ് സമ്മർ.
5: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായി തീരുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്, 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾ ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദ GCC. ഈ ഓഫറുകൾ August 8 വരെ മാത്രം.
1: ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
0: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
1: GCC റേഡിയോ നാടക മത്സരം സീസൺ 4.
0: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
1: കാത്തിരിക്കൂ.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel

മഴമേഘങ്ങൾ നാട്ടിലത്ര സുഖകരമല്ല എന്ന് പറയേണ്ടി വരും. ഇന്നലെ രാത്രിക്ക് അത്യാവശ്യം മഴ പല ഭാഗങ്ങളിലും ഉണ്ടായിരുന്നു. ഇന്ന് പല സ്ഥലങ്ങളിലും അവധിയും കാര്യങ്ങളൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് പല ജില്ലകൾക്കുമൊക്കെ തന്നെ. പത്തനംതിട്ടയാണെങ്കിലും കോട്ടയം, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, കാസർഗോഡ്, ഇടുക്കി, തൃശൂർ, മലപ്പുറം, പാലക്കാട്, എറണാകുളം എന്നിങ്ങനെ 11 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കാര്യങ്ങൾക്കുമൊക്കെ ഇന്ന് അവധിയും കാര്യങ്ങളൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാലും മഴയുടെ തീവ്രതയ്ക്ക് നേരിയ രീതിയിൽ ഒരു ശമനം ഉണ്ട് എന്നുള്ളതാണ്. രാത്രിയിലൊക്കെ എങ്കിലും മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വിവിധ ഭാഗങ്ങളിൽ മഴയും കാര്യങ്ങളൊക്കെ പല സംസ്ഥാനത്തെ പല ജില്ലകളിലും യെല്ലോ അലേർട്ട് തന്നെയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് മാത്രമല്ല, പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, മലയോര മേഖലകളിലേക്കുള്ള അനാവശ്യമായിട്ടുള്ള യാത്രകൾ ഒഴിവാക്കണം എന്ന് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ അടുത്ത് പറയുക. പുഴകളിലാണെങ്കിലും കടലിലൊക്കെ ആണെങ്കിലും ഇറങ്ങരുത് എന്നുള്ള അധികൃതരുടെ കർശനമായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ പല ഭാഗങ്ങളിലും എത്തിക്കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നാട്ടിൽ ഈ പറഞ്ഞ പോലെ തന്നെ മഴയുടെ ശക്തി ചെറിയ രീതിയിലൊന്ന് നേരിയ രീതിയിൽ ഒന്ന് കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് എന്തായാലും അതൊരാശ്വാസകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ. നല്ല രീതിയിൽ മഴയൊക്കെ ഒന്ന് കുറഞ്ഞ് കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയായി പെട്ടെന്ന് തന്നെ സെറ്റ് ആവട്ടെ അല്ലേ. എല്ലാവരുടെയും മെസ്സേജുകൾ എത്തിയിട്ടുണ്ട് എനിക്കിവിടെ. അപ്പോൾ ഞാൻ നേരെ മെസ്സേജുകളിലേക്ക് ഒന്ന് പോവാണ്. മോർണിംഗ് മെസ്സേജുകൾ ആദ്യം അയച്ചിരിക്കുന്നത് മീരാൻ ഖാൻ്റെ മോർണിംഗ് ആണ്. വെരി വെരി ഗുഡ് മോർണിംഗ്. കൂടെ തന്നെ അൻസിൽ ഹബീബ്, ഗുഡ് മോർണിംഗ് നിസ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു എന്ന് പറയുന്നു. തിരിച്ചും നല്ലൊരു ഡേ വിഷ് ചെയ്യുന്നു. അനു വിനോദ്, ഗുഡ് മോർണിംഗ് ഓൾ. വിനോദ് ആൻഡ് മഹേഷ് ആണ്, വെരി ഗുഡ് മോർണിംഗ്. രവിശങ്കർ ജി എത്തിയിട്ടുണ്ട്. അനുരാജ് കൊല്ലം ഗുഡ് മോർണിംഗ് പറയുന്നു, വെരി വെരി ഗുഡ് മോർണിംഗ് അനുരാജ്. ബാബുവിൻ്റെ വക ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്, വെരി വെരി ഗുഡ് മോർണിംഗ്. റിയാസ് ഹായ് നിസ സിസ് എന്ന് പറഞ്ഞിട്ട് ഒരു ബ്യൂട്ടിഫുൾ മോർണിംഗ് വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് ആളുടെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. ഗുഡ് മോർണിംഗ് എവ്രി വൺ. ഓക്കെ, ഹെബിൻ ആണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. ഹെബിൻ ഒരു നല്ലൊരു മോർണിംഗ് കോട്ടും കാര്യങ്ങളും ഒക്കെ തന്നെ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്, അടിപൊളി. രാജേഷ് മട്ടേക്കലിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്, വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് നിസ നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പ്രഭു മാടമ്പിക്കാട്ടിൽ മെസ്സേജുമായിട്ട് എത്തിയിട്ടുണ്ട്. ഷാജു ശ്രീധരുടെ മോർണിംഗ് എത്തിയിട്ടുണ്ട്. ലാഗോസ് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ്, നൈജീരിയയിൽ നിന്നാണ് അദ്ദേഹം മോർണിംഗ് അയക്കുന്നത്. വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ടു ഓൾ എന്ന് പറഞ്ഞിട്ട് ഉമേഷിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്, വെരി വെരി ഗുഡ് മോർണിംഗ്. ഉമേഷിനും വളരെ സ്നേഹത്തോടുകൂടി വിഷ് ചെയ്യുകയാണ്. അപ്പോൾ എന്തായാലും ഇനിയും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നല്ല നല്ല വിഷസും വിശേഷങ്ങളും ഒക്കെ തന്നെ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജിൽ പറയാവുന്നതാണ്. 5000097 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകളൊക്കെ തന്നെ പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക് പോവുകയാണ്. അതിനുശേഷം നമുക്ക് ഈ ദിവസത്തിന് എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ, നമ്മുടെയൊക്കെ ലൈഫുമായിട്ട് കണക്റ്റഡ് ആകുന്ന എന്തെങ്കിലും സംഭവമുണ്ടോ എന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. അതിന് മുൻപായിട്ട് കേൾക്കാം വിജയ് യേശുദാസ് പാടിയ ഒരു നല്ല പാട്ട്. ദാ നിങ്ങൾക്കരികിലേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ് മോർണിംഗ് സവാരിയിലൂടെ. ഞാൻ നിസ നിങ്ങൾക്കൊപ്പം.

0: Qatar's favorite radio station.
1: Going home? Make it rewarding with Kalyan Jewelers.
2: Enjoy 0% making charges on select ornaments. Visit Kalyan Jewelers today. Conditions apply.
3: മഴസയിൽ ഫ്രഷ് ഡീൽസ്, മൂന്ന് ദിവസം ഷോപ്പിംഗിന്റെ മേളം.
4: ഒലിയൻ ഇന്ത്യ ഒരു കിലോ രണ്ട് റിയാൽ 75 ദിർഹം. പൊട്ടേറ്റോ സിറിയ ഒരു കിലോ രണ്ട് റിയാൽ 50 ദിർഹം. യെല്ലോ ബനാന ഇന്ത്യ ഒരു കിലോ ആറ് റിയാൽ 90 ദിർഹം. ടൊമാറ്റോ ജോർദാൻ ഒരു കിലോ ഒരു റിയാൽ 90 ദിർഹം. ഓറഞ്ച് വലൻസിയ ഈജിപ്റ്റ് ഒരു കിലോ രണ്ട് റിയാൽ 90 ദിർഹം. ഫ്രോൺസ് ഒരു കിലോ 19 റിയാൽ 75 ദിർഹം. ടാൻസാനിയ മട്ടൺ ഒരു കിലോ 36 റിയാൽ.
3: ഈ പ്രൊമോഷൻ ഓഗസ്റ്റ് 5 വരെ മഴസയുടെ എല്ലാ ഔട്ട്ലെറ്റുകളിലും.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop.

അനാർക്കലി മൂവിയിലെ പാട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ ഇങ്ങനെ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഞാൻ നിസ നിങ്ങളുടെ കൂടെയുണ്ട്. ലക്ഷ്മി സുധ ഗുഡ് മോർണിംഗ് പറയുന്നു. വെരി വെരി ഗുഡ് മോർണിംഗ്, ഒരു നല്ല ഡേയും വിഷ് ചെയ്യുന്നു. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ബെൻസന്റെ മെസ്സേജാണ്. വെരി ഗുഡ് മോർണിംഗ് ബെൻസൻ ജോസഫ്. അദ്ദേഹം എല്ലാവർക്കും ഒരു നല്ല മോർണിംഗ് പറയുന്നു കേട്ടോ. കൂടെ ഈ ദിവസത്തിൻ്റെ ഒരു പ്രാധാന്യം, രസമുള്ളൊരു പ്രാധാന്യം എന്താണെന്ന് ഞാനിങ്ങനെ നോക്കി പോവായിരുന്നു കേട്ടോ. കൂടെ നൗഫുൽ പറയുന്ന ആ ഒരു പാട്ട് കേട്ടതിന് സന്തോഷമാണ്. അനാർക്കലിയിലെ പാട്ട് വാട്ട് എ നൈസ് സോങ് എന്ന് പറഞ്ഞിട്ടാണ് ആളുടെ മെസ്സേജ് ഉള്ളത്. ഗുഡ് മോർണിംഗ് ഓൾ എന്ന് കൂടി പറയുന്നു. വെരി ഗുഡ് മോർണിംഗ് ബാറ്റ്മാൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ്. ഓക്കെ, അപ്പോൾ ഈ ദിവസത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഒക്കെ ഇങ്ങനെ നോക്കി പോകുന്ന സമയത്ത് നമ്മളുമായിട്ട് കണക്ട് ചെയ്യുന്ന എന്തെങ്കിലും സംഭവം ഉണ്ടോ നോക്കുവാണെന്നുണ്ടെങ്കിൽ, ഇന്ന് കൊമേഴ്സ് ഡേ ആണ് കേട്ടോ. കൊമേഴ്സ് പഠിച്ച ആരൊക്കെ കേൾക്കുന്നുണ്ട്? കോളേജ് ആണെങ്കിലും സ്കൂളാണെങ്കിലും ഒക്കെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു എന്ന് പറയുന്ന വളരെ അഭിമാനത്തോടുകൂടി കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും പഠിച്ചിറങ്ങിയ എത്ര പേര് നമ്മളെ കേൾക്കുന്നുണ്ട്? ഏതാണ് സ്കൂള് അല്ലെങ്കിൽ ഏതാണ് കോളേജ് എന്നുള്ള വിശേഷം ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ മെസ്സേജ് പറഞ്ഞു കേട്ടോ. കൊമേഴ്സുകാർക്ക് ഒത്തുകൂടാനുള്ള ഒരു സമയമാണ് ഇന്ന്. ഇപ്പം മോർണിംഗ് സവാരിയിൽ ഇന്ന് കൊമേഴ്സ് ഡേ ആണ് കേട്ടോ. അപ്പോൾ കൊമേഴ്സുകാർ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ പറഞ്ഞോളൂ, ഏത് സ്കൂൾ അല്ലെങ്കിൽ ഏത് കോളേജിലായിരുന്നു നിങ്ങൾ കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിലൊപ്പം പഠിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് ഒന്ന് മെസ്സേജിൽ പറയാൻ പറ്റുന്ന സമയമാണ്. 5000 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകൾ വേഗം പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അടുത്തൊരു ബ്യൂട്ടിഫുൾ പാട്ടിലേക്ക് കൂടി നമ്മൾ എത്താൻ പോകുന്നത്. അപ്പം വേഗം കൊമേഴ്സുകാരൊക്കെ നമ്മുടെ മെസ്സേജ് ബോക്സിലേക്ക് എത്തിക്കോളൂ. ഞാൻ ഈ പാട്ടുകൾക്ക് ശേഷം നിങ്ങളുടെ മെസ്സേജുകളിലേക്ക് വരുന്നതായിരിക്കും കേട്ടോ.

0: is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Huawei App Gallery.
1: ഖത്തറിൽ ഷോപ്പിംഗിന്റെ വമ്പൻ വെടിക്കെട്ടിന് ഒരൊറ്റ പേര്, സഫാരി ഹൈപ്പർ മാർക്കറ്റ്.
2: സഫാരിയുടെ ഏറ്റവും പുതിയ ഔട്ട്ലെറ്റ് സഫാരി ഷോപ്പിംഗ് സെന്റർ ലോജിസ്റ്റിക് വില്ലേജ് GWC ഇന്ന് August 3 തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നു.
1: ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വിസിറ്റ് ആൻഡ് വിൻ പ്രൊമോഷനിലൂടെ യാതൊരു പർച്ചേസും ചെയ്യാതെ തന്നെ നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കാം 2 ഷെവർലെ ക്യാപ്റ്റീവ കാറുകൾ. കൂടാതെ നിരവധി അതിശയിപ്പിക്കുന്ന ഗ്രാൻഡ് ഓപ്പണിംഗ് ഓഫറുകളും. ഏവർക്കും സ്വാഗതം.
0: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop.

0: വെനീസിലെ വ്യാപാരി എന്ന സിനിമയിലെ പാട്ടാണ് നമ്മൾ കേട്ടു കഴിഞ്ഞത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 6 മണി കഴിഞ്ഞ് 42 മിനിറ്റ് ആണ്. ബിജു ക്ലീറ്റസ് അദ്ദേഹത്തിന്റെ ഒരു മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. മോർണിംഗ് കോട്ടും കാര്യങ്ങളൊക്കെയാണ് ലൈഫിൽ എങ്ങനെ മുന്നോട്ട് പോകണം എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഒരു സുപ്രഭാതം ടൈപ്പ് കോട്ടൊക്കെയാണ് ആൾ അയച്ചു തന്നിട്ടുള്ളത്. അടിപൊളി ഒരു നല്ല ഡി തിരിച്ചും നമ്മളും സ്നേഹത്തോടുകൂടി വിഷ് ചെയ്യുന്നു കേട്ടോ. കൂടെ ഞാൻ പറഞ്ഞു വന്ന കാര്യം, ഇന്ന് കൊമേഴ്സ് ഡേ ആണ്. അപ്പം കൊമേഴ്സുകാർ ആരൊക്കെ നമ്മളെ കേൾക്കുന്നുണ്ട്, അപ്പം നിങ്ങൾ കോളേജിലും സ്കൂളിലൊക്കെ ആണെങ്കിൽ കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിനൊപ്പം ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഏത് കോളേജ് ഏത് സ്കൂൾ അങ്ങനെയുള്ള വിശേഷങ്ങൾ ഷെയർ ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് മെസ്സേജിലൂടെ ആ ഒരു കൊമേഴ്സ് ഡേയുടെ സന്തോഷം പങ്കുവയ്ക്കാം. 5000917 എന്ന നമ്പറിലേക്കാണ് ആ ഒരു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ അയച്ചു തരേണ്ടത്. അപ്പം നമ്മൾ നാട്ടിലെ അപ്ഡേറ്റ്സിലേക്ക് കൂടി ഒന്ന് ഓടിപ്പോവുകയാണെന്നുണ്ടെങ്കിൽ, ഈ പറഞ്ഞ പോലെ തന്നെ മഴയുടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വലിയൊരു തീവ്രമായിട്ടുള്ളൊരു മഴയുടെ ഒരു കുറവ് അനുഭവപ്പെടുന്നുണ്ട്. അത്ര തീവ്രത ഇല്ല, ചെറിയ രീതിയിൽ നേരിയ രീതിയിൽ മഴയ്ക്ക് ചെറിയൊരു ശമനമുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ചില ഭാഗങ്ങളിലൊക്കെ വളരെയധികം ജാഗ്രത വേണം എന്നുള്ള അപ്ഡേറ്റുകളും കാര്യങ്ങളും ഒക്കെ വന്ന് നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. മഴ ശക്തമാകുന്നു എന്നുള്ള അപ്ഡേറ്റുകളൊക്കെ ഇപ്പം നമുക്ക് പല വാർത്താ സോഴ്സുകളിൽ നിന്നും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ചില ഭാഗങ്ങളിലൊക്കെ നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നൊരു സാഹചര്യമുണ്ട് എന്നുള്ളത് കൂടി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നേരെ കോമൺവെൽത്ത് ഗെയിംസിലേക്ക് പോവുകയാണെങ്കിൽ അതിഗംഭീരമായിട്ട് മെഡലുകൾ നമ്മൾ സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇടിക്കൂട്ടിൽ നിന്നും 7 സ്വർണവും 3 വെള്ളിയും ഉൾപ്പെടെ 10 മെഡലുകൾ നമ്മളുടെ ഇന്ത്യ സ്വന്തമാക്കിയിട്ടുണ്ട്. ഒരു കോമൺവെൽത്ത് ഗെയിംസിൽ ബോക്സിങ്ങിൽ ഏതെങ്കിലും ഒരു രാജ്യം ആദ്യമായിട്ടാണ് ഇത്രയും സ്വർണം നേടുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. 2018 3 സ്വർണം ഉൾപ്പെടെ 9 മെഡലുകൾ നേടിയതായിരുന്നു നേരത്തെ ഒരു മികച്ച പ്രകടനം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും അതിഗംഭീരമായിട്ട് കോമൺവെൽത്ത് ഗെയിംസിൽ നമ്മുടെ താരങ്ങൾ പെർഫോം ചെയ്ത് മെഡലുകളൊക്കെ സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് കാണാനായിട്ട് സാധിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനിയും നിങ്ങളുടെ ഡിയർ വൺസിനുള്ള വിഷസും വിശേഷങ്ങളൊക്കെ തന്നെ മെസ്സേജിൽ പോരട്ടെ. 5000917 എന്ന നമ്പറിലേക്ക് ആർക്കെങ്കിലും ഇന്നത്തെ ദിവസം August 3 ഒരു സ്പെഷ്യൽ വിഷസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് മെസ്സേജിൽ പറയാവുന്നതാണ്. 5000917 എന്ന നമ്പറിലേക്ക്. ചെന്നൈ ബീച്ചിൽ നമ്മൾ ഇനി കേൾക്കാനായിട്ട് പോകുന്നത് വിനയ് താണ്ടി വരവായ
1: ചെന്നൈ.

0: podcast brings you the joy of summer.
1: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായി തീരുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ് 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് ആലുക്കാസ് ഇൻ ദി ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
2: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
3: എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം മിനിയ.
4: യു ആർ ലിസ്ണിംഗ് ടു
3: ഹായ്. എല്ലാവർക്കും നമസ്കാരം, ഞാൻ

0: Radyosunu 91.7 FM. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're
6: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 7 മണി കഴിഞ്ഞ് 3 മിനിറ്റ് ആണ്. ഓഗസ്റ്റ് 3-ാം തീയതി തിങ്കളാഴ്ച ദിവസമാണ്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ ഇങ്ങനെ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്ന ടൈമാണ്. സനീഷിന്റെ ഗുഡ് മോർണിംഗ് ഉണ്ട്, വെരി വെരി ഗുഡ് മോർണിംഗ് സനീഷ്. പ്രദീപിന്റെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്, വെരി ഗുഡ് മോർണിംഗ്. സമീർഷ പറയുന്നത് റേഡിയോസിനോ ഗുഡ് മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ നാട്ടിലേക്ക് പോകുന്നു. ഓക്കെ, നാട്ടിലേക്ക് പോവുക, തീർച്ചയായിട്ടും ഫാമിലിയോടൊപ്പം ഏറ്റവും നല്ല സമയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. സമീർഷയ്ക്ക് നമ്മളുടെ ഒരു വലിയ സ്നേഹം ഫാമിലിക്കും പ്രത്യേകം അറിയിക്കുന്നു കേട്ടോ. ഷുഹൈബിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്, ഗുഡ് മോർണിംഗ്. ഐ എം ഷുഹൈബ്, എൻ്റെ മകളുടെ ബർത്ത്ഡേ ആണ്. ഓ, തീർച്ചയായിട്ടും വിഷയമല്ലോ. ഇഷ്വ ഐറിൻ എന്നാണ് മോളുടെ പേര്. അപ്പോൾ മോൾക്ക് നമ്മളുടെ എല്ലാവരുടെയും സ്നേഹത്തോടു കൂടിയുള്ള വളരെ വളരെ സ്പെഷ്യലായൊരു ഹാപ്പി ബർത്ത്ഡേ.

ഹാപ്പി ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ഐശ്വ ഐറിൻ. ഓക്കെ, ഡി കെയുടെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ് സനിൽജിയുടെ ഗുഡ് മോർണിംഗ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് പറയുന്നു. കൂടെ തന്നെ ഉനായിസ് എത്തിയിട്ടുണ്ട്. ഹായ് സിസ്റ്റർ, ഹായ് ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് ഉനായിസ്, ഖത്തറിൽ വർക്ക് ചെയ്യുന്നു. വയനാടാണ് സ്ഥലം, എൻ്റെ നാട് എന്നൊക്കെ പറഞ്ഞിട്ട് വയനാട്ടിലെ കുറച്ച് സ്ഥലങ്ങളുടെയും അവിടെ ഉണ്ടായ സംഭവങ്ങളുടെയും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആളുടെ മെസ്സേജ് ഉള്ളത്. എല്ലാവരും ഞങ്ങളുടെ നാടിനെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് ഉനൈസ മെസ്സേജ് അയച്ചിട്ടുള്ളത്. ഷാജഹാൻജിയുടെ മോർണിംഗ് എത്തിയിട്ടുണ്ട്. ലെജൻ ലക്ഷിവ്, അവർ രണ്ടുപേരും സ്പെഷ്യൽ ഗുഡ് മോർണിംഗ് പറയുന്നു. അവർക്കും സ്നേഹത്തോടെ നല്ലൊരു മോർണിംഗ് നമ്മളും വിഷ് ചെയ്യാണ് കേട്ടോ. ചന്ദ്രൻ, അദ്ദേഹമാണ് നെക്സ്റ്റ് മെസ്സേജ് പറയുന്നത്. ചന്ദ്രൻ ആൻഡ് സുമയ്യ എത്തിയിട്ടുണ്ട് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട്. വെരി ഗുഡ് മോർണിംഗ്, രണ്ടുപേർക്കും ഒരു നല്ല ഡേ സ്പെഷ്യലി വിഷ് ചെയ്യുന്നു കേട്ടോ. ഞാൻ ഇന്ന് ചോദിക്കാം എന്നിങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരുന്ന കാര്യം, ഞാൻ റീല് കണ്ടു. അപ്പോൾ റീല് ചിലപ്പോൾ നമ്മൾ കാണുമ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ചില ക്യാപ്ഷൻസും അല്ലെങ്കിൽ റീലിൻ്റെ ആ ഒരു കണ്ടൻറ് എന്താണോ അതൊക്കെ നമ്മളെ ഒന്ന് എന്താ പറയുക, നമുക്ക് ചിലപ്പോൾ നമ്മളെ ഒന്ന് ചിന്തിപ്പിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു റീല് ഞാനിങ്ങനെ ശ്രദ്ധിച്ച സമയത്താണ് ഞാൻ വിചാരിച്ചു, ചാറ്റ് ജി പി ടി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കണ്ടത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് റിലേറ്റഡ് ആയിട്ടൊരു ചോദ്യം ഇങ്ങനെ ചോദിച്ചാലും എന്നുള്ളത്. അതായത് പണ്ട് നമ്മൾ പണ്ടായല്ലേ, ഓക്കെ, ഗൂഗിളിനോട് പെട്ടെന്ന് നമ്മുടെ ഡൗട്ട്സ് ചോദിക്കുമായിരുന്നു. ഇപ്പോൾ ഗൂഗിൾ അമ്മാവൻ, ഗൂഗിൾ ചേച്ചി എന്നൊക്കെ പറയുന്ന പേരിലൊക്കെ ആളുകളൊക്കെ പറയുന്നു. പക്ഷേ അതൊക്കെ മാറിപ്പോയി. അതൊക്കെ മാറിപ്പോയിട്ട് ഇപ്പോൾ നമ്മൾ നേരെ തിരിച്ച് എ ഐയോട് മാത്രമായിട്ട് ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങി കഴിഞ്ഞോ, ഗൂഗിളിലേക്ക് അധികം പോകാറില്ലേ എന്നൊരു ചെറിയ ചോദ്യം എൻ്റെ മനസ്സിലേക്ക് വന്നു കേട്ടോ. ആ ഒരു എ ഐ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിൻ്റെ ഉള്ള ഒരു റീച്ച് നമുക്കറിയാമല്ലോ ഈ അടുത്ത്. എന്ന് പറഞ്ഞ പോലെ എ ഐയോട് മാത്രമായിട്ട് ചോദ്യം ചോദിക്കൽ മാറിയിട്ടുണ്ട്. നമുക്ക് ഡൗട്ട്സ് എന്തെങ്കിലും വരുന്ന സമയത്ത് എ ഐ മാത്രം നമ്മുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് തുടങ്ങിയ സമയത്തിലേക്ക് നമ്മൾ എത്തിയോ, ഗൂഗിളിനെ ഒന്ന് ചെറുതായിട്ട് നമ്മൾ സൈഡിലേക്ക് മാറ്റി തുടങ്ങിയോ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അതോടൊപ്പം ഒരു ചെറിയ ചോദ്യം കൂടെ ചോദിക്കുകയാണ്. ചാറ്റ് ജി പി ടിയോടാണെങ്കിലും ജെമിനായിയോടാണെങ്കിലും ഒക്കെ ചോദിച്ച ഏറ്റവും രസകരമായൊരു ചോദ്യം എന്തായിരുന്നു? നിങ്ങൾ ചോദിച്ച ഏറ്റവും രസകരമായിട്ടുള്ള ചോദ്യം എന്തായിരുന്നു? അതുകൂടി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊന്ന് മെസ്സേജിൽ പറയാം, അതല്ലെങ്കിൽ എന്നെ വിളിച്ചും സംസാരിക്കാം കേട്ടോ. 444-9917 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം, അതല്ലെങ്കിൽ ജസ്റ്റ് എനിക്കൊരു മെസ്സേജ് അയക്കാം. 500-00-917 എന്ന നമ്പറിലേക്ക്, 500-00-917 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ എന്നെ വിളിച്ച് സംസാരിക്കാൻ ആഗ്രഹമുണ്ട്, രസമായിട്ട് ഇതിനെക്കുറിച്ച് പറയാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ വിളിക്കുക കേട്ടോ. 444-9917 എന്ന നമ്പറിലേക്ക് ചാറ്റ് ജി പി ടിയോടോ ജെമിനയോടൊക്കെ നിങ്ങൾ ചോദിച്ച ഏറ്റവും രസകരമായിട്ടുള്ള ചോദ്യം എന്തായിരുന്നു, അതിൻ്റെ മറുപടി കേട്ട് നമ്മൾ ചിലപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരോടും കൂടെ കൂടിയിരിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ചോദ്യം ചോദിച്ച് അതിൻ്റെ മറുപടി കേട്ട് ചിരിക്കാറുണ്ട്. എന്ന് പറഞ്ഞ പോലെ തന്നെ ഇതുപോലെ ചാറ്റ് ജി പി ടിയോടാണെങ്കിലും ജെമിനയോടാണെങ്കിലും ഒക്കെ നിങ്ങൾ ചോദിച്ച ഏറ്റവും രസകരമായിട്ടുള്ള ഒരു ചോദ്യം എന്തായിരുന്നു, ഒരു വിചിത്രമായ ചോദ്യം എന്തായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഓക്കെ, മറുപടികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം തന്നെ വിളിക്കാം 444-9917 എന്ന നമ്പറിലേക്ക്. അതോടൊപ്പം തന്നെ എ ഐയോട് മാത്രമായിട്ട് നമ്മുടെ ചോദ്യം ചോദിക്കൽ മാറിയിട്ടുണ്ടോ, ഗൂഗിളിനെ ഒരു സൈഡിലേക്ക് നമ്മൾ പതുക്കെ മാറ്റി തുടങ്ങിയോ, ഗൂഗിൾ ഒരു കുറച്ചുകൂടെ കഴിയുമ്പോൾ ഓ അന്നൊക്കെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ടായിരുന്നു എന്ന് പറയുന്ന രീതിയിലേക്കുള്ളൊരു മാറ്റത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് അറിയാനൊരു കൗതുകം. ഓക്കെ, അപ്പോൾ ഇൻട്രസ്റ്റഡ് ആണ് ഈ ഒരു വിഷയത്തിൽ സംസാരിക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പം തന്നെ വിളിക്കുക കേട്ടോ. 444-9917 444-9917 എന്ന നമ്പറിലേക്ക് ഇപ്പം തന്നെ വിളിച്ചോ, അല്ലെങ്കിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതി. 500-00-917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകൾ പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ട് പതുക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഡയമണ്ട് നെക്ലേസ് എന്ന മൂവിയിൽ നവാസ് എന്ന സിംഗർ പാടിയ നിലാമലരെ എന്നുള്ള ഒരു നല്ല പാട്ടാണ് നിങ്ങൾക്ക് അരികിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പം തന്നെ വിളിക്കുക കേട്ടോ. 444-9917 അല്ലെങ്കിൽ ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചാൽ മതി. 500-00-917 എന്ന നമ്പറിലേക്ക്. ഞാൻ നിസ നിങ്ങൾക്കൊപ്പം.

0: Going home? Make it rewarding with Kalyan Jewelers.
1: Enjoy 0% making charges on select ornaments. Visit Kalyan Jewelers today. Conditions apply.
2: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
3: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ and medical center.
4: മഴസയിൽ ഫ്രഷ് ഡീൽസ്, 3 ദിവസം ഷോപ്പിംഗിന്റെ മേളം.
5: ഒനിയൻ ഇന്ത്യ 1 കിലോ 2 റിയാൽ 75 ദിർഹം. പൊട്ടേറ്റോ സിറിയ 1 കിലോ 2 റിയാൽ 50 ദിർഹം. യെല്ലോ ബനാന ഇന്ത്യ 1 കിലോ 6 റിയാൽ 90 ദിർഹം. ടൊമാറ്റോ ജോർദാൻ 1 കിലോ 1 റിയാൽ 90 ദിർഹം. ഓറഞ്ച് വലൻസിയ ഈജിപ്റ്റ് 1 കിലോ 2 റിയാൽ 90 ദിർഹം. പ്രോൺസ് 1 കിലോ 19 റിയാൽ 75 ദിർഹം. ടാൻസാനിയ മട്ടൺ 1 കിലോ 36 റിയാൽ.
4: ഈ പ്രൊമോഷൻ ഓഗസ്റ്റ് 5 വരെ മഴസയുടെ എല്ലാ ഔട്ട്ലെറ്റുകളിലും.
6: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
7: റേഡിയോ നാടക മത്സരം സീസൺ 4.
6: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
7: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.
8: ഹായ്, നമസ്കാരം, ഞാൻ ഷാജു ശ്രീധർ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ. Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop. Just feel

0: Oasis.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Vodafone Shuf app.
3: ഖത്തറിൽ ഷോപ്പിംഗിന്റെ വമ്പൻ വെടിക്കെട്ടിന് ഒരൊറ്റ പേര്, സഫാരി ഹൈപ്പർ മാർക്കറ്റ്.
4: സഫാരിയുടെ ഏറ്റവും പുതിയ ഔട്ട്ലെറ്റ് സഫാരി ഷോപ്പിംഗ് സെന്റർ ലോജിസ്റ്റിക് വില്ലേജ് GWC ഇന്ന് August 3 തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നു.
3: ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വിസിറ്റ് ആൻഡ് വിൻ പ്രൊമോഷനിലൂടെ യാതൊരു പർച്ചേസും ചെയ്യാതെ തന്നെ നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കാം 2 Chevrolet Captiva കാറുകൾ. കൂടാതെ നിരവധി അതിശയിപ്പിക്കുന്ന ഗ്രാൻഡ് ഓപ്പണിംഗ് ഓഫറുകളും. ഏവർക്കും സ്വാഗതം.
5: സഫാരി വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.
6: ജോയ് അലുക്കാസ് ബ്രിങ്സ് യു ദ ജോയ് ഓഫ് സമ്മർ.
7: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായിത്തീരുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്, 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദി GCC. ഈ ഓഫറുകൾ August 8 വരെ മാത്രം.
8: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
9: ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
3: എന്തെങ്കിലും പ്രശ്നമുണ്ടായിട്ട് മാത്രം സർവീസിന് പോകുന്നവരാണോ നിങ്ങൾ?
10: അതൊക്കെ പഴയ കഥ. കാറിനും വേണം കൃത്യമായ എക്സ്പേർട്ട് കെയർ. അതും 150-ലധികം വർഷങ്ങളുടെ ട്രസ്റ്റഡ് സർവീസ് നൽകുന്ന ഒറിജിനൽ മോട്ടോർ ഓയിൽ ബ്രാൻഡായ വാൽവലിൻ.
3: സൽവാ റോഡിലെ വാൽവലിൻ AMTC പ്രീമിയം ക്വിക് സർവീസിലേക്ക് എത്തൂ. ഓരോ സർവീസും എക്സ്പേർട്സ് മാത്രമായിരിക്കും കൈകാര്യം ചെയ്യുക. ഒപ്പം ജെനുവിൻ വാൽവലിൻ പ്രൊഡക്ട്സ് ആൻഡ് പ്രീമിയം ഫിൽറ്റേഴ്സ്. കൂടാതെ നിങ്ങളുടെ വാഹനത്തിന്റെ സർവീസ് ഡീറ്റെയിൽസ് എല്ലാം ഡിജിറ്റൽ കാർ പാസ്പോർട്ട് വഴി കൃത്യമായി മനസ്സിലാക്കാം. ഇന്ന് തന്നെ വിസിറ്റ് ചെയ്യൂ വാൽവലിൻ AMTC പ്രീമിയം ക്വിക് സർവീസ് സൽവാ റോഡ്. കോൾ 7765-5954.
1: You're listening to
11: Morning Safari.
1: Morning Safari.
11: Morning Safari.
0: Only on Radio Suno 91.7 FM.
12: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 7 മണി കഴിഞ്ഞ് 25 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ ഇങ്ങനെ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഞാൻ സാർ നിങ്ങളുടെ കൂടെയുണ്ട്. ഒരു വിഷസിലേക്ക് കൂടി നമുക്ക് എത്താനുള്ള സമയമാണ്. അഷ്കർ ഗുഡ് മോർണിംഗ് പറയുന്നു, വെരി വെരി ഗുഡ് മോർണിംഗ്. ഹലോ എന്ന് പറഞ്ഞിട്ടാണ് ഈ മെസ്സേജിന്റെ തുടക്കം. ഗുഡ് മോർണിംഗ് പറയുന്നു, വെരി ഗുഡ് മോർണിംഗ്. സലീം ഫ്രം നിലമ്പൂർ, അദ്ദേഹമാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ്. ഒന്ന് വിഷയമോ? തീർച്ചയായിട്ടും വിഷയമല്ലോ. അദാൻ മുഹമ്മദ് എന്നാണ് പേര്. നാട്ടിലും ഇവിടെയും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്തായാലും മോന് വളരെ സ്പെഷ്യലായിട്ടൊരു ബർത്ത്ഡേ നമ്മൾ വിഷ് ചെയ്യുന്നു. അദാൻ മുഹമ്മദ് എന്നാണ് മോൻ്റെ പേര്. അപ്പോൾ മോൻ ഒത്തിരി സ്നേഹത്തോടു കൂടി ഒരു സ്പെഷ്യൽ ഹാപ്പി ബർത്ത്ഡേ.

അപ്പോൾ ഹാപ്പി ഹാപ്പി ഹാപ്പി ബർത്ത് ഡേ സ്നേഹത്തോടു കൂടി നമ്മളും പറയുകയാണ് കേട്ടോ. ഞാനിങ്ങനെ ചോദിച്ചു വന്നൊരു ചോദ്യം ഇതായിരുന്നു, നിങ്ങൾ ചാറ്റ് ജിപിടിയോടാണെങ്കിലും ജെമിനൈയോടാണെങ്കിലും ചോദിച്ചിട്ടുള്ള ഏറ്റവും രസകരമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും വിചിത്രമായിട്ടുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണ്, അങ്ങനെ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ ചോദിച്ചു, ഇപ്പം AIയോട് മാത്രമായിട്ട് നമ്മുടെ ചോദ്യം ചോദിക്കൽ കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ഗൂഗിളിലാണ് നമ്മൾ മെയിനായിട്ട് നോക്കിക്കൊണ്ടിരുന്നത്, പക്ഷേ ഗൂഗിൾ ഇപ്പോൾ ഒരു സൈഡിലേക്ക് മാറിയിട്ട് നമ്മൾ AIയിലേക്ക് പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ആയിട്ട് AIയെ ആശ്രയിച്ച് തുടങ്ങിയില്ലേ എന്നുള്ള ഒരു ചോദ്യമാണ് ഞാൻ ചോദിച്ചത് കേട്ടോ. അപ്പോൾ ഇതിനുള്ള മറുപടികൾ നിങ്ങൾക്ക് സംസാരിക്കാനായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിനുള്ള മറുപടികൾ നിങ്ങൾക്ക് നൽകാനായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെസ്സേജിൽ പറയാം കേട്ടോ, അല്ലെങ്കിൽ എന്നെ വിളിക്കാം 444-9417 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം, അല്ലെങ്കിൽ ഇപ്പം തന്നെ മെസ്സേജിലൂടെ നിങ്ങളുടെ ആ ഒരു റിപ്ലൈ എനിക്ക് തരാം 500-00917 എന്ന നമ്പറിലേക്ക്. ഞാനതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ ഒന്നിങ്ങനെ ഒന്ന് വായിച്ചു പോകുന്ന സമയത്ത് നമ്മളിപ്പോൾ ഉറങ്ങുവാണെങ്കിലും നമുക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ഉറങ്ങുന്ന സമയത്തോ നമ്മൾ മറ്റ് ജോലികളൊക്കെ ചെയ്യുന്ന സമയത്തോ ഒക്കെ നമ്മളുടെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് വേണ്ടിയിട്ട് ഒരാൾ വർക്ക് ചെയ്യുകയാണെങ്കിലോ, ഓർക്കുമ്പോൾ ഒരു രസമുള്ള സംഭവമാണ്. ഇതൊക്കെ സംഭവിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം ഒരു 5-6 വർഷത്തിനുള്ളിൽ ഇതൊക്കെ സംഭവിക്കാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നാണ് ടെക് ലോകം പറയുന്നത്. അതായത് നമ്മൾ ഉറങ്ങുമ്പോഴോ അല്ലെങ്കിൽ മറ്റ് ജോലികളിൽ ഏർപ്പെടുന്ന സമയത്തോ ഒക്കെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഇരുന്ന് നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു ഏജൻറ്, അതായത് ഒരു AI ഏജൻറ്റ് വർക്ക് ചെയ്യുകയാണെങ്കിലോ, ഇനി വരുന്ന ഒരു 5 വർഷത്തിനുള്ളിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ, അതായത് ഓരോ വ്യക്തിക്കും ഒരു പേഴ്സണൽ AI ഏജൻറ്റ് എന്ന് പറയുന്ന സംഗതി വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇങ്ങനെയാണ് പറയുന്നത് കേട്ടോ, ഇനി വരുന്ന 5 വർഷത്തിനുള്ളിൽ സ്വന്തമായി ഒരു വ്യക്തിഗത അല്ലെങ്കിൽ പേഴ്സണലായിട്ടുള്ള AI ഏജൻറ്റ് ഇല്ലാത്ത ആളുകൾ കുറവായിരിക്കും അത്രേ. അപ്പോൾ ഇനി കുറച്ചൊരു 5-6 വർഷത്തിനുള്ളിൽ ഇനി അത് എന്താ പറയുക, അപ്പോഴത്തേക്ക് നമ്മൾ നേരെ തിരിച്ചിപ്പോൾ ഇപ്പം പറയുന്ന പോലെ തന്നെ അന്നൊക്കെ ജെമിനൈയിലും ChatGPT-യോടും ഒക്കെ ആണ് ഡൗട്ട് ചോദിച്ചത്, ഇപ്പം അങ്ങനൊന്നും അല്ല എന്ന് പറയുന്ന ഒരു കാലത്തിലേക്ക് നമ്മൾ കുറച്ച് വർഷങ്ങൾക്ക് അപ്പുറം എത്തിപ്പെടും എന്നാണ് ടെക് ലോകം പറയുന്നത്. ഈ അടുത്ത് മാർക്ക് സക്കർബർഗ് അദ്ദേഹം സംസാരിക്കുന്ന സമയത്തും ഇത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ചധികം കാര്യങ്ങൾ അദ്ദേഹവും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെ 5 വർഷത്തിനുള്ളിലുള്ള മാറ്റങ്ങളും ഒരു AI പേഴ്സണൽ ഏജൻറ്റ് വരുന്നതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും എന്താണ് ഈ പേഴ്സണൽ AI ഏജൻറ്റ് എന്നുള്ളത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇപ്പോൾ ഷെയർ ചെയ്യാം. ഒപ്പം എൻ്റെ ചോദ്യത്തിനുള്ള മറുപടികൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും വിളിച്ച് സംസാരിക്കാവുന്നതാണ്. 444-9417 എന്ന നമ്പറിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് നമ്മളുടെ ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യുന്ന കാര്യത്തിലും അല്ലെങ്കിൽ എന്ത് സഹായത്തിനാണെങ്കിലും ഇപ്പോൾ AI ആണോ നമ്മളുടെ ഒപ്പം ഏറ്റവും കൂടുതലുള്ള ഒരു നമ്മുടെ ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഏറ്റവും അധികം നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റുള്ള പ്ലാറ്റ്ഫോംസിനെ ഒക്കെ ഒഴിച്ച് നിർത്തിക്കഴിഞ്ഞാൽ ഏതെങ്കിലും AI പ്ലാറ്റ്ഫോമിനോടൊപ്പം തന്നെയാണോ നമ്മുടെ യാത്ര എന്നുള്ള ചോദ്യമാണ് ഞാൻ ചോദിച്ചിട്ടുള്ളത്. മറുപടികളുള്ള ആളുകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് കണക്റ്റ് ആകുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇപ്പം തന്നെ ഒന്ന് വിളിക്കാം കേട്ടോ. 444-9417 എന്ന നമ്പറിലേക്ക് 444-9417 വിളിച്ച് സംസാരിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു മെസ്സേജ് അയക്കാം 500-00917 എന്ന നമ്പറിലേക്ക്. നരൻ മൂവിയിലെ പാട്ട്.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop. Just

0: Enjoy the golden days with Kalyan Jewelers. Enjoy 0% making charges on selected ornaments. Visit Kalyan Jewelers today to grab this limited period offer. Conditions apply.
1: എന്റെ ഹലാ റീചാർജിനൊപ്പം എനിക്ക് 10 GB ഫ്രീ ആയി കിട്ടി. എന്ത്? എങ്ങനെ? റീചാർജ് ചെയ്താൽ മാത്രം മതി, ഫ്രീ ഡേറ്റയോ മിനിറ്റുകളോ ലഭിക്കും. ഇന്നലെ എനിക്ക് 50 മിനിറ്റാ ഫ്രീ ആയി കിട്ടിയത്. എല്ലാ ദിവസവും ഇങ്ങനെ കിട്ടുമോ?
2: അതേന്നെ, എല്ലാ ദിവസവും.
1: ആഹാ, ഞാൻ എന്താ എന്റെ ഹലാ നമ്പർ റീചാർജ് ചെയ്യുക.
3: നിങ്ങളുടെ ഡെയിലി സർപ്രൈസ് ഇതാ എത്തിക്കഴിഞ്ഞു. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ സർപ്രൈസ് ആയി നേടൂ. ഒരിഡോ ആപ്പിലൂടെ ക്ലെയിം ചെയ്യാം.
4: എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. മഴസയിൽ ഫ്രഷ് ഡീൽസ്, 3 ദിവസം ഷോപ്പിംഗിന്റെ മേളം.
5: ഒലിയൻ ഇന്ത്യ 1 കിലോ 2 റിയാൽ 75 ദിർഹം. പൊട്ടേറ്റോ സിറിയ 1 കിലോ 2 റിയാൽ 50 ദിർഹം. യെല്ലോ ബനാന ഇന്ത്യ 1 കിലോ 6 റിയാൽ 90 ദിർഹം. ടൊമാറ്റോ ജോർദാൻ 1 കിലോ 1 റിയാൽ 90 ദിർഹം. ഓറഞ്ച് വലൻസിയ ഈജിപ്ത് 1 കിലോ 2 റിയാൽ 90 ദിർഹം. പ്രോൺസ് 1 കിലോ 19 റിയാൽ 75 ദിർഹം. സാംസാനിയ മട്ടൺ 1 കിലോ 36 റിയാൽ.
4: ഈ പ്രൊമോഷൻ ഓഗസ്റ്റ് 5 വരെ മഴസയുടെ എല്ലാ ഔട്ട്ലെറ്റുകളിലും.
6: ഹലോ, നമസ്കാരം, ഞാൻ സുദേവ് നായർ.
7: 500 മൈക്കിളുടെ അടുത്ത് ഞാൻ കുറച്ചുകൂടി മര്യാദ പ്രതീക്ഷിച്ചു.
8: യു ആർ ലിസ്ണിംഗ് ടു
6: റേഡിയോ സുനോ 91.7 FM.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're
6: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 7 മണി കഴിഞ്ഞ് 38 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ ഇങ്ങനെ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഞാൻ നിസ്സ നിങ്ങളുടെ കൂടെയുണ്ട്. നമ്മൾ ഇന്ന് ടെക് ലോകത്തേക്കായിരുന്നു സംഭവിച്ചത്. എന്തൊക്കെയാണ് ടെക് ലോകത്തിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ സംസാരിച്ചു വന്നത്. അതായത് 100 കോടിയോളം വരുന്ന ആളുകൾക്ക് 24 മണിക്കൂറും അവർക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ പണിയെടുക്കുന്ന AI ഏജന്റുകൾ ഭാവിയിൽ സംഭവിച്ചാലോ? അതിന് വളരെയധികം കാലം വേണ്ടി വരില്ല, അതിനു മുൻപ് തന്നെ അത് സംഭവിക്കാമെന്നാണ് പറയുന്നത്. അതിനുള്ള പേര് പറയുന്നത് പേഴ്സണൽ AI ഏജന്റുകൾ എന്നുള്ളതാണ്. എന്താണ് ഈ പേഴ്സണൽ AI ഏജന്റുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് വെറും ഒരു ചാറ്റ് ബോട്ടിനേക്കാൾ, ഇപ്പം നമ്മൾ കൂടുതലും ചാറ്റ് ബോട്ട്സ് ആണല്ലോ യൂസ് ചെയ്യുന്നത്, പേഴ്സണൽ AI ഏജന്റുകൾ എന്ന് പറയുന്നത് വെറും ഒരു ചാറ്റ് ബോട്ടിനേക്കാൾ അല്ലെങ്കിൽ ചാറ്റ് ബോട്ടുകളേക്കാൾ വേഗതയും പ്രവർത്തനശേഷിയുമുള്ള ഒരു സാങ്കേതിക വിദ്യയായിരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് നമ്മളുടെ ആവശ്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി, ഉപയോക്താവിൻ്റെ ആവശ്യം എന്താണോ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കി അവർക്ക് വേണ്ടിയിട്ട് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് ഈ ഒരു പേഴ്സണൽ AI ഏജന്റ് എന്ന് പറയുന്നത്. വരും വർഷങ്ങളിൽ ഒരു പക്ഷെ ഉടൻ തന്നെ ആ ഒരു രീതിയിലേക്കുള്ള മാറ്റങ്ങളും അതിൻ്റെ സംഭവങ്ങളും ഒക്കെ വരുന്നു എന്നാണ് പല ടെക് വിദഗ്ധന്മാരും പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അടുത്ത ഒരു 5 വർഷത്തിനുള്ളിൽ കോടിക്കണക്കിന് ആളുകൾക്ക് സ്വന്തമായിട്ട് ഒരു AI അസിസ്റ്റന്റ് ഉണ്ടാകും എന്നുള്ളതാണ് പറയപ്പെടുന്നത്. നമ്മുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി ലക്ഷ്യങ്ങൾ നേടാനായിട്ട് സഹായിക്കുന്ന ഒരു AI 24 മണിക്കൂറും നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ വരാനിരിക്കുന്ന നമ്മളുടെ എന്താ പറയുക ഭാവിയിൽ അങ്ങനെയായിരിക്കും സംഭവിക്കുക എന്നാണ് പല ടെക് വിദഗ്ധന്മാരും പറയുന്നത്. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം? ഈ പറഞ്ഞ പോലെ സ്വന്തമായൊരു ഒരു വാഹനമുണ്ടെന്നൊക്കെ പറയുന്നത് പോലെ കുറച്ച് കാലം കഴിയുമ്പോൾ സ്വന്തമായൊരു ഒരു പേഴ്സണൽ AI ഏജന്റ് ഇല്ല എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടായിട്ട് മാറുന്ന ഒരു, അല്ലെങ്കിൽ ഒരു AI അസിസ്റ്റന്റ് ഇല്ലാത്തൊരു വ്യക്തി എന്ന് പറയുന്നത് അത്ര സുഖകരമല്ലാത്തൊരു ഒരു കാഴ്ചയായിട്ട് വർഷങ്ങൾക്കിപ്പുറം മാറുമോ എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാഴ്ചകൾ തന്നെയാണ്. എനിക്കൊന്ന് ഇങ്ങനെ വളരെ സ്പീഡിൽ കാര്യങ്ങൾ പോവുകയാണെങ്കിൽ അധികം താമസിയാത്തൊരു പക്ഷെ ഇതൊക്കെ സംഭവിക്കാനുള്ള സാധ്യതകളും ഉണ്ട് എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇക്കാര്യത്തിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ കൂടുതൽ വായിച്ച് അന്വേഷിച്ചൊക്കെ പോകുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ ചിന്തകളും ഒക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. മെസ്സേജിലൂടെ 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകൾ പോരട്ടെ, അല്ലെങ്കിൽ വിളിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വിളിച്ചും നിങ്ങളുടെ ഇത്തരത്തിലുള്ള ഇതിനുള്ള മറുപടികളും ഒക്കെ നിങ്ങൾക്ക് നൽകാവുന്നതാണ്. 444-4917 എന്ന നമ്പറിലേക്ക് വിളിച്ചിട്ടും നിങ്ങൾക്ക് ഇതിനെ ഈ ഒരു ടോപ്പിക് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്കറിയുന്ന കൂടുതൽ അറിവുകളുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്ത പാട്ടിലേക്ക് പോവുകയാണ്. നമ്മൾ ഹാൽ മൂവിയിൽ ഷെയ്ൻ നിഗം പാടിയൊരു പാട്ടുണ്ട്, ആ പാട്ടാണ് ഇനി കേൾക്കുന്നത്.

0: ഷോപ്പിംഗിന്റെ വമ്പൻ വെടിക്കെട്ടിന് ഒരൊറ്റ പേര് സഫാരി ഹൈപ്പർ മാർക്കറ്റ്.
1: സഫാരിയുടെ ഏറ്റവും പുതിയ ഔട്ട്ലെറ്റ് സഫാരി ഷോപ്പിംഗ് സെന്റർ ലോജിസ്റ്റിക് വില്ലേജ് GWC ഇന്ന് ഓഗസ്റ്റ് 3 തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നു.
0: ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വിസിറ്റ് ആൻഡ് വിൻ പ്രൊമോഷനിലൂടെ യാതൊരു പർച്ചേസും ചെയ്യാതെ തന്നെ നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കാം 2 ഷെവർലെ ക്യാപ്റ്റീവ കാറുകൾ. കൂടാതെ നിരവധി അതിശയിപ്പിക്കുന്ന ഗ്രാൻഡ് ഓപ്പണിംഗ് ഓഫറുകളും. ഏവർക്കും സ്വാഗതം.
2: സഫാരി വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.
3: Joy Alukas brings you the joy of summer.
4: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായിത്തീരുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ് 3.99% ഓൺവേർഡ്സ്, അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദി GCC. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
5: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
6: ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
7: ഒരു സൈക്കോളജിക്കൽ ത്രില്ലറുമായി കുഞ്ചാക്കോ ബോബന്റെ ഉന്മാദം.
8: നമ്മുടെ ജീവിതം മാറാൻ പോവാ. ഞാൻ കള്ളം പറഞ്ഞൊന്നുമല്ല, നീ നോക്കി.
7: ഒളിഞ്ഞിരിക്കുന്ന നിഗൂഢതകളുടെ ചുരുളഴിക്കാൻ ഷാഹി കബീറിന്റെ എഴുത്തിൽ കിരൺ ദാസ് സംവിധാനം ചെയ്യുന്ന ചാക്കോച്ചൻ, ലിജോ മോൾ ജോസ്, സിദ്ദീഖ്, കൃഷ്ണപ്രഭ, സുധീഷ്, വിവേക് നായർ തുടങ്ങി വമ്പൻ താരനിര.
8: ഫയലിംഗ് എടുത്തോണ്ട് വന്നേ, ഞാൻ നോക്കട്ടെ തൊട്ട് എന്ത് സംഭവിക്കുന്നു.
9: ആ ഫയലിൽ തൊട്ട് എന്ത് സംഭവിക്കുന്നു നീ പറഞ്ഞു.
7: സൈക്കോളജിക്കൽ ത്രില്ലർ മൂവി ഉന്മാദം തിയേറ്ററുകളിൽ വിജയകരമായ പ്രദർശനം തുടരുന്നു.
0: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
10: ഡോക്ടർ ഓൺ എയർ. ഡോക്ടർ ഓൺ എയർ ബ്രോട്ട് ടു യു ബൈ നസീം ഹെൽത്ത് കെയർ. നോ ക്യൂസ്, നോ ഹാസിൽ. ജസ്റ്റ് ബുക്ക് യുവർ അപ്പോയിന്റ്മെന്റ് ഓൺ ദി നസീം ഹയാത് ആപ്പ് ആൻഡ് എക്സ്പീരിയൻസ് ഫാസ്റ്റർ കൺസൾട്ടേഷൻസ്. ഡൗൺലോഡ് ഇറ്റ് ടുഡേ.
11: ചൂടുകാലത്ത് ഹൃദ്രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഞാൻ ഡോക്ടർ ബദറുദ്ദീൻ യൂനസ്, കാർഡിയോളജിസ്റ്റ്, നസീം മെഡിക്കൽ സെന്റർ, അൽകോർ. ഹൃദയ രോഗമുള്ളവർ ശരീരത്തിലെ ജലാംശം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. അതിനായി ദിവസവും 10 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളം കുടിക്കണം. തണുപ്പ് തരുന്ന ആഹാരങ്ങൾ, വാട്ടർമെലൺ, കുക്കുംബർ, പച്ചക്കറികൾ എന്നിവ അധികമായി ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അമിത ആഹാരം, മദ്യപാനം, കോഫി, ഷുഗർ ഡ്രിങ്ക്സ് എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുകയും വേണം. ചൂട് അധികരിച്ച സമയത്തുള്ള എക്സർസൈസ് പരമാവധി ഒഴിവാക്കുക. രാവിലെ 11 മുതൽ ഉച്ചയ്ക്ക് 3 വരെയുള്ള സമയത്ത് പുറം ജോലികളിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് ഉത്തമം. തലകറക്കം, നെഞ്ചിടുപ്പ്, നെഞ്ചുവേദന, അധിക ക്ഷീണം എന്നിവ അനുഭവപ്പെടുകയാണെങ്കിൽ ഡോക്ടറുടെ ഉപദേശം തേടാൻ മടിക്കരുത്.
6: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
0: Chennai Beats.
12: Tamil Head of the R.
13: Indha aattam podumaa kolanda.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും ഇൻ അസോസിയേഷൻ വിത്ത്
1: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
2: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency. Now, available on Amazon Music. Suno Updates.
2: സുനു അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി നിസ. ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന് കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട രഹസ്യ വിവരങ്ങൾ കൈമാറാൻ സഹായിക്കുന്ന മെട്രാഷ് സേവനത്തെക്കുറിച്ച് ആഭ്യന്തര മന്ത്രാലയം കൂടുതൽ വ്യക്തത വരുത്തുന്നു. പോലീസ് സ്റ്റേഷനുകളിലോ ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലോ നേരിട്ടെത്താതെ തന്നെ മെട്രാഷ് ആപ്ലിക്കേഷൻ വഴി വിവരങ്ങൾ എളുപ്പത്തിൽ പങ്കുവയ്ക്കാമെന്ന് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ട വീഡിയോയിൽ മന്ത്രാലയം വ്യക്തമാക്കുന്നു. ഖത്തർ ഇന്ത്യൻ എംബസിയുടെ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളിലേക്ക് പ്രവാസികളെ ക്ഷണിച്ച് എംബസി. ഓഗസ്റ്റ് 15 രാവിലെ 6:45 ICCയിലാണ് പരിപാടി. ഖത്തർ പബ്ലിക് പ്രോസിക്യൂഷൻ പുതിയ സെൽഫ് സർവീസ് കിയോസ്ക് സംവിധാനം ആരംഭിച്ചു. പുതിയ സംവിധാനത്തിലൂടെ ഇൻമേറ്റ്സിന് വിവിധ അപേക്ഷകളും പരാതികളും നേരിട്ട് സമർപ്പിക്കാനും അവയുടെ പുരോഗതി പരിശോധിക്കാനും സാധിക്കും. തായ്പേയ് ഓപ്പണിൽ ചരിത്രം കുറിച്ച് ഇന്ത്യൻ കൗമാര താരം തൻവി ശർമ്മ.
1: സുനോ അപ്ഡേറ്റ്സ്.
0: റേഡിയോ സുനോ 91.7 FM.
1: ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
3: എന്റെ ഹലാ റീചാർജിനൊപ്പം എനിക്ക് 10 GB ഫ്രീ ആയി കിട്ടി.
4: എന്ത്?
3: എങ്ങനെ? റീചാർജ് ചെയ്താൽ മാത്രം മതി, ഫ്രീ ഡേറ്റയോ മിനിറ്റുകളോ ലഭിക്കും. ഇന്നലെ എനിക്ക് 50 മിനിറ്റാ ഫ്രീ ആയി കിട്ടിയത്.
4: എല്ലാ ദിവസവും ഇങ്ങനെ കിട്ടുമോ?
3: അതെ, നീ എല്ലാ ദിവസവും.
4: ഞാനെന്താ എന്റെ ഹലാ നമ്പർ റീചാർജ് ചെയ്യുക.
5: നിങ്ങളുടെ ഡെയിലി സർപ്രൈസ് ഇതാ എത്തിക്കഴിഞ്ഞു. നിങ്ങളുടെ ഹാല നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ സർപ്രൈസ് ആയി നേടൂ. ഒരിഡോ ആപ്പിലൂടെ ക്ലെയിം ചെയ്യാം.
1: എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. Joy Alukkas brings you the joy of summer.
6: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായി എത്തിയിരിക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്, 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾ ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദ GCC. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
1: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
7: മൾസയിൽ ഫ്രഷ് ഡീൽസ്, 3 ദിവസം ഷോപ്പിംഗിന്റെ മേളം.
8: ഒനിയൻ ഇന്ത്യ 1 കിലോ 2 റിയാൽ 75 ദിർഹം. പൊട്ടേറ്റോ സിറിയ 1 കിലോ 2 റിയാൽ 50 ദിർഹം. യെല്ലോ ബനാന ഇന്ത്യ 1 കിലോ 6 റിയാൽ 90 ദിർഹം. ടൊമാറ്റോ ജോർദാൻ 1 കിലോ 1 റിയാൽ 90 ദിർഹം. ഓറഞ്ച് വലൻസിയ ഈജിപ്റ്റ് 1 കിലോ 2 റിയാൽ 90 ദിർഹം. പ്രോൺസ് 1 കിലോ 19 റിയാൽ 75 ദിർഹം. സാംസാനിയ മട്ടൺ 1 കിലോ 36 റിയാൽ.
7: ഈ പ്രൊമോഷൻ ഓഗസ്റ്റ് 5 വരെ. മൾസയുടെ എല്ലാ ഔട്ട്ലെറ്റ്.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop. Just feel.

0: ഷോപ്പിംഗിന്റെ വമ്പൻ വെടിക്കെട്ടിന് ഒരൊറ്റ പേര്, സഫാരി ഹൈപ്പർ മാർക്കറ്റ്.
1: സഫാരിയുടെ ഏറ്റവും പുതിയ ഔട്ട്ലെറ്റ് സഫാരി ഷോപ്പിംഗ് സെന്റർ ലോജിസ്റ്റിക് വില്ലേജ് GWC ഇന്ന് ഓഗസ്റ്റ് 3 തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നു.
0: ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വിസിറ്റ് ആൻഡ് വിൻ പ്രൊമോഷനിലൂടെ യാതൊരു പർച്ചേസും ചെയ്യാതെ തന്നെ നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കാം 2 ഷെവർലെ ക്യാപ്റ്റീവ കാറുകൾ. കൂടാതെ നിരവധി അതിശയിപ്പിക്കുന്ന ഗ്രാൻഡ് ഓപ്പണിംഗ് ഓഫറുകളും. ഏവർക്കും സ്വാഗതം.
2: സഫാരി വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.
3: Going home? Make it rewarding with Kalyan Jewelers.
4: Enjoy 0% making charges on select ornaments. Visit Kalyan Jewelers today. Conditions apply.
0: എന്തെങ്കിലും പ്രശ്നമുണ്ടായിട്ട് മാത്രം സർവീസിന് പോകുന്നവരാണോ നിങ്ങൾ?
5: അതൊക്കെ പഴയ കഥ. കാറിനും വേണം കൃത്യമായ എക്സ്പേർട്ട് കെയർ. അതും 150 വർഷങ്ങളുടെ ട്രസ്റ്റഡ് സർവീസ് നൽകുന്ന ഒറിജിനൽ മോട്ടർ ഓയിൽ ബ്രാൻഡായ വാൽവലിൻ.
0: സൽവാ റോഡിലെ വാൽവലിൻ AMTC പ്രീമിയം ക്വിക് സർവീസിലേക്ക് എത്തൂ. ഓരോ സർവീസും എക്സ്പേർട്സ് മാത്രമായിരിക്കും കൈകാര്യം ചെയ്യുക. ഒപ്പം ജെനുവിൻ വാൽവലിൻ പ്രൊഡക്ട്സ് ആൻഡ് പ്രീമിയം ഫിൽറ്റേഴ്സ്. കൂടാതെ നിങ്ങളുടെ വാഹനത്തിന്റെ സർവീസ് ഡീറ്റെയിൽസ് എല്ലാം ഡിജിറ്റൽ കാർ പാസ്പോർട്ട് വഴി കൃത്യമായി മനസ്സിലാക്കാം. ഇന്ന് തന്നെ വിസിറ്റ് ചെയ്യൂ വാൽവലിൻ AMTC പ്രീമിയം ക്വിക് സർവീസ് സൽവാ റോഡ്. കോൾ 7765-5954.
6: Hi, this is Kalyani Priyadarshan.
7: Appa Chandrasekharum super hero ano?
6: You are listening to Radio Suno 9.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop.
5: Just feel like you're home.
6: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ് 17 മിനിറ്റ് ആണ്. കേട്ടുകൊണ്ടിരിക്കുകയാണ് മോർണിംഗ് സവാരി വിശേഷങ്ങൾ. ഓഗസ്റ്റ് 3 തിങ്കളാഴ്ച ദിവസമാണ്. ഇനി ചില അപ്ഡേറ്റ്സിലേക്ക് കൂടി നമുക്ക് വരാനായിട്ടുണ്ട്. നമ്മളുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനാഘോഷ ദിവസത്തിലേക്ക് എത്താനായിട്ട് ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ. ഇപ്പോൾ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളോട് അനുബന്ധിച്ച് നമ്മുടെ ഖത്തറിലെ പ്രവാസി സമൂഹത്തിനായിട്ട് നമ്മുടെ ഇന്ത്യൻ എംബസി സംഘടിപ്പിക്കുന്ന പരിപാടികൾ നടക്കും. ഓഗസ്റ്റ് 15 രാവിലെ ഇന്ത്യൻ കൾച്ചറൽ സെൻ്ററിൽ വെച്ചിട്ടായിരിക്കും, ICC-യിൽ വെച്ചിട്ടായിരിക്കും പരിപാടികൾ നടക്കുക. രാവിലെ ഒരു 6:45 ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കുന്നതായിരിക്കും. അതുമാത്രമല്ല, ഒരുപാട് കലാ സാംസ്കാരിക പരിപാടികളും കാര്യങ്ങളും ഒക്കെ നടക്കാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ആഘോഷ പരിപാടികളിലേക്ക് ഖത്തറിലെ മുഴുവൻ പ്രവാസികളെയും സ്വാഗതം ചെയ്യുന്നതായിട്ട് അധികൃതർ അറിയിക്കുന്നുണ്ട്. അതുമാത്രമല്ല, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൂടെ, എംബസിയുടെ ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ പേജസിലൂടെ ലൈവ് സ്ട്രീമിങ്ങും ഇവൻറ്റിൻ്റെ ലൈവ് സ്ട്രീമിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യങ്ങൾ കൂടി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഓഗസ്റ്റ് 15 രാവിലെ ഒരു 6:45 കൂടിയായിരിക്കും ചടങ്ങുകൾ സ്റ്റാർട്ട് ചെയ്യുക.

0: Enjoy the golden days with Kalyan Jewelers. Enjoy 0% making charges on selected ornaments. Visit Kalyan Jewelers today to grab this limited period offer. Conditions apply.
1: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
2: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കും 4411113. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
3: മഴസയിൽ ഫ്രഷ് ഡീൽസ്, 3 ദിവസം ഷോപ്പിംഗിന്റെ മേളം.
4: ഒനിയൻ ഇന്ത്യ 1 കിലോ 2 റിയാൽ 75 ദിർഹം. പൊട്ടേറ്റോ സിറിയ 1 കിലോ 2 റിയാൽ 50 ദിർഹം. യെല്ലോ ബനാന ഇന്ത്യ 1 കിലോ 6 റിയാൽ 90 ദിർഹം. ടൊമാറ്റോ ജോർദാൻ 1 കിലോ 1 റിയാൽ 90 ദിർഹം. ഓറഞ്ച് വലൻസിയ ഈജിപ്റ്റ് 1 കിലോ 2 റിയാൽ 90 ദിർഹം. ഫ്രോൺസ് 1 കിലോ 19 റിയാൽ 75 ദിർഹം. ടാൻസാനിയ മട്ടൺ 1 കിലോ 36 റിയാൽ.
3: ഈ പ്രൊമോഷൻ ഓഗസ്റ്റ് 5 വരെ മഴസയുടെ എല്ലാ ഔട്ട്ലെറ്റുകളിലും.
2: ഒരു സൈക്കോളജിക്കൽ ത്രില്ലറുമായി കുഞ്ചാക്കോ ബോബന്റെ ഉന്മാദം.
5: നമ്മുടെ ജീവിതം മാറാൻ പോവാ. ഞാൻ കള്ളം പറഞ്ഞൊന്നുമല്ല, നീ നോക്കിയേ.
2: ഒളിഞ്ഞിരിക്കുന്ന നിഗൂഢതകളുടെ ചുരുളഴിക്കാൻ ഷാഹി കബീറിന്റെ എഴുത്തിൽ കിരൺ ദാസ് സംവിധാനം ചെയ്യുന്ന ചാക്കോച്ചൻ, ലിജോമോൾ ജോസ്, സിദ്ദീഖ്, കൃഷ്ണപ്രഭ, സുധീഷ്, വിവേക് നായർ തുടങ്ങി വമ്പൻ താരനിര.
5: ഫയലിംഗ് എടുത്തോളൂ, വന്നേ. ഞാൻ നോക്കട്ടെ തൊട്ടാ എന്ത് സംഭവിക്കുന്നു. ആ ഫയല് തൊട്ടാ എന്ത് സംഭവിക്കുന്നു നീ പറഞ്ഞു.
2: സൈക്കോളജിക്കൽ ത്രില്ലർ മൂവി ഉന്മാദം തിയേറ്ററുകളിൽ വിജയകരമായ പ്രദർശനം തുടരുന്നു.
1: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോഴ്സ് ഫിലിം.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop. Just feel

0: സമയം 8:34 റേഡിയോ സുനോ 91.7 FM മോർണിംഗ് സവാരി കേട്ടുകൊണ്ടിരിക്കുന്നു. ഓഗസ്റ്റ് 3 തീയതി തിങ്കളാഴ്ച ദിവസം.
1: തീർച്ചയായിട്ടും ഇങ്ങനെ ഞാനിങ്ങനെ എ ഐ പേഴ്സണൽ ഏജന്റുകൾ ചിലപ്പോൾ നമ്മുടെ ഒരു 5 വർഷത്തിനുള്ളിൽ അപ്പുണ്ണിക്ക് സ്വന്തമായിട്ടൊരു പേഴ്സണൽ എ ഐ ഏജന്റ് അപ്പുണ്ണി കിടന്ന് ഉറങ്ങുമ്പോഴും അത് വർക്ക് ചെയ്യുന്നു.
0: ഓക്കെ
1: ഓക്കെ, അപ്പുണ്ണിയുടെ ലക്ഷ്യം എന്താണോ അതിന് വേണ്ടിയിട്ട് എല്ലാ പണിയും അത് ചെയ്യുന്നു. അപ്പുണ്ണി ഉറങ്ങുമായിരിക്കും,
0: പക്ഷെ ഇത് എല്ലാ ജോലി ചെയ്യും.
1: അപ്പുണ്ണിയുടെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് അത് വർക്ക് ചെയ്യുന്ന ഒരു
0: കാലഘട്ടം.
1: സ്വപ്നം അപ്പൊ ഒരു 5 വർഷത്തിനുള്ളിൽ ചിലപ്പോ അതൊക്കെ
0: അല്ല, ഇതൊന്നും സംഭവിക്കില്ല എന്നൊന്നും നമ്മൾ പറയാൻ
1: പറ്റില്ല. ഞാൻ പറയാറുന്നത് അക്കൂട്ടത്തില് കുറച്ചു കഴിയുമ്പോൾ നമ്മള് പറയായിരിക്കും പണ്ടൊക്കെ ചാറ്റ് ജി പി ടിയും ജെമിനൈ എന്നൊക്കെ പറയുന്ന സംഭവം ഉണ്ടായിരുന്നു, അതിനോടൊക്കെയാണ് നമ്മൾ ഡൗട്ട്
0: ചോദിച്ചിട്ടുണ്ടായിരുന്നത്
1: എന്ന് പറയുന്ന ഒരു കാലം കുറച്ചുകൂടെ കഴിയുമ്പോൾ സംഭവിച്ചേക്കാം എന്ന് പറഞ്ഞു വരികയായിരുന്നു.
0: ഓക്കെ, എന്തായാലും ഇവിടെ ഭയങ്കര രസകരമാണ്. നിസ ചാറ്റ് ജി പി ടിയെയും ജെമിനൈനെയും കൊണ്ടും പണിയെടുപ്പിക്കണ കണ്ടിരിക്കാൻ തന്നെ ഭയങ്കര രസം. നമ്മൾ വിചാരിക്കും വണ്ടിയിലേക്ക് ഇരുന്നിട്ട് എന്തൊക്കെയോ വിറുവിറുന്ന് പറയുന്നേക്കാം. നമ്മൾ വിചാരിക്കും എന്ത് ആരുടെ ഈ പറയണേ,
1: ജെമിനിയൊക്കെ മറ്റേ ജഗതിയൊക്കെ വന്നിരിക്കത്തില്ലേ കഴിഞ്ഞോ എന്ന് ചോദിക്കുന്ന പോലാണ് ചോദിക്കുക. അപ്പൊ എന്നാലും നാട്ടിൽ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നാട്ടിലെ അപ്ഡേറ്റുകളും സംസാരിച്ചു വരികയായിരുന്നു. തീവ്ര മഴയ്ക്ക് ചെറിയ ശമനം ഉണ്ടെങ്കിലും പക്ഷെ അങ്ങോട്ട് പൂർണ്ണമായിട്ടുള്ള രീതിയിൽ നല്ല രാത്രിയൊക്കെ വീട്ടിലൊക്കെ പറയുന്ന സമയം നല്ല മഴ രാത്രിയിലൊക്കെ കിട്ടി എന്നാണ് പറയുന്നത്. അപ്പൊ ഈ മഴ സമയം നമുക്കറിയാം നാട്ടുകാര് വളരെയധികം ആക്റ്റീവ് ആകുന്നത് അല്ലെങ്കിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ഒരു സമയമാണ് ഈ ഒരു സമയം നാട്ടിൽ.
0: കാരണം എന്താ വെച്ചാല് എന്തെങ്കിലും ഇത്തരത്തിലുള്ള കെടുതികൾ വരുന്ന സമയത്ത് മഴക്കെടുതിയൊക്കെ ആണെങ്കിലും ശരി എല്ലാവർക്കും അറിയാം ഒന്നിച്ച് നിന്നാൽ മാത്രമേ ഇതിനെ
1: നേരിടാൻ
0: പറ്റുള്ളൂ, അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ ആർക്കും തന്നെ വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കൂ എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്.
1: അതെ, കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് എല്ലാവരും അത് ശ്രദ്ധിച്ച് കാണും എന്ന് കരുതുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. തിരൂർ ഭാഗത്ത് ചെലമ്പ്ര പെരുന്നി എന്നാണ് സ്ഥലത്തിന്റെ പേരെന്ന് കരുതുന്നു, കറക്റ്റ് ആണോന്ന് അറിയില്ല, അങ്ങനെയാണ് പേര് കണ്ടത്. അപ്പൊ ആ ഭാഗത്തൊരു വീട്, ആ വീടിന്റെ മുന്നിലേക്ക് വെള്ളം കുത്തിയൊലിച്ചു വരികയാണ് കേട്ടോ. അപ്പൊ ആ സമയത്ത് ഈ വീടിന്റെ മതില് പോകുന്നു. അപ്പം ആളുകൾക്ക് മനസ്സിലായി ഈ വീടും കൂടെ പോകാനുള്ള സാധ്യത. നമുക്കറിയാലോ ഒരു വീട് കെട്ടിപ്പോക്കുന്നതിന്റെ ഒരു ഒരു അധ്വാനം എത്രമാത്രം വലുതാന്ന് എല്ലാവർക്കും അറിയാം.
0: അല്ലെങ്കിൽ വീടിന് എന്തെങ്കിലും സംഭവിക്കും.
1: അയ്യോ, അത് അതാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ പലരും വീട്ടിൽ നിന്ന് ഇറങ്ങാതെ ക്യാമ്പിലേക്ക് പോകാതെ നിൽക്കുന്നതിന്റെ വേറൊരു കാരണം അതും
0: തന്നെയായിരിക്കും. എന്റെ
1: വീടെന്ന് പറയുന്നത് നമുക്ക് വേറൊരു ഒരു അറ്റാച്ച്മെന്റ് ആണല്ലോ. അപ്പൊ ഈ വീട് പോകും എന്നുള്ള ഒരു സ്ഥിതിയിലേക്ക് വന്നപ്പോ നാട്ടുകാർ ആ വെള്ളത്തെ വഴിതിരിച്ച് വിട്ടൊരു കാഴ്ചയുണ്ട്. അതൊരു ഭയങ്കര അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ചയായിട്ട് മാറി എന്നുള്ളതാണ്.
0: നാട്ടുകാർ ഒന്ന് ചേർന്ന് നിന്ന് ഒരു തടയണ കെട്ടി ആ വെള്ളം മാറ്റിവിടുന്നു എന്നുള്ളതാണ് മറ്റൊരു വീടിനെ സംരക്ഷിക്കാൻ വേണ്ടി. ഇപ്പൊ എന്തായാലും അതിന് മുന്നിട്ടിറങ്ങിയ ആ നാട്ടുകാർക്ക്
1: അതെ, തിരൂരാണ് ആ ഭാഗം എന്ന് കരുതുന്നു.
0: നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കാർക്കും ഇത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കാം കേട്ടോ.
1: തീർച്ചയായിട്ടും ആ ഭാഗം അറിയുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നിങ്ങളുടെ പഞ്ചായത്തൊക്കെ ആയിരിക്കാം ചിലപ്പോ അത്.
0: അതെ,
1: അപ്പം അവിടെയുള്ള ആരെങ്കിലും നിങ്ങൾക്ക് പരിചയം ഉണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു മെസ്സേജ് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ അയക്കാം. 5000917 എന്ന നമ്പറിലേക്ക്. രാജേഷ് മട്ടക്കിൽ പറയുന്നത് അവരുടെ നിരണം ഭാഗമൊക്കെ വെള്ളത്തിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു നിരണം ഭാഗത്തിലൊക്കെ കൂടുതൽ വെള്ളം ഉള്ള ഒരു ഭാഗമാണ് ഇപ്പം വെള്ളത്തിലാണ് എന്നുള്ള രീതിക്കാണ് അദ്ദേഹം അത് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എത്ര എത്രയും പെട്ടെന്ന് എല്ലാം ഒന്ന് മാറി കലങ്ങി തെളിയട്ടെ അല്ലേ.
0: തീർച്ചയായിട്ടും ഉടനെ സംഭവിക്കട്ടെ.

0: This is Radio Suno 91.7 FM, Qatar's favorite radio station.
1: ഇത്രയും ഡേറ്റയും കോളുകളും ഈ ചെറിയ റീചാർജിലും, ഇതെങ്ങനെ കിട്ടി?
2: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
1: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
2: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
1: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
2: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ. ഖത്തറിൽ ഷോപ്പിംഗിന്റെ വമ്പൻ വെടിക്കെട്ടിന് ഒരൊറ്റ പേര്, സഫാരി ഹൈപ്പർ മാർക്കറ്റ്.
3: സഫാരിയുടെ ഏറ്റവും പുതിയ ഔട്ട്ലെറ്റ് സഫാരി ഷോപ്പിംഗ് സെന്റർ ലോജിസ്റ്റിക് വില്ലേജ് GWC ഇന്ന് August 3 തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നു.
2: ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വിസിറ്റ് ആൻഡ് വിൻ പ്രൊമോഷനിലൂടെ യാതൊരു പർച്ചേസും ചെയ്യാതെ തന്നെ നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കാം 2 ഷെവർലേ ക്യാപ്റ്റീവ കാറുകൾ. കൂടാതെ നിരവധി അതിശയിപ്പിക്കുന്ന ഗ്രാൻഡ് ഓപ്പണിംഗ് ഓഫറുകളും. ഏവർക്കും സ്വാഗതം.
4: സഫാരി വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ ഖത്തർ.
5: ആക്ഷൻ
6: മോനെ ദിനേശ, അതിമോഹമാണ് അതിമോഹം.
5: ഹൊറർ, തനിക്ക് പോകാൻ അനുവാദമില്ല.
7: ഓ ഡ്രാമ, എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്.
8: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മുതൽ.
4: Brought to you by Safari, world class shopping experience, Doha, Qatar.
9: And Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
10: കാണിക്കും,
11: അമ്പാൻ തുറസി.

0: Thousand or 91.7 FM. Malabar Golden Diamonds Morning Savari.
1: Brought to you by Malabar Golden Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop. Just feel.

0: വിനോദയാത്ര മൂവിയിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. സമയം 9 മണി കഴിഞ്ഞിട്ട്
1: സ്വാഭാവികമായിട്ടാണ് അങ്ങനെ സംഭവിക്കും.
0: അത് തന്നെ, ശരിക്കും റിസ്ക് എടുക്കേണ്ട കാര്യമില്ല.
1: അങ്ങനെ മോർണിംഗ് സവാരി വിശേഷങ്ങൾ ഇങ്ങനെ കേട്ടു പോകുന്ന ടൈമിൽ നമ്മുടെ ഇന്ത്യൻ ടീമിന്റെ ഫീൽഡിംഗ് കോച്ചിനെ, പുതിയ ഫീൽഡിംഗ് കോച്ച് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ശുഭ്ദീപ് ഘോഷ്, അദ്ദേഹമാണ് ഇന്ത്യയുടെ ഫീൽഡിംഗ് കോച്ചായിട്ട് വരാനായിട്ട് പോകുന്നത് എന്നുള്ള അപ്ഡേറ്റുകളും കാര്യങ്ങളും ഒക്കെ നമുക്കിങ്ങനെ വായിച്ചു മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ ഒരു അപ്ഡേറ്റ് നൽകുന്നതോടൊപ്പം തന്നെ ഹൈഡ് ആൻഡ് സീക്കിലേക്കും പോവാണ്. 3 സൂചനകളിലൂടെ നമ്മളൊരു സിനിമ കണ്ടുപിടിക്കാനായിട്ട് പോകും. ഓക്കെ, ഈ സിനിമ റിലീസായ വർഷം എന്ന് പറയുന്നത് 2024 ആണ്.
0: 2024 റിലീസായ ചിത്രം.
1: ഓക്കെ, പ്രധാന കഥാപാത്രത്തിന്റെ പേര് ഈ സിനിമയുടെ പേരിലുണ്ട്.
0: ഓക്കെ ഓക്കെ, സിനിമയിലെ പ്രധാന കഥാപാത്രത്തിന്റെ പേര്
1: ഈ സിനിമയുടെ പേരിലുണ്ട്. ഓക്കെ, ഇനിയിപ്പോ എന്ത് സൂചന കൊടുക്കും എന്നുള്ളതാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, കാരണം വെച്ചാൽ ബാക്കിയൊക്കെ പെട്ടെന്ന് മനസ്സിലാകുന്ന, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു താരം ഈ സിനിമയിൽ അതിഥി വേഷത്തിൽ എത്തുന്നുണ്ട്. ഓക്കെ,
0: 2024 ഇറങ്ങിയ ചിത്രം, സിനിമയുടെ പേരിൽ ഈ ചിത്രത്തിലെ പ്രധാന കഥാപാത്രത്തിന്റെ പേര് കൂടിയുണ്ട്. മലയാളികൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു താരം ഇതില് അതിഥി താരമായി എത്തുന്നു.
1: ഓക്കെ, ഏതാണ് ഈ ചിത്രം എന്നുള്ളത്
0: ചർച്ചയായിരുന്ന സിനിമയായിരുന്നു.
1: അതെ, ചർച്ചയിലേക്ക്, കാരണം ഒരു പഴയ പാർട്ടി സിനിമയില് വീണ്ടും എത്തുകയും അതും ഈ പറഞ്ഞ പോലെ തന്നെ ട്രെൻഡിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു, എല്ലാവർക്കും മനസ്സിലായി. ഓക്കെ, അപ്പൊ പെട്ടെന്ന് മെസ്സേജിൽ അയച്ചുള്ള സിനിമ ഏതാണ് എന്നുള്ളത് 5000 009 17 എന്ന നമ്പറിലേക്ക്.

0: Enjoy the golden days with Kalyan Jewelers. Enjoy 0% making charges on selected ornaments. Visit Kalyan Jewelers today to grab this limited period offer. Conditions apply.
1: മഴസയിൽ ഫ്രഷ് ഡീൽസ്, മൂന്ന് ദിവസം ഷോപ്പിംഗിന്റെ മേളം.
2: ഒനിയൻ ഇന്ത്യ ഒരു കിലോ രണ്ട് റിയാൽ 75 ദിർഹം. പൊട്ടേറ്റോ സിറിയ ഒരു കിലോ രണ്ട് റിയാൽ 50 ദിർഹം. യെല്ലോ ബനാന ഇന്ത്യ ഒരു കിലോ ആറ് റിയാൽ 90 ദിർഹം. ടൊമാറ്റോ ജോർദാൻ ഒരു കിലോ ഒരു റിയാൽ 90 ദിർഹം. ഓറഞ്ച് വലൻസിയ ഈജിപ്റ്റ് ഒരു കിലോ രണ്ട് റിയാൽ 90 ദിർഹം. ഫ്രോൺസ് ഒരു കിലോ 19 റിയാൽ 75 ദിർഹം. ടാൻസാനിയ മട്ടൺ ഒരു കിലോ 36 റിയാൽ.
1: ഈ പ്രൊമോഷൻ ഓഗസ്റ്റ് 5 വരെ മഴസയുടെ എല്ലാ ഔട്ട്ലെറ്റുകളിലും.
3: Hi, this is Nivin Poli.
4: What? Just the vadi vetti vannavalana.
5: You're listening to Radio Sundar.
3: You're listening to Radio.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just

0: മാർക്കറ്റിന് ഒരൊറ്റ പേര് സഫാരി ഹൈപ്പർ മാർക്കറ്റ്.
1: സഫാരിയുടെ ഏറ്റവും പുതിയ ഔട്ട്ലെറ്റ് സഫാരി ഷോപ്പിംഗ് സെന്റർ ലോജിസ്റ്റിക് വില്ലേജ് GWC ഇന്ന് August 3 തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നു.
0: ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വിസിറ്റ് ആൻഡ് വിൻ പ്രൊമോഷനിലൂടെ യാതൊരു പർച്ചേസും ചെയ്യാതെ തന്നെ നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കാം 2 Chevrolet Captiva കാറുകൾ. കൂടാതെ നിരവധി അതിശയിപ്പിക്കുന്ന ഗ്രാൻഡ് ഓപ്പണിംഗ് ഓഫറുകളും. ഏവർക്കും സ്വാഗതം.
2: സഫാരി വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.
3: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും ഇൻ അസോസിയേഷൻ വിത്ത്
1: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
2: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
3: സമയം 9 കഴിഞ്ഞ് 25 മിനിറ്റ്. തിങ്കളാഴ്ച ദിവസമാണ്, ഓഗസ്റ്റ് 3 തീയതിയാണ്. റേഡിയോ സുനോ 91.7 എഫ് മോർണിംഗ് സവാരി കേട്ടുകൊണ്ടേയിരിക്കുന്നു.
4: അങ്ങനെ കേട്ടുപോകുന്ന ടൈമിൽ നമ്മൾ ഇടയ്ക്ക് നാട്ടിലെ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊന്ന് നോക്കി പോകുന്നുണ്ട്. തിരുവല്ല ഭാഗങ്ങളിലെ ചില അപ്ഡേറ്റുകളൊക്കെയാണ് ഇപ്പം നമുക്ക് ചാനലുകളിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അവിടെ വെള്ളം ഉള്ള സ്ഥലങ്ങളിൽ നിന്നും ആളുകളൊക്കെ ചെറുതായിട്ട് മാറുന്ന കാര്യങ്ങളൊക്കെ ചിലപ്പം നമുക്കിപ്പം നോക്കുന്ന സമയത്ത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. വെള്ളമുള്ള ഭാഗങ്ങളിൽ നിന്നും ആളുകളൊക്കെ പതുക്കെ മറ്റുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നതായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കുന്നു. പൊട്ടൻമല എന്ന് പറയുന്നൊരു സ്ഥലമാണ് തിരുവല്ല ഭാഗത്തെ. അപ്പോൾ ആ ഒരു സ്ഥലത്തെ കാഴ്ചകളൊക്കെയാണ് നമുക്ക് കൂടുതലായിട്ട് ഇപ്പോൾ കാണാനും അറിയാനായിട്ടും ഒക്കെ സാധിക്കുന്നത്.
3: ഓക്കെ, അപ്പോൾ എന്തെങ്കിലും തോരാമഴ എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 10 ജില്ലകൾ ഇന്നും ഓറഞ്ച് അലർട്ട് ഉണ്ട് എന്നുള്ളതും കൂടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു.
4: ഓക്കെ, പല ജില്ലകളിലും ഇന്ന് അവധി ഈ കാര്യങ്ങളൊക്കെ ഓൾറെഡി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള ദിവസം കൂടിയാണ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്. അപ്പം കോമൺവെൽത്ത് ഗെയിംസിന്റെ വിശേഷങ്ങളിലേക്ക് കൂടി നമുക്കൊന്ന് പോകേണ്ടതായിട്ടുണ്ട്. അതിഗംഭീരമായിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ വളരെ വളരെ മികച്ച മെഡലുകളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ടീമുകൾ സ്വന്തമാക്കി എന്നുള്ള വിശേഷങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഇടിക്കൂട്ടിൽ നിന്ന് ഇന്ത്യ സ്വന്തമാക്കിയത് 7 സ്വർണം 3 വെള്ളി. അങ്ങനെ ഇടിക്കൂട്ടിൽ ഒരുപാട് മെഡലുകൾ നമ്മൾ സ്വന്തമാക്കി. ഒരു കോമൺവെൽത്ത് ഗെയിംസിൽ ബോക്സിംഗിൽ ഏറ്റവും അധികം ഏതെങ്കിലും രാജ്യം ഇത്രയും സ്വർണം നേടുന്നത് അല്ലെങ്കിൽ ഇത്രയും മെഡലുകൾ നേടുന്നതും ഒക്കെയുള്ള ചരിത്രത്തിലേക്കൊക്കെ നമ്മൾ എത്തപ്പെട്ടിട്ടുണ്ട്.
3: ഓക്കെ, അപ്പോൾ എല്ലാ താരങ്ങൾക്കും ഓരോ വാർത്തകൾ വരുന്ന സമയത്തും ഭയങ്കര സന്തോഷമാണ്. പതിവില്ലാത്ത പരിചയമില്ലാത്ത പേരുകൾ താരങ്ങളായി മാറുന്നതൊക്കെ കാണുന്നത് ഭയങ്കര രസകരമായ സന്തോഷകരമായ അഭിമാനകരമായിട്ടുള്ള കാഴ്ചയാണ്.
4: തീർച്ചയായിട്ടും, കാരണം നമുക്കറിയാം അവരുടെ വർഷങ്ങളുടെ അധ്വാനമാണ് ഓരോ മെഡലുകളായിട്ട് മാറ്റപ്പെടുന്നത് എന്നുള്ളതാണ്. അപ്പം എന്തായാലും ഇനിയിപ്പോൾ കോമൺവെൽത്ത് ഗെയിംസിൻ്റെ സമാപനത്തിലേക്കും കാര്യങ്ങളിലേക്കും ഒക്കെ എത്താനായിട്ട് പോകുകയാണ്. അടുത്ത കോമൺവെൽത്ത് എവിടെയായിരിക്കാം ആ വിശേഷങ്ങളൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ സൂചനകൾ ഇതാ ഇങ്ങനെയായിരുന്നു.
3: 2024 റിലീസായ ഒരു ചിത്രം, ഈ സിനിമയുടെ പേര് പ്രധാന കഥാപാത്രത്തിൻ്റെ പേരിലുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു താരം, ഒരു അതിഥി താരമായി ഈ സിനിമയിലെത്തുന്നു.
4: ഓക്കെ, ഏതാണ് ഈ ചിത്രം എന്നുള്ളത് വേഗം തന്നെ മെസ്സേജിൽ പറയാം. 5 00 00 917 എന്ന നമ്പറിലേക്ക്.

0: going home? Make it rewarding with Kalyan Jewelers.
1: Enjoy 0% making charges on select ornaments. Visit Kalyan Jewelers today. Conditions apply.
2: Hi, Nyan Vedan. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel

0: ഹൃദയപൂർവ്വം മൂവിയിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. ഓഗസ്റ്റ് 3-ാം തീയതി തിങ്കളാഴ്ച ദിവസമാണ്. മോർണിംഗ് സവാരി കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവർക്കും അത് അത്രയും അങ്ങോട്ട് കത്തിയില്ല
1: തോന്നുന്നുണ്ട്. പക്ഷെ പലർക്കും അത് ഏതാണ് മൂവി എന്നുള്ളത് മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ സിനിമയുടെ പേര്
2: എബ്രഹാം
1: ഓസ്ലർ എന്ന് പറയുന്ന സിനിമയാണ് നമ്മളെ ഒളിപ്പിച്ചു വെച്ചത്.
0: ഓക്കെ,
1: അപ്പൊ കുറച്ചു പേർക്ക് റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ടായിരുന്നു. നികേഷ് കറക്റ്റ് ആണോ എന്ന് ചോദിച്ചു, കറക്റ്റ് ആണ്.
0: ഷബീബിന്റെ ശരിയായ ഉത്തരവുണ്ട്. പിന്നെ നസീം, റോഷൻ, അഷിന, പിന്നെ അഭിലാഷ്, അത് അശോക്, ധനേഷ്, ശശി, ഷിഹാബുദ്ദീൻ, ബദറുദ്ദീൻ, പിന്നെ
1: അൻഫാലിന്റെ
0: ശരിയായ ഉത്തരം എത്തിയിട്ടുണ്ട്. ഫരീസാദ്,
1: രാജു,
0: സരിൽജി, സൻസിൽ, ഹബീബ്.
1: ഓക്കെ, അങ്ങനെ എല്ലാവരുടെയും മെസ്സേജുകൾ എത്തി. അരവിന്ദന്റെ മെസ്സേജ് കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് എത്തിയിട്ടുണ്ട്. ഞാനത് മെൻഷൻ ചെയ്യണമെന്ന് വിചാരിച്ച ആള് പാലക്കാട് നിന്നാണ്. ഓക്കെ, ഇവിടെ ഖത്തറിൽ ജോലി ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഇൻ ഹോളിഡേയ്സ് ഇൻ കേരള എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, കുറച്ച് സമയം ഞാൻ റേഡിയോ കേട്ടിരുന്നു, നാട്ടിലിരുന്ന് കേട്ടു. റിഗാർഡ്സ് ടു ഓൾ ദ ലിസണേഴ്സ് എന്ന് പറഞ്ഞിട്ടായിരുന്നു അരവിന്ദ് പാലക്കാട് നിന്നും നമുക്ക് മെസ്സേജ് അയച്ചത്. കൂടെ തന്നെ രാജീവ് ആനന്ദിന്റെ മെസ്സേജ് നേരത്തെ ഉണ്ടായിരുന്നു. ഹാപ്പി ബർത്ത് ഡേ അഖിൽ രാജു ഫ്രം നൃത്യദി ഡാൻസ് ടീം എന്ന് പറഞ്ഞിട്ട് ഉള്ള മെസ്സേജ് ആയിരുന്നു. അപ്പൊ അഖിൽ രാജുവിന് സ്പെഷ്യൽ ഹാപ്പി ബർത്ത് ഡേ.

0: ആരാധ്യ അഭിലാഷിന്റെ ഗുഡ് മോർണിംഗും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ.
1: അപ്പൊ
0: എന്തായാലും നമ്മുടെ കോമൺവെൽത്ത് ഗെയിംസിന് സമാപനമായിരിക്കുന്നു. ഇനി 2030 ഇന്ത്യയിൽ വെച്ചിട്ടായിരിക്കും
1: കോമൺവെൽത്ത് ഗെയിംസ്
0: നടക്കാൻ പോകുന്നത്. അഹമ്മദാബാദ് ആയിരിക്കും പ്രധാന വേദി 2030.
1: ഓക്കെ, അപ്പൊ അതിനായിട്ട് നമ്മളും കാത്തിരിക്കുകയാണ്.
0: അതെ,
1: എന്തായാലും ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു ദിവസമായി മാറട്ടെ. നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ഏറ്റവും ഭംഗിയായിട്ടും മനോഹരമായിട്ടും ചെയ്തു തീർക്കാൻ സാധിക്കട്ടെ. ടാറ്റാ,
0: ബൈ ബൈ.

0: 91.7 FM.
1: Qatar's happiness frequency.
2: Now, available on Uridu TV channel number 911.
3: Joy Alukas brings you the joy of summer.
4: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായിത്തീരിക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ് 3.99% ഓൺവേർഡ്സ്, അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദി ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
2: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
5: ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
0: Listening to Morning Safari.
2: Only on Radio Suno 91.1.

0: listening to Radio Suno 91.7 FM,
1: Qatar's favorite radio station. Suno updates.
2: Suno updates like is swagatham. Update galumai Nisa. ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന് കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട രഹസ്യ വിവരങ്ങൾ കൈമാറാൻ സഹായിക്കുന്ന മെട്രാഷ് സേവനത്തെക്കുറിച്ച് ആഭ്യന്തര മന്ത്രാലയം കൂടുതൽ വ്യക്തത വരുത്തുന്നു. പോലീസ് സ്റ്റേഷനുകളിലോ ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലോ നേരിട്ടെത്താതെ തന്നെ മെട്രാഷ് ആപ്ലിക്കേഷൻ വഴി വിവരങ്ങൾ എളുപ്പത്തിൽ പങ്കുവയ്ക്കാമെന്ന് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ട വീഡിയോയിൽ മന്ത്രാലയം വ്യക്തമാക്കുന്നു. ഖത്തർ ഇന്ത്യൻ എംബസിയുടെ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളിലേക്ക് പ്രവാസികളെ ക്ഷണിച്ച എംബസി. ഓഗസ്റ്റ് 15 രാവിലെ 6:45 ICCയിലാണ് പരിപാടി. ഖത്തർ പബ്ലിക് പ്രോസിക്യൂഷൻ പുതിയ സെൽഫ് സർവീസ് കിയോസ്ക് സംവിധാനം ആരംഭിച്ചു. പുതിയ സംവിധാനത്തിലൂടെ ഇൻമേറ്റ്സിന് വിവിധ അപേക്ഷകളും പരാതികളും നേരിട്ട് സമർപ്പിക്കാനും അവയുടെ പുരോഗതി പരിശോധിക്കാനും സാധിക്കും. തായ്പേയ് ഓപ്പണിൽ ചരിത്രം കുറിച്ച് ഇന്ത്യൻ കൗമാര താരം തൻവി ശർമ്മ.

This is home delivery only on Radio Sunoo 91.7

0: ഷോപ്പിംഗിന്റെ വമ്പൻ വെടിക്കെട്ടിന് ഒരൊറ്റ പേര്, സഫാരി ഹൈപ്പർ മാർക്കറ്റ്.
1: സഫാരിയുടെ ഏറ്റവും പുതിയ ഔട്ട്ലെറ്റ് സഫാരി ഷോപ്പിംഗ് സെന്റർ ലോജിസ്റ്റിക് വില്ലേജ് GWC ഇന്ന് August 3 തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നു.
0: ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വിസിറ്റ് ആൻഡ് വിൻ പ്രൊമോഷനിലൂടെ യാതൊരു പർച്ചേസും ചെയ്യാതെ തന്നെ നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കാം 2 ഷെവർലേ ക്യാപ്റ്റീവ കാറുകൾ. കൂടാതെ നിരവധി അതിശയിപ്പിക്കുന്ന ഗ്രാൻഡ് ഓപ്പണിംഗ് ഓഫറുകളും. ഏവർക്കും സ്വാഗതം.
2: സഫാരി വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.
3: ഹായ്, ഇത് വിജയ് ബാബു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിലെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM.

സമയം ദാ 10 മണി കഴിയുമ്പോൾ നിങ്ങളോടൊപ്പം ഹോം ഡെലിവറിയിൽ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇതാ അഷ്ടമിയാണ് എത്തിയിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഇനി കുറച്ചധികം നേരം കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഈ ഒരു യാത്ര അടിപൊളിയാക്കേണ്ട സമയമാണ്. എവിടെയാണ് നിങ്ങൾ, എങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു, ഇന്നത്തെ മെയിൻ പരിപാടികൾ എന്തൊക്കെയാണ്, ഇന്നത്തെ ടാസ്ക് ഒക്കെ കിട്ടിക്കഴിഞ്ഞോ, ജോലി പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ ഇറങ്ങിയതാണോ, എല്ലാ വിശേഷങ്ങളും പോകുന്നോട്ടെ 5000997 ഇപ്പൊ പോകുന്ന എല്ലാവരോടും ഒരുപാട് ഇഷ്ടം എനിക്ക് പറയാനുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇഷ്ടം അല്ലെങ്കിൽ സ്നേഹം എന്നൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, ചില ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് പ്രകടിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആൾക്കാരായിരിക്കും. മറ്റുള്ളവർക്ക് ഈ പറഞ്ഞ പോലെ ഉള്ളിലുണ്ടാവും ബേസിക്കലി, പക്ഷെ അതങ്ങോട്ട് എക്സ്പ്രസ് ചെയ്യുക എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, അത് കുറച്ച് കുറവുള്ള ആൾക്കാരുണ്ടാവും. അത് മേ ബി ഒരുപാട് പേർക്ക് ചിലപ്പോൾ അവരുടെ ലൈഫിൽ തന്നെ അങ്ങനെ ചില ആൾക്കാരിൽ നിന്നുള്ള അവർ എക്സ്പ്രസ് ചെയ്യാനുള്ള മടി കാരണമുള്ള ഒരു സങ്കടവും കാര്യങ്ങളൊക്കെ ഉള്ളിലുണ്ടാവുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാർ സ്വയമേ അയ്യോ എനിക്ക് പറ്റുന്നില്ലല്ലോ എക്സ്പ്രസ് ചെയ്യാനുള്ള സങ്കടത്തിൽ പോകുന്നവരും ഉണ്ടാവും. ഈ എക്സ്പ്രസ് ചെയ്യുക എന്ന് പറയുന്നുണ്ടല്ലോ, അതൊരു വലിയ സംഭവമാണ്. നമുക്ക് ഉള്ളിൽ എന്തുണ്ടെങ്കിലും അതങ്ങോട്ട് പറയാൻ പറ്റുക, അതിപ്പോൾ ഇഷ്ടമാണെങ്കിലും ദേഷ്യമാണെങ്കിലും സങ്കടമാണെങ്കിലും അതങ്ങനെ പറയാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ്. അതിന് വേണ്ടിയിട്ടൊരു സ്റ്റെപ്പ് എടുക്കുക എന്ന് പറയുക, അത് ഇറ്റ്സ് ആക്ച്വലി വി നീഡ്സ് ടു അക്നോളജ് ആൻഡ് ഓൾസോ അപ്രീഷിയേറ്റ്, ബിക്കോസ് അതിന് വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു വൺ സ്റ്റെപ്പ് ഇസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. അപ്പം അങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ മടിച്ച് നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എക്സ്പ്രസ് ചെയ്യൂന്നേ, കാരണം ചെറിയ ലൈഫാണ്, നമുക്ക് കുറച്ച് നാളല്ലേ ഉള്ളൂ. അപ്പം നമ്മുടെ ചുറ്റുമുള്ളവരുടെ അടുത്ത് നമുക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളതങ്ങോട്ടേക്ക് പറയണം, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു ഇഷ്ടം എങ്ങനെയാണോ പ്രകടിപ്പിക്കാൻ, അവരോട് പ്രകടിപ്പിക്കാൻ പറ്റുന്നത് ആ രീതിയിൽ. ചില ആൾക്കാർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നത് ഇഷ്ടമായിരിക്കും, ചില ആൾക്കാർക്ക് സർപ്രൈസ് കൊടുക്കുന്നത് ഇഷ്ടമായിരിക്കും, ചില ആൾക്കാരോട് ജസ്റ്റ് ഞാനിവിടെ ഉണ്ടിട്ടോ എന്ന് പറയുന്നത് പോലും വലിയൊരു കാര്യമായിരിക്കും. എന്തായാലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എനിക്ക് നിങ്ങളെല്ലാവരെയും ഭയങ്കര ഇഷ്ടമാണെന്നുള്ളതാണ് കേട്ടോ. എന്താ ഇതാണെന്ന് ചോദിക്കരുത്, എന്തോ അങ്ങ് ഇഷ്ടമാണ്.

ഇനി ഞാൻ ഇതൊക്കെ പറഞ്ഞപ്പോ ചില ഇഷ്ടങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു പാട്ട് നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഈ ഒരു ബ്യൂട്ടിഫുൾ സോങ്ങിൽ തന്നെ നമ്മുടെ ഇന്നത്തെ ഹോം ഡെലിവറി തുടങ്ങിയാലോ. സോ കീപ് ലിസ്ണിംഗ് ഇത് കത്തിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. ഒപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സോങ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മെസ്സേജ് അയച്ചോ 5000 009 17 ലേക്ക്.

എല്ലാ കൂട്ടുകാർക്കും വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തു. വെൽക്കം ബാക്ക്. ഇത് കഥൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സ്നോ 91.7 FM. അഷ്ടമിയാണ് കൂടെയുള്ളത്. അപ്പോഴേക്കും ദാ ഗുഡ് മോർണിംഗ് ഫ്രം അസ് എന്ന് പറഞ്ഞ രാഗീഷിൻ്റെ മെസ്സേജ് ഉണ്ടായിരുന്നു. ഹലോ രാഗീഷേ, ഐ എം വിത്ത് മൈ പ്രൊക്യൂർമെൻറ്റ് മാനേജർ മിസ്റ്റർ സ്റ്റാലിൻ. Have a tea and way to official meeting. Okay, hi Stalin, how are you doing? I hope you and Sheikh Ismail go for the meeting and let it be a, you know, a very good meeting. So good morning dear Ashtu nu varatte allame inde message inde how are you ennu choichirikkana സുഖമായിട്ടിരിക്കുന്നു. ചെറുതായിട്ട് എന്തോ തൊണ്ടയ്ക്ക് പെട്ടെന്ന് ഒരു മറ്റേ എന്തോ പ്രശ്നം പറ്റിയെന്ന് അറിയില്ലേ, അതേപോലെ എന്തോ ആയി അറിയില്ല, കുറച്ച് കഴിഞ്ഞിട്ട് മാറുമായിരിക്കും. ടീ ടൈമിൽ നിന്നൊരു സാൻഡ്വിച്ചും ചായയും കുടിച്ചുകൊണ്ടിരിക്കുന്ന ഷമീറിൻ്റെ ഒരു ഫോട്ടോ വന്നിരിക്കുകയാണ്. അതുപോലെ നമ്മുടെ ഹരിയുടെ മെസ്സേജ് ഉണ്ടല്ലോ, ഓക്കെ ഈ ഒരു പാട്ട് വെച്ച് തരുമോ എന്ന് പറഞ്ഞിട്ടാണ് ആളുടെ മെസ്സേജ് വന്നിരിക്കുന്നത്. ഉറപ്പായിട്ടും ഞാൻ വെച്ച് തന്നിരിക്കും. അതെന്ത് എന്ത് ചോദ്യമാണത്? ഉറപ്പായിട്ട് ഞാൻ വെച്ച് തന്നിരിക്കും. എന്തായാലും ഈ ഒരു സൂപ്പർ സോങ്, ഈ പാട്ടാണ് നമ്മുടെ ഹരി ചോദിച്ചത്. ഈ ഒരു സോങ് വരുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം മൈ ഇഷ്ടം വിത്ത് മൈ ഫാമിലി, ഐ മിസ് ദം സോ മച്ച്. ഒരു അജിത് സോങ് എന്ന് പറഞ്ഞിട്ട് ഗെറ്റ് വെൽ സൂൺ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിരിക്കുകയാണ്. ഇല്ല, എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. ചെറുതായിട്ട് നമ്മളീ പറയില്ലേ ഇടയ്ക്ക് മണ്ടയ്ക്ക് കയറാന്ന് പറയില്ല, അതുപോലെ എന്തോ ചൂടുവെള്ളം ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് പെട്ടെന്ന് കയറിയിട്ട് എനിക്ക് ആകെ ഇതായി പോയതാണ്. അത് കുറച്ച് കഴിഞ്ഞ് നോക്കിയാവും, സെറ്റാവും, ഒരു കുഴപ്പമുണ്ടാവില്ല. എന്തായാലും ഇതിനിടയിൽ നിങ്ങളുടെ മെസ്സേജസ് ഒക്കെ വന്നോട്ടെ 5000997 ലേക്ക്. എനിക്ക് ചോദിക്കാനുള്ള ഇനി ഒരു ബിരിയാണി കഥയാണ്. പറയാനുള്ളത് ഒരു ബിരിയാണി കഥ തന്നെയാണ്. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ചൂടുവെള്ളം കുടിക്കാം. ചൂടുവെള്ളം എന്ന് പറയുമ്പോൾ ചൂടത്ത് ചൂടുവെള്ളം കുടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അറ്റ്ലീസ്റ്റ് ഒരു നോർമൽ ടെമ്പറേച്ചർ വെള്ളം കുടിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഭയങ്കര ചൂടല്ലേന്ന് വെച്ചിട്ട് ആ തണുത്ത വെള്ളം കുടിക്കുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര പ്രശ്നത്തിലേക്ക് പോകും കേട്ടോ. അങ്ങനെ പെട്ടെന്ന് എടുത്തിട്ട് തണുത്ത വെള്ളം എടുത്തിട്ട് ഭയങ്കരമായിട്ട് അങ്ങ് കുടിക്കാനായിട്ട് നിൽക്കരുത്. ഒരു റൂം ടെമ്പറേച്ചർ വെള്ളം കുടിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക. അതിനോടൊപ്പം തന്നെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയമാണെങ്കിൽ പോലും, ഈവൻ നിങ്ങളിടുന്ന ഡ്രസ്സാണെങ്കിലും ഒക്കെ ജസ്റ്റ് മേക്ക് ഷുവർ ലൈക്ക് കുറച്ചും കൂടി ഒരു സമ്മർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡ്രസ്സസ് ധരിക്കാനായിട്ട്. പിന്നെ ബ്ലാക്ക് ഡ്രസ്സ് എന്തായാലും നമ്മൾ അവസാനം ബ്ലാക്കിലേ എത്തുകയുള്ളൂ, അതാണ് പ്രശ്നം. എന്നാലും മാക്സിമം ബ്ലാക്ക് ഡ്രസ്സൊക്കെ മാറ്റുക, കാരണം ചൂടാണ്. അതിനനുസരിച്ച് ഡ്രസ്സ് ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങുക കേട്ടോ. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് നേരെ അടുത്ത പാട്ടിലേക്ക് പോകുന്നു. ഈ പാട്ട് എനിക്ക് തിരിച്ചു വരുമ്പോൾ എനിക്കൊരു ബിരിയാണി കഥ പറയാനുണ്ട്. ബിരിയാണി എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. ഞാനതിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാനിത് വെച്ചിട്ട് ആലോചിക്കായിരുന്നു എനിക്ക് എത്ര ബിരിയാണി കഴിക്കാൻ പറ്റുമെന്ന്. എന്നാലും നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. പക്ഷേ ഇപ്പം നേരെ പോകുന്നു വിജയ് യേശുദാസ് ആൻഡ് ശ്വേത പാടിയ പാട്ടിലേക്ക്.

0: Qatar's favorite radio station.
1: മഴസയിൽ ഫ്രഷ് ഡീൽസ്, മൂന്ന് ദിവസം ഷോപ്പിംഗിന്റെ മേളം.
2: ഒനിയൻ ഇന്ത്യ ഒരു കിലോ രണ്ട് റിയാൽ 75 ദിർഹം. പൊട്ടേറ്റോ സിറിയ ഒരു കിലോ രണ്ട് റിയാൽ 50 ദിർഹം. യെല്ലോ ബനാന ഇന്ത്യ ഒരു കിലോ ആറ് റിയാൽ 90 ദിർഹം. ടൊമാറ്റോ ജോർദാൻ ഒരു കിലോ ഒരു റിയാൽ 90 ദിർഹം. ഓറഞ്ച് വലൻസിയ ഈജിപ്റ്റ് ഒരു കിലോ രണ്ട് റിയാൽ 90 ദിർഹം. ഫ്രോൺസ് ഒരു കിലോ 19 റിയാൽ 75 ദിർഹം. സാംസാനിയ മട്ടൺ ഒരു കിലോ 36 റിയാൽ.
1: ഈ പ്രൊമോഷൻ ഓഗസ്റ്റ് 5 വരെ മഴസയുടെ എല്ലാ ഔട്ട്ലെറ്റുകളിലും.
3: ഇത്രയും ഡേറ്റയും കോളുകളും ഈ ചെറിയ റീചാർജിലും, ഇതെങ്ങനെ കിട്ടി?
4: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
3: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
4: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
3: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
4: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
5: ഹലോ, ദിസ് ഇസ് ഐശ്വര്യ ലക്ഷ്മി.
6: യു ആർ ലിസണിംഗ് ടു
5: റേഡിയോ 91.7 FM.

ஆஃப் தி ஆர் இந்த ஆட்டம் போதுமா குழந்தை.

0: brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 10 മണി കഴിഞ്ഞ് 40 മിനിറ്റ്. കഥന ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സെനോ 91.7 FM അഷ്ടമിയാണ് കൂടെയുള്ളത്. ആൻഡ് ഈ ഒരു സമയത്ത് ഹോം ഡെലിവറിയിൽ എനിക്ക് പറയാനുള്ളത് ഒരു 45 മിനിറ്റിൻ്റെ കഥയാണ്. 45 മിനിറ്റിൻ്റെ കഥ എന്ന് പറഞ്ഞാൽ ഞാൻ 45 മിനിറ്റ് കഥ പറഞ്ഞിരിക്കും എന്നല്ല, 45 മിനിറ്റ് കൊണ്ട് ഏകദേശം 5 ഫുൾ പ്ലേറ്റ് ബിരിയാണി, നല്ല മട്ടൺ ബിരിയാണി കഴിച്ച് ദ ബിരിയാണി മാൻ 2026 എന്നുള്ള രീതിയിൽ കൊൽക്കത്തയിൽ നടന്ന ഒരു ബിരിയാണി ഈറ്റിംഗ് കോമ്പറ്റീഷനിൽ പങ്കെടുത്ത് വിജയിച്ച ഒരാളെ കുറിച്ചിട്ടാണ് എനിക്ക് പറയാനുള്ളത്. സോ ബേസിക്കലി കൊൽക്കത്ത ആൾക്കാർക്കൊക്കെ തന്നെ കൊൽക്കത്ത ബിരിയാണി ഭയങ്കര അവരുടെ ഒരു ഫേവറേറ്റ് സംഭവമാണ്. കുറേ പൊട്ടറ്റോയും ചിക്കനും ആണെങ്കിൽ ചിക്കൻ അല്ലെങ്കിൽ മട്ടൺ ആണെങ്കിൽ മട്ടനൊക്കെ ഇട്ടിട്ടുള്ള ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ് കേട്ടോ. അത് ആ അതിനകത്തുള്ള ഉരുളക്കിഴങ്ങ് കഴിച്ച് തീർക്കുമ്പോൾ തന്നെ വയറ് ഫുള്ളാവും, അതിൻ്റെ കൂടുതൽ മീറ്റും. അങ്ങനെ ആകെ മൊത്തത്തിൽ ആ ഫുഡ് കഴിച്ച് തീർക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ പരിപാടിയല്ല. അപ്പോൾ അത് ഒരു പ്ലേറ്റ് കഴിക്കാം, രണ്ട് പ്ലേറ്റ് കഴിച്ചാലേ ആ ഒരു കോമ്പറ്റീഷനിൽ മാർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ സ്കോറിങ്ങിലേക്കുള്ള ഒരു എലിജിബിലിറ്റിയിൽ തന്നെ കയറുള്ളൂ. അത് കഴിഞ്ഞ് 3, അത് കഴിഞ്ഞ് 4 ഫുൾ ബിരിയാണി, അത് കഴിഞ്ഞ് 5 ഫുൾ ബിരിയാണി. 45 മിനിറ്റിൽ ഒരു ഗ്യാപ്പ് പോലും എടുക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് 5 ഫുൾ പ്ലേറ്റ് ബിരിയാണി കഴിച്ച് തീർത്തത് കൊൽക്കത്തക്കാരൻ തന്നെയാണ്. ആളുടെ പേരെന്ന് പറയുന്നത് പ്രമിത് കുമാർ ദാസ് ആണ് കേട്ടോ. അപ്പം ഈ പ്രമിത് അങ്ങനെ വിൻ ചെയ്തിരിക്കുകയാണ് ഈ പറഞ്ഞ പോലെ 5 പ്ലേറ്റ് ബിരിയാണി കഴിച്ചിട്ട്. ആൾക്ക് കിട്ടിയിരിക്കുന്ന സമ്മാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു വലിയ അവിടുത്തെ ഒരു റെസ്റ്റോറൻറ്റ് നടത്തിയൊരു ഇതായിരുന്നു, കോമ്പറ്റീഷൻ ആയിരുന്നു. അപ്പോൾ ആ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ വക തന്നെ ഒരു ലൈഫ് ടൈം ഫ്രീ ബിരിയാണി കാർഡ്, ഓക്കെ, ഇതാണ് ആൾക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആൾക്കിനി എല്ലാ ആഴ്ചയിലും പോയിട്ട് ഓരോ ദിവസം പോയിട്ട് ഇങ്ങനെ ആൾക്ക് ഇഷ്ടമുള്ള ബിരിയാണി ആ ഒരു കടയിൽ നിന്നും കഴിക്കാം. അത് ആൾ ജീവിതകാലം മുഴുവൻ ആൾക്ക് അങ്ങനെ തന്നെ കഴിക്കാം. അപ്പോൾ അതാണ് ആൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു ലൈഫ് ടൈം ബിരിയാണി കാർഡ് എന്ന് പറയുന്നത്. ഞാൻ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു, നമുക്കൊക്കെ എത്ര പ്ലേറ്റ് ബിരിയാണി കഴിക്കാൻ പറ്റും. എനിക്കൊക്കെ 1 പ്ലേറ്റ് ബിരിയാണി തന്നെ അത്രയും വിശന്നാലും എനിക്ക് തീർക്കാൻ പറ്റുള്ളൂ കേട്ടോ. എനിക്ക് ആകെ, എനിക്ക് തോന്നുന്നു ഖത്തറിലെ 2 സ്ഥലത്തെ ബിരിയാണിയെ ഞാൻ ഫുൾ പ്ലേറ്റ് കഴിച്ച് തീർത്തിട്ടുള്ളൂ, ഓക്കെ. ആൻഡ് ദാറ്റ് 2 ബിരിയാണീസ് ആർ ലൈക്ക് മൈ ഫേവറേറ്റ് ബിരിയാണീസ്. അല്ലാതെ 1 സ്ഥലത്തെയും ബിരിയാണി ഞാൻ ഫുൾ കഴിച്ച് തീർത്തിട്ടില്ല. അത് എനിക്ക് എങ്ങനെ പോയാലും ഈ പറഞ്ഞാലും ഞാനും നിസയും കൂടിയൊക്കെ ആയിരിക്കും മാക്സിമം കഴിച്ച് തീർക്കുക ഒരു ബിരിയാണി. അപ്പോൾ എനിക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ട് നിങ്ങൾക്ക് മാക്സിമം എത്ര ബിരിയാണി, എത്ര പ്ലേറ്റ് ബിരിയാണി കഴിച്ച് തീർക്കാൻ പറ്റും എന്നുള്ളത്. ഞാൻ അവിടുത്തെ ബിരിയാണിയാണ് കഴിച്ച് തീർക്കുന്നത്, കറക്റ്റായിട്ട് 1 പ്ലേറ്റ് ഫുൾ കഴിച്ച് തീർക്കുന്നതെന്നുള്ളത് ഞാൻ ആ ഒരു കടയുടെ പേര് പിന്നെ പറയാം. പക്ഷേ ഇപ്പോൾ എനിക്ക് നിങ്ങളിൽ നിന്നറിയണം എത്ര പ്ലേറ്റ് ബിരിയാണി കഴിക്കാൻ പറ്റും. 1 പ്ലേറ്റ് ബിരിയാണി കഴിക്കുമോ അതോ 2 പ്ലേറ്റ് ബിരിയാണി കഴിക്കുമോ? അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് മറ്റേ വീട്ടിൽ നിന്നും പ്ലേറ്റ് കൊണ്ടുപോയിട്ട് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് 1 പ്ലേറ്റ് എടുക്കുക ആ പരിപാടിയല്ല ഞാൻ ചോദിക്കുന്നത്. പ്രോപ്പർ ലൈക്ക് നമ്മളെ റെസ്റ്റോറൻസിലൊക്കെ കിട്ടുന്ന പോലെ 1 ഫുൾ ബിരിയാണി ഉണ്ടല്ലോ, അങ്ങനെ എത്ര ഫുൾ ബിരിയാണി കഴിക്കാൻ പറ്റും, എത്ര പ്ലേറ്റ് ഫുൾ ബിരിയാണി കഴിക്കാൻ പറ്റും? ഒരു ബിരിയാണി വാങ്ങിയാൽ 2 നേരം കഴിക്കുന്ന എന്നോട ബാല, സത്യം അല്ലേ? ഷായ്ക്ക് ആ ഒരു ഒരു ഇത് മനസ്സിലായില്ലേ, എങ്ങനെ പറ്റുമോടാ, എനിക്ക് മനസ്സിലാവുന്നില്ലെന്നേ. നമ്മളൊക്കെ അഥവാ ഇനി ഉച്ചയ്ക്ക് ബിരിയാണി വാങ്ങിച്ചു എന്ന് വിചാരിച്ചോ, എങ്ങനെ പോയാലും റൈസ് ബാക്കി ഉണ്ടാവും. ആ റൈസ് എടുത്തിട്ട് വീണ്ടും ആ ഒരു ഫ്രിഡ്ജ് കയറ്റിയിട്ട് പിന്നെ ആ റൈസ് എടുത്ത് എങ്ങനെയെങ്കിലും ഒരു മുട്ടയും കാണും പൊട്ടി ചോദിച്ചിട്ട് ഫ്രൈഡ് റൈസ് പോലെ രാത്രി കഴിക്കാമല്ലോ എന്നുള്ളൊരു മൈൻഡ് സെറ്റോട് കൂടിയാണ് നമ്മളിരിക്കുന്നത്. അപ്പോഴാണ് ഈ 5 ബിരിയാണി ഓഹ് എനിക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. അല്ല മീൻ 2 പ്ലേറ്റ് ബിരിയാണി, അയ്യോ എൻ്റെ തലകറങ്ങുന്നേ, എനിക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. എന്നാലും ഓക്കെ, 2 പ്ലേറ്റ് ബിരിയാണിയാണ് ഇപ്പോൾ ലീഡിങ്ങിൽ നിൽക്കുന്നത്. അല്ല മീനാണ് ഇപ്പോൾ ലീഡിങ്ങിലുള്ളത്. അടുത്ത ആൾ, ഹലോ ഗുഡ് മോർണിംഗ്, സുഖമാണോ? സുഖമായിട്ടിരിക്കുന്നു. അനീസേ എന്നാണ്ട് വിശേഷം, സുഖമാണോ? അടുത്ത മെസ്സേജ് വന്നിരിക്കുന്നത്, 1 പ്ലേറ്റ് ബിരിയാണി കഴിച്ച് തീർത്ത് ആ അതാണ് എല്ലാവരും ഈ 1 പ്ലേറ്റേ പറയുള്ളൂ എന്ന് എനിക്കറിയാം. എന്നാലും ആരെങ്കിലും 1-ൽ കൂടുതൽ ബിരിയാണി കഴിക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടോ? ചില ആൾക്കാർക്ക് ചില ഫ്രണ്ട്സ് ഉണ്ടാവും, അങ്ങനെയുള്ള ഏതെങ്കിലും ഫ്രണ്ട്സിനെ ഓർമ്മയിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഒന്ന് പറയട്ടെ. എനിക്ക്, അയ്യോ ഞാൻ ആളുടെ പേര് മറന്നുപോയി, പക്ഷേ ആളുടെ പ്രത്യേകത എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഒരു കൊടം ചോറ് മുന്നിൽ കൊടുത്താലും ആൾ സുഖസുന്ദരമായിട്ട് തീർക്കും, ഒരു കുഴപ്പമില്ലാണ്ട് മിണ്ടാതെ. എന്നാൽ ആളെ കാണണം ഭക്ഷണം കഴിക്കുന്നത് എനിക്കറിയാൻ പാടുള്ള ഒരു ഫാറ്റ് കണ്ടൻറ്റ് പോലും ഇല്ല അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ, അമാതിരി വെച്ചിട്ടാണ് ആൾ ഈ കഴിക്കുന്ന. അങ്ങനെ ഇരുന്നിട്ട് ഭയങ്കര ഇഷ്ടമാണ് ചോറ്, ചോറ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു കൊടം ചോറ് കഴിക്കും. ഞാനിങ്ങനെ വിചാരിക്കാറുണ്ട് അതൊക്കെ എങ്ങനെ സാധിക്കുന്നതെന്ന്. അല്ല മീൻ കഴിക്കും എനിക്കറിയാം, ആ കണ്ടോ ഷാ കറക്റ്റായിട്ട് പറയുന്നുണ്ട് അല്ല മീൻ കഴിക്കുന്നല്ലോ. സലീം പറഞ്ഞിരിക്കുകയാണ് 2 ബിരിയാണി, ഓക്കെ രണ്ട് ഫുൾ പ്ലേറ്റ് ബിരിയാണി. അപ്പൊ സലീമും അല്ലമീനും രണ്ട് ഫുൾ പ്ലേറ്റ് ബിരിയാണി പറയുന്നു. അപ്പുണ്ണി ബ്രോയോ? ആ അപ്പുണ്ണി ബ്രോ കഴിക്കൂല. അപ്പുണ്ണി ബ്രോ ഒരു ബിരിയാണിയുടെ കേൾ പൂഷും കഴിച്ചാൽ കഴിച്ച്. ആ അപ്പുണ്ണി ബ്രോയും കഴിക്കൂട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ രണ്ട് റെസ്റ്റോറൻസിൽ നിന്നും ഫുൾ ബിരിയാണി കഴിക്കും എന്നുള്ളത്. ആ റെസ്റ്റോറൻറ്റിൽ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നും കിട്ടിക്കഴിഞ്ഞാൽ അപ്പുണ്ണി വിശന്നിരുന്നാൽ ഒരു ബിരിയാണി ഫുൾ കഴിക്കും. അല്ലെങ്കിൽ വളരെ ചുരുക്കമാണ് അപ്പുണ്ണി കഴിക്കുന്ന കാര്യത്തിൽ. ഞങ്ങൾ ആരും അങ്ങനെ വൺ ഫുൾ പ്ലേറ്റ് ബിരിയാണി കഴിക്കാൻ ബുദ്ധിമുട്ടുന്ന ആൾക്കാരാണ്. അങ്ങനെ ഫുൾ കഴിക്കുന്ന ആൾക്കാരും ഇല്ല. എനിക്ക് വൺ കംപ്ലീറ്റ് ആക്കാൻ പറ്റും, കുറച്ച് എക്സ്ട്രാ റൈസും മാക്സിമം നടക്കുകയുള്ളൂ. ശരിയാണ് നസീമേ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഫീലിംഗ്. നല്ല ടേസ്റ്റുള്ള തലശ്ശേരി ദം ബിരിയാണി കിട്ടുമെങ്കിൽ രണ്ട് പ്ലേറ്റ് ഹോട്ടലിൽ നിന്നും, കല്യാണ വീടാണെങ്കിൽ വയറ് പൊട്ടും വരെ കഴിക്കും എന്ന് പറഞ്ഞിട്ട് അനീസിൻ്റെ മെസ്സേജാണ്. ഇനി മുനീർ പറഞ്ഞിരിക്കുന്നു രണ്ട് പ്ലേറ്റ് ബിരിയാണി കഴിക്കുമെന്ന്. എല്ലാവരും മാക്സിമം ഒരു പ്ലേറ്റ് എക്സ്ട്രാ റൈസ് അല്ലെങ്കിൽ രണ്ട് പ്ലേറ്റ് ഇങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അഞ്ച് പ്ലേറ്റ് ഞാൻ പറയുന്നത്, അഞ്ച് പ്ലേറ്റ് എന്ന് പറയുന്നത് വിത്ത് മീറ്റാണ് കേട്ടോ. അങ്ങനെയാണ് ആൾ കഴിച്ചിരിക്കുന്നത്. അതുപോലെ ഒരു രണ്ടോ അല്ലെങ്കിൽ മൂന്നോ പ്ലേറ്റ് ഫുൾ ബിരിയാണി കഴിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കുക. അല്ലെങ്കിൽ നിങ്ങളങ്ങനെ കഴിച്ചിട്ടുള്ള കഥകളുണ്ടെങ്കിൽ വിളിച്ച് പറയും 444-444-917. ഏതെങ്കിലും ഫ്രണ്ടിനെ മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ പറയാട്ടോ.

പട്ടൻ പോലെ എന്ന സിനിമയിൽ നിന്നും പട്ടം പോലെ ആ ഓക്കെ പെട്ടെന്ന് ഒരുമിച്ച് ആ പേര് പറഞ്ഞപ്പോഴത്തേക്കും വേറെ എന്തോ പേര് പോലെ തോന്നി. എന്തായാലും ആ സിനിമയിൽ നിന്നുള്ള നല്ലൊരു പാട്ടൊക്കെ കേട്ടിങ്ങനെ തിരിച്ചു വരുന്ന സമയത്തുണ്ടല്ലോ, ഞാനിവിടെ ഓരോ പ്ലേറ്റ് ബിരിയാണി കഴിക്കുന്ന കഥ പറഞ്ഞപ്പോഴേക്കും ഇവിടെ വൺ പ്ലേറ്റ് ബിരിയാണി എന്ന് പറഞ്ഞിട്ട് കുഞ്ഞമ്മദ് ആഷിഖിന്റെ മെസ്സേജ് ഉണ്ടായിരുന്നു. വൺ പ്ലേറ്റ് അൻഫല്, നമ്മളെല്ലാവരും വൺ പ്ലേറ്റിന്റെ ആൾക്കാരാണ്. പക്ഷേ ഈ ടു പ്ലേറ്റ് കഴിക്കുന്ന കുറച്ച് പേരുണ്ട്, അത് ഓക്കെ കുഴപ്പമില്ല. ഈ രണ്ട് പ്ലേറ്റിൽ കൂടുതൽ ആരെങ്കിലും കഴിക്കുന്നവരുണ്ടോന്നായിരുന്നു എനിക്ക് ഡൗട്ട്. ഹോ, കേട്ടപ്പോൾ ഒരു സമാധാനം. എന്തായാലും ഒന്ന് ആലോചിച്ചു, രണ്ട് പ്ലേറ്റ് ബിരിയാണി കഴിച്ചാൽ മാത്രമേ സ്കോറിങ്ങിന് വേണ്ടി എലിജിബിൾ ആവുള്ളൂ എന്നേ. അതായത് ബിരിയാണി കോമ്പറ്റീഷനാണ്, ഈറ്റിംഗ് കോമ്പറ്റീഷനാണ്. രണ്ട് പ്ലേറ്റിൽ കൂടുതൽ കഴിച്ചാൽ സ്കോറിങ്ങിലേക്ക് പോകും. അതിൽ നിന്നും പിന്നെ മൂന്നാമത്തെ പ്ലേറ്റും കഴിഞ്ഞ്, നാലാമത്തെ പ്ലേറ്റും കഴിഞ്ഞ്, ഓ ആലോചിക്കാൻ പോലും വയ്യ, അഞ്ചാമത്തെ പ്ലേറ്റിലേക്ക്. ഓ, ആ ഒരു സമയത്താണ് ഈ പറഞ്ഞ പോലെ കറക്റ്റായിട്ട് ഒരു വിന്നറിനെ അവർ സെലക്ട് ചെയ്യുന്നത്. അതും ഈ കോമ്പറ്റീഷനൊക്കെ പോകുമ്പോൾ ഒരു അരിമണി പോലും കളയാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ കഴിക്കേണ്ടി വരും. അതാണ് അതിൻ്റെ വേറൊരു സംഭവം എന്ന് പറയുന്നത്. അങ്ങനെ ദ ബിരിയാണി മാൻ 2026 എന്നുള്ള രീതിയിൽ കൊൽക്കത്തയിൽ നിന്നും നമ്മുടെ പ്രമിത് കുമാർ ദാസാണ് അങ്ങനെ വിൻ ചെയ്തിരിക്കുന്നത്. 85th ആനിവേഴ്സറി സെലിബ്രേഷൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ്, ഷിറാസ് ഗോൾഡൻ റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്ന കൊൽക്കത്തയിൽ ഒരു റെസ്റ്റോറൻറ്റ് ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ലൈഫ് ടൈം ഫ്രീ ബിരിയാണി കാർഡും അദ്ദേഹത്തിന് കൊടുത്തു. ഇനി എന്തായാലും അറിയില്ല, ഈ പറഞ്ഞ പോലെ ഒരുപാട് പേര് ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഒരു 45 മിനിറ്റ്സിലൊക്കെ 5 പ്ലേറ്റ് ബിരിയാണിയൊക്കെ കഴിക്കാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്തു. ഇനി ഭാവിയിലുള്ള ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഒരു 45 മിനിറ്റ്സിലൊക്കെ 5 പ്ലേറ്റ് ബിരിയാണിയൊക്കെ കഴിക്കാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്തു. ഇനി ഭാവിയിലുള്ള

ഹെൽത്ത്. ആൻഡ് അറ്റ് ദ സെയിം ടൈം അങ്ങനെയൊക്കെ കഴിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നെ ആലോചിക്കാൻ പോലും വയ്യ, അക്ഷയ് രണ്ട് എന്ന് പറഞ്ഞ് മെസ്സേജ് ഇരിക്കുകയാണ്. അതാണ് ഒന്ന് രണ്ട് ഒന്ന് രണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ചിലർ ഒരു ബിരിയാണി പ്ലസ് കുറച്ച് റൈസ് എന്നും പറഞ്ഞു. എന്തായാലും ഇതൊക്കെ പറഞ്ഞ് നമ്മൾ ഈ ഒരു ബിരിയാണി കോമ്പറ്റീഷൻ കഥ ഇങ്ങനെ നിർത്തുകയാണ്. പക്ഷേ എനിക്കൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കാനുണ്ട്. ആ ചോദ്യവുമായി ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. കാരണം ഇവിടെ നല്ല നല്ല പാട്ടുകളാണ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നത്.

ഇത് മാത്രമല്ല, ഇനി അടുത്ത മണിക്കൂർ ഏകദേശം 10:55 അപ്പൊ ഇനി അടുത്ത മണിക്കൂറിലെ നല്ല നല്ല പാട്ടുകളും കേൾക്കണ്ടേ? അപ്പൊ ഞാനൊരു ലോട്ട് ഓഫ് ലൈക്ക് ബ്യൂട്ടിഫുൾ സോങ്സ് ഇങ്ങനെ പ്ലേലിസ്റ്റിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളും നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം 5000 997 ലേക്ക്. എന്തായാലും ഞാൻ കുറച്ച് എന്റെ ഫേവറേറ്റ് ട്രാക്സ് ഇൻ

എന്തൊരു രസം അറിയാം, ഇതിങ്ങനെ കേട്ടിരിക്കാനായിട്ട് എന്തോ ഭയങ്കര ഒരു സന്തോഷം തോന്നി ഈ പാട്ട് കേൾക്കുമ്പോൾ. അടുത്ത മണിക്കൂറിൽ രണ്ട് തമിഴ് പാട്ട് വെച്ചാലോന്നാ ഒരു ചിന്ത.

അപ്പൊ ഈ പാട്ടൊക്കെ കേൾക്കണം എന്നുണ്ടെങ്കിലേ കേട്ടോണ്ടേ ഇരിക്കണം റേഡിയോ സോണോ 91.7 FM. മാത്രമല്ല നിരവധി ഇനിയും പാട്ടുകൾ വരുന്നുണ്ട്, മലയാളം സോങ്, ഹിന്ദി സോങ്സ് ഒക്കെ തന്നെയുണ്ട്. സോ എല്ലാ ട്രാക്സും കേട്ടോണ്ടിരുന്നോളൂ. ഇപ്പൊ തൽക്കാലം പയ്യലെ പാട്ടിലേക്ക് പോവാം, അത് കഴിഞ്ഞിട്ട് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. അപ്പൊ നിങ്ങളുടെ ഫേവറേറ്റ് സോങ് അത് മെസ്സേജ് അയക്കാൻ മറക്കണ്ട, 5000917. അഷ്ടമിയാണ് കൂടെ ഉള്ളത് ഹോം ഡെലിവറിയിൽ. പിന്നെ എന്താണ് പാട്ട് ഇഷ്ടമുള്ള ചോദിക്കുന്നേ, വച്ചു തരും. നോ കോംപ്രമൈസ് ഇൻ ദാറ്റ്.

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 11 മണി കഴിഞ്ഞ് 8 മിനിറ്റ്. കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സലോ 91.7 FM-ൽ അഷ്ടമിയാണ് കൂടെയുള്ളത്. ആൻഡ് ഓഫ് കോഴ്സ് ഈ ഒരു സമയം എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് ഒരു ചോദ്യമാണ്. ഈ ഒരു ക്വസ്റ്റിന് റൈറ്റ് ആൻസേഴ്സ് അയച്ചു കഴിഞ്ഞാൽ ഇത്തവണത്തെ ഈ ഒരു വീക്കിലെ തന്നെ ആ ഒരു വിന്നർ ലിസ്റ്റിലേക്കാണ് നിങ്ങളുടെ പേര് കയറാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേഗം തന്നെ മെസ്സേജ് അയക്കണം കേട്ടോ, 5000917-ലേക്ക്. അപ്പോൾ നമ്മുടെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. എന്റെ ചോദ്യം ഇതാണ്, ഏറ്റവും നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് 5 പ്ലേറ്റ് ബിരിയാണി കഴിച്ച ഒരാളുടെ കഥ പറയുകയായിരുന്നു അല്ലെ. 45 മിനിറ്റിലാണ് ആള് ഈ പറഞ്ഞ പോലെ 5 ഫുൾ പ്ലേറ്റ് ബിരിയാണി കഴിച്ചു തീർത്തത്. അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഗിന്നസ് വേൾഡ് റെക്കോർഡുകളിൽ തന്നെ ഏറ്റവും സ്പീഡ് ഈറ്റിംഗ്, സ്പീഡ് ഈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് പെട്ടെന്ന് ഓരോ സംഭവങ്ങളും എത്രയും പെട്ടെന്ന് കഴിച്ചു തീർക്കാൻ പറ്റുമോ അങ്ങനത്തെ രീതിയിലാണ് ആ ഒരു റെക്കോർഡ്സ് ഒക്കെ തന്നെ കരസ്ഥമാക്കുന്നത്. ആ രീതിയിൽ ഏറ്റവും സ്പീഡ് ഈറ്റിംഗ് എന്നുള്ള രീതിയിൽ റെക്കോർഡ്, ഗിന്നസ് വേൾഡ് റെക്കോർഡ് ലഭിച്ചിട്ടുള്ള ഒരാളുണ്ട്. ആളുടെ പേരാണ് നിങ്ങൾ പറയേണ്ടത്. ആൾക്ക് ഏകദേശം ടോട്ടലി 34 റെക്കോർഡുകളാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്പീഡ് ഈറ്റിംഗ് റെക്കോർഡുകൾ, അത് പ്രത്യേകിച്ച് ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയിട്ടുള്ള ആ ഒരു വ്യക്തി ആരാണ്? ഈ ചോദ്യത്തിനുള്ള ആൻസർ വേഗം മെസ്സേജ് അയക്കാം 5000917-ലേക്ക്. അപ്പൊ സുനോ കുക്ക് ബുക്കിലെ ഇന്നത്തെ ചോദ്യം ഇതാണ്, വേഗം തന്നെ ആൻസേഴ്സ് പോന്നോട്ടെ. ആ പോയി കണ്ടുപിടിച്ച് വരികയാണ്. അതിനിടയിൽ മഹീഷിൻ്റെയൊക്കെ തന്നെ മെസ്സേജസ് ഞാനിങ്ങനെ കാണുന്നുണ്ടായിരുന്നു. ആ പാട്ടൊക്കെ ഞാൻ വെച്ചുതരാം കേട്ടോ. പക്ഷെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് ആർക്കാണ് കിട്ടിയതെന്ന് ഒന്ന് നോക്കിയിട്ട് വേഗം തന്നെ മെസ്സേജ് അയക്കാം 5000917-ലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജ്

0: 91.7 FM.
1: Qatar's happiness frequency.
2: Now available on
3: Huawei App Gallery.
4: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
5: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
6: കൺമണി പൂവേ, കണ്ണാടി പൂവേ.
7: നമസ്കാരം, ഞാൻ എം ജി ശ്രീകുമാർ.
8: യു ആർ ലിസണിംഗ് ടു
7: റേഡിയോ സുനോ 91.7 FM.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station. Favorite radio station.
1: Action.
2: Mona Dinesha. Adimohamana. Adimoham.
1: Horror. Tanikki Pogan. Anuvaadilla. Or drama.
3: Ente kudumbam. Ente swargaraji.
1: Ishta genre edaanengilum. Ivide. Ticket ready. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
4: Brought to you by Safari, world class shopping experience, Doha, Qatar, and
5: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

അഭിലാഷം സിനിമയിൽ നിന്നുള്ള ഒരു നല്ല സോങ് കേട്ട് വരുന്ന സമയമാണ് ഇത്. ഹോം ഡെലിവറി കത്തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. ഞാനൊരു ചോദ്യം ചോദിച്ചു, ആ ചോദ്യത്തിനുള്ള റൈറ്റ് ആൻസേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ചില ആൾക്കാരൊക്കെ വേറൊരു പേരും പറയുകയാണ്. സോ ബേസിക്കലി നമ്മൾ ഇന്ന് പെട്ടെന്ന് കഴിക്കുന്ന ഫുഡ് ഐറ്റംസ് കഴിക്കുന്നതിനെ കുറിച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അത് പറഞ്ഞപ്പോഴേക്കും 34 റെക്കോർഡുകളുള്ള ഏറ്റവും സ്പീഡ് ഈറ്റിംഗ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയിട്ടുള്ള ഒരാളെ കുറിച്ച് പറയാൻ പറഞ്ഞപ്പോൾ ഒരുപാട് പേര് എനിക്കിവിടെ ജോയ് ചെസ്നട്ടിൻ്റെ പേര് പറഞ്ഞു. ജോയ് ചെസ്നട്ട് ആക്ച്വലി ഫേമസ് ആണ്. അഫ്കോഴ്സ് കഴിക്കുന്നത് ഈ പറഞ്ഞ പോലെ 76 ഹോട്ട് ഡോഗ്സും അതുപോലെ ബണ്ണും 10 മിനിറ്റിൽ കഴിച്ചതിൻ്റെ ഒരു നാത്തൻസ് ഹോട്ട് ഡോഗ് ഈറ്റിംഗ് കോൺടെസ്റ്റിലാണ് അദ്ദേഹം വിൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ 55 വേൾഡ് റെക്കോർഡും അദ്ദേഹത്തിനുണ്ട്. ബട്ട് സ്റ്റിൽ ഞാൻ ഉദ്ദേശിച്ച ആളെന്ന് പറയുന്നത് ആക്ച്വലി ലിയ ഷോക്കീവർ ആണ്. സോ ഷീസ് ആക്ച്വലി ഏറ്റവും ലൈക്ക് എന്താ പറയുക, പെട്ടെന്ന് സ്പീഡിൽ, അതായത് സ്പീഡ് ഈറ്റിംഗ് ഗിന്നസ് വേൾഡ് റെക്കോർഡാണ് ആൾക്ക് കിട്ടിയിട്ടുള്ളത്. 34 റെക്കോർഡുകളുണ്ട്, അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഏകദേശം 30 സെക്കൻഡിൽ തന്നെ മോസ്റ്റ് ജെലി സ്നേക്സിനെ കഴിച്ചതും അതുപോലെ തന്നെ സ്ട്രോബെറീസ് 1 മിനിറ്റിൽ ഒരുപാട് കഴിച്ചതിൻ്റെ റെക്കോർഡുകളുണ്ട്. അങ്ങനെ കുറേ റെക്കോർഡ്സ് ആക്ച്വലി ഉണ്ട് കേട്ടോ. ആൾക്ക് തന്നെ എന്താ പറയുക, നമുക്ക് ലെറ്റ്യൂസ് മറ്റേ ലീവ്സ് ഉണ്ടല്ലോ, അത് ഏറ്റവും കൂടുതൽ കഴിച്ചത്, മോസ്റ്റ് വീഗൻ നഗറ്റ്സ് കഴിച്ചതിൽ, എന്തിനെ നമ്മുടെ ഒനിയൻ ഇല്ലേ, ഒനിയൻ തന്നെ 43 സെക്കൻഡ്സിൽ റോ ഒനിയൻ കഴിച്ചതിൻ്റെ റെക്കോർഡ്സ് വരെയുണ്ട്. അങ്ങനെ റെക്കോർഡുകൾ വാരിക്കൂട്ടിയിട്ടുള്ള നമ്മുടെ ലിയ ഷട്ട്കീവർ ആയിരുന്നു ഇന്നത്തെ നമ്മുടെ റൈറ്റ് ആൻസർ. കുറച്ച് പേര് ജോയ് ചെസ്നട്ടും അയച്ചിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഈ പറഞ്ഞ പോലെ ലിയ അയച്ച ആ ഒരു ആൻസർ അയച്ചവരെ ഞാൻ കൺസിഡർ ചെയ്യുന്നത്, കാരണം ജോയ് ചെസ്നട്ട് എന്ന് പറയുന്നത് വേറെ രീതിയിൽ, അതായത് നോട്ട് ലൈക്ക് ഞാൻ പറഞ്ഞ ആ വാക്ക് സ്പീഡ് ഈറ്റിംഗ് റെക്കോർഡ് വെച്ച് നോക്കുകയാണെങ്കിൽ ലിയ കംസ് ഫസ്റ്റ് കേട്ടോ. അപ്പോൾ ആ ഒരു ആൻസർ അയച്ച ആരൊക്കെയാണെന്ന് ഞാൻ നോക്കട്ടെ. കുറച്ചധികം ആൾക്കാർ ഓ ഹലവീൻ ഓ ഞാൻ പറഞ്ഞു കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഒന്നും കൂടി വന്നിട്ട് മെസ്സേജ് അയച്ചിരിക്കുകയാണ്. പറ്റില്ല മോനെ, ആദ്യം ജോയി പറഞ്ഞിട്ട് പിന്നെ ഇപ്പം വന്നിട്ട് മാറ്റി പറയുന്നത് നടക്കില്ല. പക്ഷേ ഇവിടെ കുറേ പേര് അയച്ചിട്ടുണ്ടായിരുന്നു, കറക്റ്റായിട്ട് റൈറ്റ് ആൻസർ അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനിമേ ഇതും കൂടി പറഞ്ഞ് നേരെ നമുക്ക് ആരെയും ഒരു ബ്യൂട്ടിഫുൾ സോങ്ങിലേക്ക് പോയാലോ. ഇനിയും ചോദ്യങ്ങളുണ്ട്, അതിനോടൊപ്പം വിശേഷങ്ങളുണ്ട്. കേട്ടുകൊണ്ടേ ഇരിക്കുക തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.

0: വചനങ്ങളിലൂടെ.
1: പർല നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം രാത്രിയിലുള്ള നമസ്കാരമാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ലഹറുമാങ്ങിനുള്ള സമയം.

പിറന്നാളെന്നൊക്കെ വിചാരിച്ചിട്ട് മാറ്റി വെക്കാനൊന്നും പറ്റില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമുക്ക് കറക്റ്റായിട്ട് ഇന്ന് കാരണം എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ തീർക്കണം. ചിലപ്പോൾ നാളത്തേക്ക് മറ്റന്നാളത്തേക്ക് വീക്കെൻഡിലേക്ക് അടുത്ത ആഴ്ചത്തേക്ക് എന്നൊക്കെ പറഞ്ഞ് മാറ്റി വയ്ക്കും. പക്ഷെ ശരിയാവൂല. നമ്മുടെ കാറിൻ്റെ ഓയിൽ ചേഞ്ചോ അല്ലെങ്കിൽ സർവീസസോ കാര്യങ്ങളോ എന്താണെന്നുണ്ടെങ്കിലും ഏറ്റവും നല്ല പോലെ അതൊരു എക്സ്പേർട്ടിൻ്റെ കയ്യിൽ തന്നെ കൊണ്ട് കൊടുക്കുക, നല്ല രീതിയിൽ അതിന് ബെസ്റ്റായിട്ടുള്ള സർവീസസ് കൊടുക്കുക എന്ന് പറയുന്നത് ആസ് എ കാർ ഓണർ നമ്മളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. ഹോം ഡെലിവറിയിലേക്ക് വീണ്ടും സ്വാഗതം. അഷ്ടമിയാണ് കൂടെയുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത് ഏറ്റവും എക്സ്പേർട്ടുകൾ എന്ന് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായല്ലോ വാൽവലിനെ കുറിച്ചിട്ട് തന്നെയാണ്. വാൽവലിൻ്റെ എക്സ്പേർട്ടുകൾ നമ്മളുടെ കാറിൻ്റെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. പ്രീമിയം ക്വിക്ക് സർവീസ് സെൻറ്റർ തന്നെയാണ് അവർക്കുള്ളത്. സൽവാർ റോഡിലാണ്. അപ്പോൾ ഇപ്പോൾ സൽവാർ റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നേരെ വിട്ടോളൂ നമ്മുടെ വാൽവലിനിലേക്ക്. ഞാൻ നമ്പർ വേണമെങ്കിൽ കറക്റ്റായിട്ടൊന്ന് പറഞ്ഞുതരാം. ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് എന്താണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഓഫേഴ്സ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. 7765595 4 7765595 4 എല്ലാ രീതിയിലുള്ള ഈ പറഞ്ഞ പോലെ സർവീസസും നമ്മുടെ വാൽവലിൻ AMTC പ്രീമിയം ക്വിക്ക് സർവീസ് സെൻറ്ററിലുണ്ട്. 150 വർഷത്തിലധികം ട്രസ്റ്റുള്ള വാൽവലിൻ പ്രൊഡക്ട്സ് ഏറ്റവും പ്രീമിയം ലെവലിലുള്ള സ്ഥലത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഡിജിറ്റൽ കാർ പാസ്പോർട്ട് വരെ അവർ നമ്മുടെ കാറിന് വേണ്ടി കീപ്പ് ചെയ്യും. അതായത് ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കാറിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെയാണ് അവരിന്ന് ചേഞ്ച് ചെയ്തത്, കാര്യങ്ങളെല്ലാം നമുക്ക് ഒറ്റയടിക്ക് അറിയാൻ പറ്റും. ആ രീതിയിൽ അവർ സെറ്റ് ചെയ്ത് തരും. അപ്പോൾ അതുകൊണ്ട് നേരെ വിട്ടോളൂ നമ്മുടെ വാൽവലിനിലേക്ക്. മറക്കണ്ട, ഇപ്പോൾ സൽവാർ റോഡിലുള്ളവരുടെ അടുത്ത് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണ് കേട്ടോ, നമ്പർ ഒന്നുകൂടി കേൾക്കണോ, ഒന്നുകൂടി നോക്കിക്കോ. ഇപ്പോൾ സൽവാർ റോഡിലില്ലെങ്കിലും നമ്പറിൽ വിളിച്ചെന്ന് ചോദിച്ചാൽ അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. 7765595 4 7765595 4. എന്തായാലും ഹെൽത്തി ആയിട്ട് നമ്മുടെ കാർ ഇരിക്കട്ടെ. നമ്മുടെ കാറിൻ്റെ ഹെൽത്ത് എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ. ആൻഡ് അറ്റ് ദ സെയിം ടൈം നമ്മുടെ ഹെൽത്തിനെ കുറിച്ചിട്ടും കൂടി നമ്മളൊന്ന് ടേക്ക് കെയർ ചെയ്യണം. അതിനെക്കുറിച്ച് എന്താണ് എക്സ്പേർട്ടുകൾക്ക് പറയാനുള്ളത് അതിലേക്ക് നമ്മൾ എത്തുന്നതായിരിക്കും. ബട്ട് ആഫ്റ്റർ ഫ്യൂ സോങ്സ്. സോ കീപ് ലിസണിങ്. ദിസ് ഇസ് ഖത്തേഴ്സ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.

0: റേഡിയോ സുനോ 91.7 FM
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: This is home delivery only on Radio Suno 91.7 FM.

വെൽക്കം ബാക്ക് അത്തരം ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 എഫ്എം. സമയം 12 മണി കഴിഞ്ഞ് 6 മിനിറ്റ്. അഷ്ടമിയാണ് കൂടിയുള്ളത്. ഞാൻ കുറച്ച് മുൻപ് പറഞ്ഞിരുന്നു നമ്മുടെ ഹെൽത്തും വളരെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളൊരു കാര്യം. എന്തായാലും അങ്ങനൊരു ഹെൽത്തിൻ്റെ ഒരു ചെറിയ ടിപ്പുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഈ ഒരു ടിപ്പ് ഞാൻ പറഞ്ഞതല്ല, അതായത് ബേസിക്കലി ഒരു റിനൗണ്ട് ആയിട്ടുള്ള ഒരു ഫിറ്റ്നസ് ട്രെയിനറും അതിനോടൊപ്പം ഇൻഫ്ലുവൻസറും ഒക്കെ ആയിട്ടുള്ള, അതിനോടൊപ്പം തന്നെ സ്ലോ ബേൺ മെത്തേഡ് എന്ന് പറയുന്നതിൻ്റെ ഫൗണ്ടർ ആൻഡ് ഓൾസോ ഇറ്റ്സ് ആക്ച്വലി വെയിറ്റ് ലോസ് പ്ലാറ്റ്ഫോം ഓക്കെ ആൻഡ് ഓൾസോ സ്ക്വാഡ് എന്ന് പറയുന്ന ഒരു ഇതിൻ്റെ ഫിറ്റ്നസ് എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമിൻ്റെ കോ ഫൗണ്ടർ ഒക്കെ ആയിട്ടുള്ള രാജ് ഗണപത്. ഓക്കെ, ഹി ഈസ് വെരി ഫേമസ് ഇൻ ഹെൽത്ത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു നല്ല ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ തന്നെ ഒരു വലിയ ഇൻസ്പിറേഷനും കൂടിയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഒരു 20 വർഷത്തെ അദ്ദേഹത്തിൻ്റെ ഒരു ടോട്ടൽ ലൈഫ് എക്സ്പീരിയൻസിൽ ഒരു 4 സിമ്പിൾ കാര്യങ്ങൾ തന്നെ മാറ്റിക്കഴിഞ്ഞാൽ ഒരുപാട് ചേഞ്ചസ് വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് ആ ഒരു 4 ചേഞ്ചസ് വരുത്തും നിങ്ങളുടെ ലൈഫിലെന്ന്. അതിലൊന്ന് നമ്മുടെ ഈവനിങ്സിലുള്ള സ്നാക്കിംഗ്, ആ സ്നാക്കിംഗ് സ്മാർട്ടാക്കുക. അതായത് നമുക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നൊരു സമയമായിരിക്കും ഡിന്നറിന് തൊട്ട് മുൻപുള്ള ഈവനിങ് സമയം എന്ന് പറയുന്നത്. നമ്മുടെ ഒരു 4 മണി 5 മണി 6 മണി സമയം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ആ ഒരു ടൈമിൽ ഭയങ്കരമായിട്ട് ഈ പറഞ്ഞ പോലെ ഒരു ഒരു വിശപ്പും കാര്യങ്ങളൊക്കെ വരാനായിട്ട് ചാൻസസ് കൂടുതലാണ്. ആ സമയത്ത് വെജിറ്റബിൾ കൂടുതൽ കഴിക്കൂ എന്നാണ് പറയുന്നത്. അല്ലാതെ ഫ്രിഡ്ജിൽ പോയിട്ട് എന്തൊക്കെയാണ് അവിടെ ബാക്കിയുള്ള ഫുഡുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള സംഭവങ്ങളൊക്കെ ഈ ബിസ്ക്കറ്റും അതും ഇതും ഒക്കെ കഴിക്കാനായിട്ട് മനസ്സിൽ തോന്നും, പക്ഷെ അങ്ങനത്തെ ചിപ്സോ കാര്യങ്ങളോ ഒന്നും കഴിക്കാതെ മാക്സിമം സ്മാർട്ടായിട്ട് സ്നാക്ക് ചെയ്യുക ആ ഒരു ടൈമിൽ. ഇതാണ് ഏറ്റവും ആദ്യം പറയുന്ന ഒരു ടിപ്പ് എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ അടുത്ത ആൾ അദ്ദേഹം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭയങ്കരമായിട്ട് ഒരു പാഷൻ ടുവേർഡ്സ് ദ ഫിസിക്കൽ ആക്ടിവിറ്റി. അതിപ്പോൾ ജിമ്മിൽ തന്നെ പോയേ പറ്റൂ, ഒരുപാട് മണിക്കൂർ ചെയ്യണം അങ്ങനെയൊന്നുമല്ല ആൾ പറയുന്നത്. ആക്റ്റീവായിട്ടിരിക്കുക, ലൈക്ക് ത്രൂ ഔട്ട് ദ ഡേ ആക്റ്റീവായിട്ടിരിക്കുക, ഭയങ്കര ഗ്രീഡി ആവുക നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റീനെ കുറിച്ച് നോക്കുമ്പോൾ അത് ഭയങ്കരമായിട്ട് ഹെൽപ്പാവും. അതായത് വെറുതെ നമുക്ക് വീട്ടിലെ പെറ്റ്സൊക്കെ ഉണ്ടെങ്കിൽ അവരുമായിട്ടൊന്ന് വാക്കിനിറങ്ങുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വയ്ക്കാനും എടുക്കാനും ഒക്കെ തന്നെ വീട്ടിൽ തന്നെ നല്ല രീതിയിലൊന്ന് ആക്റ്റീവ് ആവുക. പുറത്തേക്ക് ഈവൻ ഒരു കച്ചറ കൊണ്ട് കളയണമെങ്കിൽ പോലും യു ഷുഡ് ടേക്ക് ദാറ്റ് ലൈക്ക് യു നോ ചാലഞ്ച് എവറി ഡേ. ആ ഒരു സമയത്ത് ഇറങ്ങുക, അതുകൊണ്ട് കളയുക, എന്നിട്ട് ജസ്റ്റ് ടേക്ക് വൺ മോർ എക്സ്ട്രാ റൗണ്ട് ആൻഡ് കം ബാക്ക്. അങ്ങനെ ലിഫ്റ്റിൽ കയറുന്നതിന് പകരം ഒരു വൺ ലൈക്ക് ഫസ്റ്റ് ഫ്ലോറോ സെക്കൻഡ് ഫ്ലോർ ആണെങ്കിൽ ലിഫ്റ്റിന് പകരം സ്റ്റെയർസ് യൂസ് ചെയ്യാൻ നോക്കുക. അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ എക്സ്ക്യൂസസ് കണ്ടുപിടിച്ചിട്ട് നമ്മുടെ ബോഡീനെ ഒന്ന് മൂവ് ചെയ്യിപ്പിക്കുക. ഇതാണ് രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ നാലാമത്തെ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം, പക്ഷെ ഇത് ഭയങ്കര നല്ല രീതിയിൽ നമുക്ക് ലൈഫ് സ്റ്റൈലിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഹാബിറ്റ്സ് ആണ്. അപ്പോൾ ബാക്കി രണ്ടെണ്ണം ഞാൻ പറഞ്ഞുതരാം. അപ്പോഴേക്കും നമുക്ക് വിജയ് ദിവ്യ പാടിയ ഒരു ബ്യൂട്ടിഫുൾ സോങ്ങിലേക്കാണ് പോകുന്നത്. ഈവൻ മര്യാദരാമൻ സിനിമയിൽ നിന്നുള്ള പാട്ട്.

0: സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. കൂടാതെ നിങ്ങളുടെ വാഹനത്തിന്റെ സർവീസ് ഡീറ്റെയിൽസ് എല്ലാം ഡിജിറ്റൽ കാർ പാസ്പോർട്ട് വഴി കൃത്യമായി മനസ്സിലാക്കാം. ഇന്ന് തന്നെ വിസിറ്റ് ചെയ്യൂ വാൽവലിൻ AMTC പ്രീമിയം ക്വിക്ക് സർവീസ് സാൽവ റോഡ്. കോൾ 7765954.
1: ഹായ് നമസ്കാരം, ഞാനിന്ന് സ്വന്തം അപ്പം ചേർത്താണ്. നമ്മുടെ സ്വന്തം ഖത്തറില് റേഡിയോ സിനിമ റേഡിയോ സിനിമ
0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
0: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
3: റേഡിയോ നാടക മത്സരം സീസൺ 4.
0: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
3: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ. നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. Power up your evenings with 917 evenings. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
4: Joy Alucas 917 evenings
5: presented by Joy Alucas, world's favorite jeweler,
6: powered by
7: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4001707
5: and
8: Marza Hypermarket. Be fresh, be you. Visit your nearest store today.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on Amazon Music.
3: ഖത്തറിൽ ഷോപ്പിംഗിന്റെ വമ്പൻ വെടിക്കെട്ടിന് ഒരൊറ്റ പേര്, സഫാരി ഹൈപ്പർ മാർക്കറ്റ്.
4: സഫാരിയുടെ ഏറ്റവും പുതിയ ഔട്ട്ലെറ്റ് സഫാരി ഷോപ്പിംഗ് സെന്റർ ലോജിസ്റ്റിക് വില്ലേജ് GWC ഇന്ന് August 3 തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നു.
3: ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വിസിറ്റ് ആൻഡ് വിൻ പ്രൊമോഷനിലൂടെ യാതൊരു പർച്ചേസും ചെയ്യാതെ തന്നെ നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കാം 2 Chevrolet Captiva കാറുകൾ. കൂടാതെ നിരവധി അതിശയിപ്പിക്കുന്ന ഗ്രാൻഡ് ഓപ്പണിംഗ് ഓഫറുകളും. ഏവർക്കും സ്വാഗതം.
5: സഫാരി വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.
6: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
7: മന്തി, മക്ബി, മക്ഫൂൻ, മക്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
6: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ്, ദോഹ. കോൾ 4000 1707.

വെൽക്കം ബാക്ക് ഹോം ഡെലിവറി കേട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയം കഥന്റെ ഫേവറേറ്റ് സ്റ്റീരിയോ സ്റ്റേഷനിൽ അഷ്ടമിയാണ് കൂടിയുള്ളത്. കുറച്ച് മുമ്പ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് കുറച്ച് ഹെൽത്തി കാര്യങ്ങളെ കുറിച്ചിട്ടാണ് അല്ലേ. നാല് ഒരു സിമ്പിൾ ലൈഫ് സ്റ്റൈൽ ഹാബിറ്റുകൾ നമുക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തന്നിട്ടുള്ളതോ നല്ല അടിപൊളിയായിട്ടുള്ള നമുക്കൊക്കെ അറിയാവുന്ന റിനൗണ്ട് ആയിട്ടുള്ള ഒരു ഫിറ്റ്നസ് ട്രെയിനർ ആൻഡ് ഇൻഫ്ലുവൻസർ രാജ് ഗണപത്. അപ്പോൾ ആൾ പറഞ്ഞ ആദ്യത്തെ കാര്യം ഈവനിങ് സ്നാക്കിങ്ങിനെ കുറിച്ചിട്ടാണ്. സ്മാർട്ടായിട്ട് സ്നാക്ക് ചെയ്യുക ആൻഡ് റീസൺസ് ഉണ്ടാക്കുക, നടക്കാനാണെങ്കിലും എന്തെങ്കിലും രീതിയിൽ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യാനാണെങ്കിലും ഒക്കെ സംതിങ് ഓർ ദ അതർ യു ഷുഡ് ഫൈൻഡ് സം റീസൺസ് ടു ഡു ഇറ്റ് എന്നാണ് പറയുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓഫ് കോഴ്സ് ഈ പറഞ്ഞ പോലെ ദ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു അപ്പിറ്റൈറ്റ് അല്ലെങ്കിൽ നമ്മുടെ വിശപ്പിനെ ഒന്ന് കംപ്ലീറ്റ്ലി നമ്മളൊന്ന് ഭയങ്കര മൈൻഡ്ഫുൾ ആവുക എന്നതല്ലേ. ഭയങ്കര സ്ട്രിക്ട് ഡയറ്റോ കാര്യങ്ങളോ അങ്ങനെയല്ല, ഹാബിറ്റ് ഓഫ് ഈറ്റിംഗ് അത് ടൈം ടു ടൈം എങ്ങനെയാണ് എന്നുള്ളത് പ്രോപ്പർലി നമ്മളൊന്ന് സെറ്റ് ചെയ്യണം. അതായത് മെയിൻ പ്രോബ്ലം നമുക്ക് എപ്പോഴും പ്രശ്നം വരുന്നത് ഭയങ്കരമായിട്ടുള്ള വിശപ്പ് വരിക, അല്ലെങ്കിൽ ആ വിശപ്പ് വരുന്ന സമയത്ത് ഫുഡ് കിട്ടിയ ഉടനെ കുറേ ഫുഡ് അങ്ങോട്ട് വാരി തിന്നുക, ഇതൊക്കെയാണ് പറ്റണ ഏറ്റവും വലിയ. ഇപ്പം എന്നെയൊക്കെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പം ഈയിടെയായിട്ടാണ് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ എനിക്കൊന്ന് സ്ഥിരമായി കഴിച്ചു തുടങ്ങിയത്, അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കില്ലായിരുന്നു അപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കുന്ന കൂടി പോവും, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളില്ലേ, അതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ പറഞ്ഞ പോലെ ഫ്യൂ അവേഴ്സ് എങ്ങനെയാണോ നമ്മൾ വിശപ്പിനെ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ കഴിക്കേണ്ട സമയത്ത് കഴിക്കുക എന്ന് പറയുന്ന പോലെ നമ്മൾ നമ്മുടെ ബോഡിയെ അറിഞ്ഞ് നമ്മൾ അതിനനുസരിച്ചിട്ട് ബിറ്റ്വീൻ ടു മീൽസ് ആണെങ്കിൽ പോലും എങ്ങനെയാണ് ഭയങ്കര മൈൻഡ്ഫുള്ളി ടൈം കീപ്പ് ചെയ്യേണ്ടത്, ഡൈജഷന് ടൈം കൊടുക്കേണ്ടത് നമ്മളുടെ ബോഡി എങ്ങനെയാണോ അതനുസരിച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്യുക. ഇനി നാലാമത്തെ കാര്യം, ഉറപ്പല്ലേ, ഉറക്കം തന്നെയാണ്. കാരണം കറക്റ്റ് സമയത്ത് ഉറങ്ങുക എന്ന് പറയുന്നത് ഒരു ഗുഡ് ഹെൽത്തിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല, എനിക്ക് തോന്നുന്നു ചിലപ്പോൾ എല്ലാ ദിവസവും കേൾക്കുന്നവർക്ക് മനസ്സിലാവുമായിരിക്കും. കഴിഞ്ഞ ആഴ്ചയാണോ അതിന് മുമ്പത്തെ ആഴ്ചയാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല, ഒരു ദിവസം ഞാൻ എക്സ്ട്രീംലി ലൈക്ക് രാവിലെ 10 മണിക്ക് വന്നപ്പോൾ ഭയങ്കര എനർജറ്റിക് ആയിട്ടാണ് അന്ന് ഷോ ചെയ്തത്. ഈ ഒരു എനർജി ഒന്നുമല്ല, ഭയങ്കര ഹൈപ്പ്, ഞാൻ ഈവനിങ് ഷോ ചെയ്യുന്ന പോലെ ഈ ഒരു സമയത്ത് ഷോ ചെയ്തത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത് ഭയങ്കര സന്തോഷമോ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. എല്ലാവരും എൻ്റെ അടുത്ത് ഒന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു എന്ത് പറ്റി ഇഷ്ടമേ, എന്തെങ്കിലും സ്പെഷ്യലാണോ ഇന്നത്തെ ദിവസം, ഭയങ്കര സന്തോഷത്തിൽ കാണുന്നുണ്ടല്ലോ എന്നൊക്കെ. സംഭവം ഒന്നുമല്ല, നല്ലപോലെ ഉറങ്ങി എഴുന്നേറ്റതിൻ്റെ സന്തോഷമായിരുന്നു. അതായത് എന്തോ ഭയങ്കര സന്തോഷത്തിൽ, ഓഹ് ഞാൻ നല്ലപോലെ ഉറങ്ങിന്ന് തോന്നുന്നില്ലേ നമുക്ക്, ആ ഒരു ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ലേ, ആ ഒരു സംഭവമായിരുന്നു. അപ്പോൾ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ലൈഫിൽ ഉറക്കം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മനസ്സിലൊന്ന് ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പകുതി പ്രശ്നങ്ങളും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. എന്തായാലും ഇതുകൂടി പറഞ്ഞ് നേരെ അടുത്ത പാട്ടിലേക്ക് പോവാണ്. ഈ ഒരു പാട്ടൊക്കെ കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയും കൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസം ഞാൻ വൈൻഡ് അപ്പ് ചെയ്യും. സോ ബ്യൂട്ടിഫുൾ സോങ് ബൈ വേണു സർ ആൻഡ് ഗായത്രി.

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 12 മണി കഴിഞ്ഞു 32 മിനിറ്റ്. ഈ ഒരു സമയത്ത് ഞാൻ വിചാരിച്ചു നല്ലൊരു ബ്യൂട്ടിഫുൾ സോങ് തന്നെ കേട്ടാലോ എന്ന്. ദൈവത്തിരുമകളിൽ നിന്നും ഹരിചരൺ പാടിയൊരു പാട്ടുണ്ട്. ഓ, എന്ത് രസമെന്നറിയോ ഒരു പാട്ട് കേൾക്കാൻ. മനസ്സിലായോ ഏതാണത്? ആരിരോ ആരാരിരോ. ഈ ഒരു പാട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് സോങ് കേൾക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനിലാണ്. ഹോം ഡെലിവറിയിൽ അഷ്ടമിയാണ് കൂടിയുള്ളത്.

0: are listening to Radio Suno 91.7 FM,
1: Qatar's favorite radio station.
2: മഴസയിൽ ഫ്രഷ് ഡീൽസ്, മൂന്ന് ദിവസം ഷോപ്പിംഗിന്റെ മേളം.
3: ഒലിയൻ ഇന്ത്യ ഒരു കിലോ രണ്ട് റിയാൽ 75 ദിർഹം. പൊട്ടേറ്റോ സിറിയ ഒരു കിലോ രണ്ട് റിയാൽ 50 ദിർഹം. യെല്ലോ ബനാന ഇന്ത്യ ഒരു കിലോ ആറ് റിയാൽ 90 ദിർഹം. ടൊമാറ്റോ ജോർദാൻ ഒരു കിലോ ഒരു റിയാൽ 90 ദിർഹം. ഓറഞ്ച് വലൻസിയ ഈജിപ്റ്റ് ഒരു കിലോ രണ്ട് റിയാൽ 90 ദിർഹം. ഫ്രോൺസ് ഒരു കിലോ 19 റിയാൽ 75 ദിർഹം. ടാൻസാനിയ മട്ടൺ ഒരു കിലോ 36 റിയാൽ.
2: ഈ പ്രൊമോഷൻ ഓഗസ്റ്റ് 5 വരെ മഴസയുടെ എല്ലാ ഔട്ട്ലെറ്റുകളിലും.
4: ഇത്രയും ഡേറ്റയും കോളുകളും ഈ ചെറിയ റീചാർജിലും, ഇതെങ്ങനെ കിട്ടി?
5: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
4: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
5: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
4: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
5: അതാണ് എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരു ഡൂയിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരു ഡൂ ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
1: ഒരു സൈക്കോളജിക്കൽ ത്രില്ലറുമായി കുഞ്ചാക്കോ ബോബന്റെ ഉന്മാദം.
6: നമ്മുടെ ജീവിതം മാറാൻ പോവാ. ഞാൻ കള്ളം പറഞ്ഞൊന്നുമല്ല, നീ നോക്കി.
1: ഒളിഞ്ഞിരിക്കുന്ന നിഗൂഢതകളുടെ ചുരുളഴിക്കാൻ ഷാഹി കബീറിന്റെ എഴുത്തിൽ കിരൺ ദാസ് സംവിധാനം ചെയ്യുന്ന ചാക്കോച്ചൻ, ലിജോ മോൾ ജോസ്, സിദ്ദീഖ്, കൃഷ്ണപ്രഭ, സുധീഷ്, വിവേക് നായർ തുടങ്ങി വമ്പൻ താരനിര.
6: ഫയലിംഗ് അടുത്തോണ്ട് വന്നേ, ഞാൻ നോക്കട്ടെ തൊട്ട് എന്ത് സംഭവിക്കുന്നു. ആ ഫയലിൽ തൊട്ട് എന്ത് സംഭവിക്കുന്നു നീ പറഞ്ഞു.
1: സൈക്കോളജിക്കൽ ത്രില്ലർ മൂവി ഉന്മാദം തിയേറ്ററുകളിൽ വിജയകരമായ പ്രദർശനം തുടരുന്നു.
5: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
7: ഹായ്, ഞാൻ ഗോപി സുന്ദർ.
5: You are listening to Radio Suno 91.7 Radio.

വെൽക്കം ബാക്ക്. ഇത് ഹോം ഡെലിവറി ആണ്. ചെറിയൊരു റെസിപ്പിയിലേക്ക് നമ്മൾ പോവാണ്. പക്ഷെ അതിന് മുൻപായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത്, ഈ കൊഞ്ച് ഇഷ്ടമുള്ള ആൾ ഒരുപാട് പേരുണ്ടാവും. അപ്പൊ ഈ കൊഞ്ച് ഇഷ്ടമുള്ള ആൾക്കാർ ആക്ച്വലി ഈ കൊഞ്ചിനെ കൊഞ്ചൻ കൊഞ്ചൻ എന്ന് പറഞ്ഞ് വിളിച്ച് അങ്ങനത്തെ രീതിയിൽ അതിനെ ഇങ്ങനെ പറയുന്ന കേൾക്കുമ്പോൾ എനിക്കത് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നാറുണ്ടേ. ഞാൻ ഇവിടെ വന്ന് കുറച്ച് നാൾ, എനിക്ക് തോന്നുന്നു വളരെ റീസെന്റ്ലി മേ ബി, ഫൈസേ ഈ കൊഞ്ചൻ എന്നുള്ള വാക്ക് കേൾക്കുന്നത്. ബിക്കോസ് എന്നെ സംബന്ധിച്ച് അത് കൊഞ്ചാണ്. എന്ത് കറിയായിരുന്നു? കൊഞ്ചായിരുന്നു, അല്ലെങ്കിൽ കൊഞ്ച് കറിയായിരുന്നു, കൊഞ്ച് റോസ്റ്റ് ആയിരുന്നു. പക്ഷേ എനിക്ക് ചില ഫ്രണ്ട്സിനെ കുറച്ച് നാൾ മുൻപ് കിട്ടിയപ്പോൾ അവരോട് എന്തായിരുന്നു ഇന്നത്തെ സ്പെഷ്യൽ, ആ അമ്മക്ക് കൊഞ്ചനായിരുന്നപ്പാ എന്ന് പറയുമ്പോൾ ഞാൻ കൊഞ്ചനോ, ആ കൊഞ്ചൻ കൊഞ്ചൻ അങ്ങോട്ട് പൊരിച്ച് അടിപൊളിയാക്കി എന്നൊക്കെ പറയുമ്പോൾ ഞാനിങ്ങനെ കൊഞ്ചൻ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ കൊഞ്ച് ഇഷ്ടമുള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ടാവും. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഒരു ഗാർലിക് ബട്ടർ പ്രോൺസ് തന്നെ ഇന്ന് പറയാമെന്ന്, നമ്മുടെ ഇന്നത്തെ സുനോ കുക്ക് ബുക്കിലെ സ്പെഷ്യൽ റെസിപ്പി. സോ ബേസിക്കലി ഇന്നത്തെ ഈ ഒരു റെസിപ്പിയിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളും അതിനോടൊപ്പം തന്നെ എങ്ങനത്തെ രീതിയിലാണ് നമ്മൾ ഈ ഒരു ഗാർലിക് ബട്ടർ പ്രോൺസ് സെറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ കൊഞ്ചൊരു 300 ഗ്രാം, അതുപോലെ തന്നെ ബട്ടർ ഒരു 2 ടേബിൾ സ്പൂൺ, ഗാർലിക് പൗഡർ ഒരു 1/2 ടീസ്പൂൺ, അതുപോലെ തന്നെ നമ്മുടെ ഗാർലിക് പൗഡറിൻ്റെ കൂടെ തന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് എടുക്കുക. പിന്നെ ഈ പറഞ്ഞ ലെമൺ ജ്യൂസ്, ചില്ലി ഫ്ലേക്സ്, കോൺ സ്റ്റാർച്ച്, അതുപോലെ വെള്ളം, ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെപ്പർ പൗഡറും അതുപോലെ തന്നെ കുറച്ച് സോൾട്ടും കൂടി ഇട്ട് നന്നായിട്ട് ഈ ഒരു കൊഞ്ചിനെ നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുക. അത് മാത്രമേ ഉള്ളൂ, വളരെ കുഞ്ഞു സാധനങ്ങൾ നമ്മൾ കുറച്ചേ ഇരുന്നുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് നല്ലപോലെ ബട്ടർ ഹോട്ട് പാനിലേക്ക് ഇട്ട് ചോപ്പ് ചെയ്തിട്ടുള്ള ഗാർലിക് അങ്ങോട്ടേക്ക് ഇട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ടതിന് ശേഷം ഈ ഒരു കൊഞ്ചിനെ അതിലേക്ക് തട്ടുക, നല്ലപോലെ കുക്ക് ചെയ്തെടുക്കുക. നല്ലപോലെ കുക്കായി വരുമ്പോഴത്തേക്കും ഞാനൊരു സാധനം പറയാൻ മറന്നുപോയി, ഒറിഗാനോ. ഒറിഗാനോ കുറച്ചിട്ട് കുറച്ച് ഗാർലിക് പൗഡറും ഇട്ട് ചില്ലി പൗഡറും ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് കഴിയുമ്പോൾ ഒരു ലേശം ഒരു തുള്ളി വെള്ളവും കൂടി ഇട്ട് ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും കുക്ക് ചെയ്യുക. ലാസ്റ്റ് സംഭവം സെറ്റാണ്. എടുക്കുന്ന സമയത്ത് അതിന് കുറച്ച് മുൻപായിട്ട് വെള്ളത്തിൽ കുറച്ച് കോൺ സ്റ്റാർച്ച് കലക്കി ഒഴിച്ച് അതിൻ്റെ കൂടെ അതൊന്ന് ബോയിലായി വരുമ്പോഴത്തേക്കും മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം സെറ്റ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഗാർലിക് ബട്ടർ പ്രോൺസ്. അങ്ങനെ ഈ ഒരു റെസിപ്പിയും കൂടി പറഞ്ഞുകൊണ്ട് എനിക്ക് ടാറ്റാ ബൈ ബൈ പറഞ്ഞ് പോകേണ്ട സമയമായിരിക്കുകയാണ്. ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ പിന്നെ വൈകുന്നേരം എത്തുന്നതായിരിക്കും. അതായത് കുറച്ച് സിനിമാ വിശേഷങ്ങളൊക്കെ ആയിട്ട് കേട്ടോ. അപ്പോൾ കേട്ടോണ്ടേയിരിക്കുക കഥൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. അഷ്ടമിയായിരുന്നു ഇത്രയും നേരം നിങ്ങളുടെ കൂടെ ഹോം ഡെലിവറിയിൽ. സോ ടേക്ക് കെയർ എവ്രി വൺ. നല്ല ലഞ്ചൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ടിരിക്കും കേട്ടോ.

0: ജോയ് ആലുക്കാസ് ബ്രിങ്സ് യു ദ ജോയ് ഓഫ് സമ്മർ.
1: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായി തീർക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ് 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് ആലുക്കാസ് ഇൻ ദി ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
0: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.

0: ഞാൻ നിങ്ങളുടെ ഭാമ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: ഖത്തറിൽ ഷോപ്പിംഗിന്റെ വമ്പൻ വെടിക്കെട്ടിന് ഒരൊറ്റ പേര്, സഫാരി ഹൈപ്പർ മാർക്കറ്റ്.
2: സഫാരിയുടെ ഏറ്റവും പുതിയ ഔട്ട്ലെറ്റ് സഫാരി ഷോപ്പിംഗ് സെന്റർ ലോജിസ്റ്റിക് വില്ലേജ് GWC ഇന്ന് August 3 തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നു.
1: ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വിസിറ്റ് ആൻഡ് വിൻ പ്രൊമോഷനിലൂടെ യാതൊരു പർച്ചേസും ചെയ്യാതെ തന്നെ നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കാം 2 ഷെവർലെ ക്യാപ്റ്റീവ കാറുകൾ. കൂടാതെ നിരവധി അതിശയിപ്പിക്കുന്ന ഗ്രാൻഡ് ഓപ്പണിംഗ് ഓഫറുകളും. ഏവർക്കും സ്വാഗതം.
3: സഫാരി വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.
4: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
2: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ and medical center.

0: Radio Suno 91.7 FM
1: Qatar's favorite radio station.
2: മൾസയിൽ ഫ്രഷ് ഡീൽസ്, മൂന്ന് ദിവസം ഷോപ്പിംഗിന്റെ മേളം.
3: ഒനിയൻ ഇന്ത്യ ഒരു കിലോ രണ്ട് റിയാൽ 75 ദിർഹം. പൊട്ടേറ്റോ സിറിയ ഒരു കിലോ രണ്ട് റിയാൽ 50 ദിർഹം. യെല്ലോ ബനാന ഇന്ത്യ ഒരു കിലോ ആറ് റിയാൽ 90 ദിർഹം. ടൊമാറ്റോ ജോർദാൻ ഒരു കിലോ ഒരു റിയാൽ 90 ദിർഹം. ഓറഞ്ച് വലൻസിയ ഈജിപ്റ്റ് ഒരു കിലോ രണ്ട് റിയാൽ 90 ദിർഹം. പ്രോൺസ് ഒരു കിലോ 19 റിയാൽ 75 ദിർഹം. ടാൻസാനിയ മട്ടൺ ഒരു കിലോ 36 റിയാൽ.
2: ഈ പ്രൊമോഷൻ ഓഗസ്റ്റ് 5 വരെ മൾസയുടെ എല്ലാ ഔട്ട്ലെറ്റുകളിലും.
4: Joy Alukkas brings you the joy of summer.
5: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായി തീരുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്, 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്, ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ആൻഡ് ദി ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
6: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
7: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്റെ ചെലവ് വേണ്ടേ?
8: ആകെ സെഡാണ് മോനെ.
9: സംസമിൽ നിന്നൊരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
7: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ് ബി, മദ് ഫുഡ്, മദ് ഗൂത്ത്.

0: നമസ്കാരം, ഞാൻ ജി എസ് പ്രതി. റേഡിയോ സുനോ 91.7 കേട്ട് കേട്ട് കൊണ്ടുകൂടാം.
1: അതൊക്കെ പഴയ കഥ. കാറിനും വേണം കൃത്യമായ എക്സ്പേർട്ട് കെയർ. അതും 150-ലധികം വർഷങ്ങളുടെ ട്രസ്റ്റഡ് സർവീസ് നൽകുന്ന ഒറിജിനൽ മോട്ടോർ ഓയിൽ ബ്രാൻഡായ വാൽവലിൻ.
2: സൽവാ റോഡിലെ വാൽവലിൻ AMTC പ്രീമിയം ക്വിക് സർവീസിലേക്ക് എത്തും. ഓരോ സർവീസും എക്സ്പേർട്സ് മാത്രമായിരിക്കും കൈകാര്യം ചെയ്യുക. ഒപ്പം ജെനുവിൻ വാൽവലിൻ പ്രൊഡക്ട്സ് ആൻഡ് പ്രീമിയം ഫിൽറ്റേഴ്സ്. കൂടാതെ നിങ്ങളുടെ വാഹനത്തിന്റെ സർവീസ് ഡീറ്റെയിൽസ് എല്ലാം ഡിജിറ്റൽ കാർ പാസ്പോർട്ട് വഴി കൃത്യമായി മനസ്സിലാക്കാം. ഇന്ന് തന്നെ വിസിറ്റ് ചെയ്യൂ വാൽവലിൻ AMTC പ്രീമിയം ക്വിക് സർവീസ് സൽവാ റോഡ്. കോൾ 7765-5954.
3: ഒരു സൈക്കോളജിക്കൽ ത്രില്ലറുമായി കുഞ്ചാക്കോ ബോബന്റെ ഉന്മാദം.
4: നമ്മുടെ ജീവിതം മാറാൻ പോവാ. ഞാൻ കള്ളം പറഞ്ഞൊന്നുമല്ല, നീ നോക്കിയേ.
3: ഒളിഞ്ഞിരിക്കുന്ന നിഗൂഢതകളുടെ ചുരുളഴിക്കാൻ ഷാഹി കബീറിന്റെ എഴുത്തിൽ കിരൺ ദാസ് സംവിധാനം ചെയ്യുന്ന ചാക്കോച്ചൻ, ലിജോ മോൾ ജോസ്, സിദ്ദീഖ്, കൃഷ്ണപ്രഭ, സുധീഷ്, വിവേക് നായർ തുടങ്ങി വമ്പൻ താരനിര.
4: ഫയലിംഗ് എടുത്തോണ്ട് വന്നേ, ഞാൻ നോക്കട്ടെ തൊട്ട് എന്ത് സംഭവിക്കുന്നു.
5: ആ ഫയലിൽ തൊട്ട് എന്ത് സംഭവിക്കുന്നു നീ പറഞ്ഞു.
3: സൈക്കോളജിക്കൽ ത്രില്ലർ മൂവി ഉന്മാദം തിയേറ്ററുകളിൽ വിജയകരമായ പ്രദർശനം തുടരുന്നു.
2: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.

0: 91.7 FM.
1: Qatar's happiness frequency.
2: ചെറിയ റീചാർജിലും ഇതെങ്ങനെ കിട്ടി?
3: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
2: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
3: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
2: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
3: അതാണ് എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരു ഡൂയിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരു ഡൂ ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ. ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിഫ്സനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
1: റേഡിയോ നാടക മത്സരം സീസൺ 4.
3: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
1: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ. This is Radio Suno 91.7 FM, Qatar's favorite.

0: brought to you by Safari, world-class shopping experience, Doha, Qatar, and
1: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: നല്ല നല്ല പാട്ടുകളൊക്കെ മാറ്റിനി ക്ലാസിക്സിലൂടെ കേട്ടുകൊണ്ടാണ് നമ്മളിത് അടുത്ത മണിക്കൂറിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുള്ളത്. മാറ്റിനി മാഷപ്പിന്റെ സിനിമാവിശേഷങ്ങളിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ സ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാണ് കേട്ടോ. മമ്മൂക്ക നായകനായ അനശ്വരം എന്ന് പറയുന്ന ആ സിനിമ രണ്ട് വലിയ തുടക്കങ്ങൾക്ക് നിമിത്തമായിട്ടുണ്ടായിരുന്നു. ഒന്ന് നായികയായ ശ്വേത മേനോൻ, മറ്റൊന്ന് സിനിമയിൽ വില്ലനായിട്ട് വന്ന രാജേഷ് എന്ന് പറയുന്ന താരം. ഒരു തുടക്കക്കാരന് ലഭിച്ച ഏറ്റവും വലിയ അവസരമായിരുന്നു അദ്ദേഹത്തിന് അനശ്വരം എന്ന സിനിമയിലേത്. ആദ്യ സിനിമയിൽ തന്നെ മെഗാസ്റ്റാർ മമ്മൂക്കയുടെ നേർക്ക് നേർ നിന്ന് വില്ലനായിട്ട് അഭിനയിക്കുക. രാജേഷ് ആ സിനിമയിൽ അത് വളരെ മികച്ച രീതിയിൽ തന്നെ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തെ കണ്ട കാഴ്ചയിൽ പെട്ടെന്ന് നമുക്ക് മലയാളിയായിട്ട് തോന്നുമെങ്കിലും അദ്ദേഹം ആന്ധ്രാപ്രദേശിലെ ഗോദാവരി സ്വദേശിയായിരുന്നു കേട്ടോ. 80s നിരവധി തെലുഗു സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സഹോദരി ശ്രീലക്ഷ്മിയും നടിയായിരുന്നു. നിലവാങ്ക എന്ന് പറയുന്ന ഒരു പടത്തിലാണ് രാജേഷ് ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. ആ സിനിമയിൽ അദ്ദേഹത്തിന് ഡബ് ചെയ്തിരിക്കുന്ന ആരാണെന്ന് അറിയാമോ? നമ്മുടെ പ്രിയപ്പെട്ട SPB അദ്ദേഹമായിരുന്നു ഡബ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അദ്ദേഹത്തിന്റെ തുടക്കം നന്നായി എന്നുള്ള അഭിപ്രായം വന്നതോടുകൂടി അതേ വർഷം തന്നെ അദ്ദേഹം ആനന്ദ ഭൈരവി ഉൾപ്പെടെ ശ്രദ്ധേയമായിട്ടുള്ള സിനിമകളിലൊക്കെ നായകനായിട്ട് അഭിനയിക്കുന്നു. ഈ താരത്തെക്കുറിച്ച് പറയാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തിന്റെ മകളെ നമുക്കറിയാം, തമിഴിലും മലയാളത്തിലും ഒക്കെ ശ്രദ്ധേയമായിട്ടുള്ള വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു താരമാണ്. ആരാണ് ആ താരം എന്നുള്ളത് ഞാൻ പറയാട്ടോ. അതിനു മുൻപായിട്ട് പാട്ടുകൾ വരുന്നു മാറ്റിനി മാഷപ്പിൽ കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: Radio Suno 91.7 FM, Qatar's favorite radio station. ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
1: മന്തി, മഖ്ബി, മഖ്ഫൂൻ, മഖ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707. ഡോക്ടർ ഓണേ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
2: ചൂടുകാലത്ത് ഹൃദ്രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഞാൻ ഡോക്ടർ ബദറുദ്ദീൻ യൂനസ്, കാർഡിയോളജിസ്റ്റ്, നസീം മെഡിക്കൽ സെന്റർ, അൽകോർ. ഹൃദയ രോഗമുള്ളവർ ശരീരത്തിലെ ജലാംശം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. അതിനായി ദിവസവും 10 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളം കുടിക്കണം. തണുപ്പ് തരുന്ന ആഹാരങ്ങൾ, വാട്ടർമെലൺ, കുക്കുംബർ, പച്ചക്കറികൾ എന്നിവ അധികമായി ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അമിത ആഹാരം, മദ്യപാനം, കോഫി, ഷുഗർ ഡ്രിങ്ക്സ് എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുകയും വേണം. ചൂട് അധികരിച്ച സമയത്തുള്ള എക്സർസൈസ് പരമാവധി ഒഴിവാക്കുക. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള സമയത്ത് പുറം ജോലികളിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് ഉത്തമം. തലകറക്കം, നെഞ്ചിടുപ്പ്, നെഞ്ചുവേദന, അധിക ക്ഷീണം എന്നിവ അനുഭവപ്പെടുകയാണെങ്കിൽ ഡോക്ടറുടെ ഉപദേശം തേടാൻ മടിക്കരുത്.
0: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

അനശ്വരം എന്ന മമൂക്ക സിനിമയിലെ വില്ലൻ രാജേഷ്, അദ്ദേഹത്തിന്റെ മകളെ നമുക്കറിയാം. തമിഴിലാണ് പ്രധാനമായിട്ട് അഭിനയിക്കുന്നത്, മലയാളത്തിലും ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ഐശ്വര്യ രാജേഷ് എന്ന താരത്തെ കുറിച്ചാണ്. തെലുങ്ക് സിനിമകളില് ബാലതാരമായാണ് ഐശ്വര്യ അഭിനയ ജീവിതം സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നീട് തമിഴ് സിനിമകളിലെ നായികാ കഥാപാത്രങ്ങൾ ചെയ്യുന്നു. ഐശ്വര്യയുടെ ആ ഒരു വേറിട്ട അഭിനയ ശൈലി കൊണ്ട് തന്നെ തുടക്കത്തിൽ തന്നെ നമ്മൾ ആ ഒരു താരത്തെ ശ്രദ്ധിച്ചു എന്നുള്ളതാണ്. മാത്രമല്ല നല്ല കരുത്തുറ്റ വേഷങ്ങൾ ഏറ്റവും മനോഹരമായിട്ട് അവതരിപ്പിക്കുന്ന ഒരു നടി കൂടിയാണ് ഐശ്വര്യ രാജേഷ്. ഐശ്വര്യ രാജേഷ് നമ്മുടെ മലയാളത്തില് ഒരു സത്യനന്ദിക്കാട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഏത് മൂവിയാണെന്ന് ഓൾറെഡി നിങ്ങൾക്ക് അറിയായിരിക്കും, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിക്കുകയാണ്. മെസ്സേജിലൂടെ നിങ്ങൾക്ക് പറയാട്ടോ, 5000917 എന്ന നമ്പറിലേക്ക് ആ സിനിമ ഏതാണ് എന്നുള്ളത് ഒന്ന് മെസ്സേജിൽ പറഞ്ഞോളൂ. മലയാള സിനിമയിൽ ഐശ്വര്യ രാജേഷിന്റെ ആദ്യത്തെ സിനിമ കൂടിയായിരുന്നു അത്. ഏതാണ് ആ ചിത്രം എന്നുള്ളത് മെസ്സേജിൽ പറയുന്ന ടൈമിൽ ഞാൻ അടുത്ത പാട്ട് ദാ നിങ്ങൾക്ക് വേണ്ടി തരുകയാണ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Qatar's favorite radio station.
1: ഫ്രഷ് ഡീൽസ്, മൂന്ന് ദിവസം ഷോപ്പിംഗിന്റെ മേളം.
2: ഒനിയൻ ഇന്ത്യ ഒരു കിലോ രണ്ട് റിയാൽ 75 ദിർഹം. പൊട്ടേറ്റോ സിറിയ ഒരു കിലോ രണ്ട് റിയാൽ 50 ദിർഹം. യെല്ലോ ബനാന ഇന്ത്യ ഒരു കിലോ 6 റിയാൽ 90 ദിർഹം. ടൊമാറ്റോ ജോർദാൻ ഒരു കിലോ 1 റിയാൽ 90 ദിർഹം. ഓറഞ്ച് വലൻസിയ ഈജിപ്റ്റ് ഒരു കിലോ 2 റിയാൽ 90 ദിർഹം. പ്രോൺസ് ഒരു കിലോ 19 റിയാൽ 75 ദിർഹം. ടാൻസാനിയ മട്ടൺ ഒരു കിലോ 36 റിയാൽ.
1: ഈ പ്രൊമോഷൻ ഓഗസ്റ്റ് 5 വരെ മഴസയുടെ എല്ലാ ഔട്ട്ലെറ്റുകളിലും.
3: ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
4: ഹായ്, ഞാൻ ജോബ് കുര്യൻ. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാ.
5: റേഡിയോ സുനോ.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

നീ ഒരു ഹീറോയിൻ മെറ്റീരിയൽ അല്ല, കൂടി വന്നാൽ നായികയുടെ കൂട്ടുകാരിയായിട്ട് അഭിനയിക്കാം, അതുകൊണ്ട് രക്ഷപ്പെടാൻ പോകുന്നില്ല, എന്തിനു വെറുതെ സമയം കളയണം. ഐശ്വര്യ രാജേഷ് എന്ന താരം സിനിമയിൽ അഭിനയിക്കാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് കേട്ടിട്ടുള്ള ഡയലോഗുകളാണ് ഇതൊക്കെ. മാത്രമല്ല ഐശ്വര്യ പലപ്പോഴും ഓരോ ഓഡീഷനും പോകുന്നത് ലൈൻ ബസ്സിലും ഓട്ടോയിലും ഒക്കെയായിരുന്നു. അങ്ങനെ വന്നിറങ്ങുന്ന ഒരാള് പലർക്കും ശിരിക്കാനുള്ള ഒരു വക കൂടിയായിരുന്നു. ആ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ ഒരുപക്ഷെ ഐശ്വര്യ എങ്ങനെയായിരിക്കും ചിന്തിച്ചിട്ടുണ്ടായിരിക്കുക? എല്ലാവരും അവിശ്വസിച്ചപ്പോൾ അവർ സ്വയം വിശ്വസിച്ചു, എല്ലാവരും അവഗണിച്ചപ്പോൾ സ്വയം പിന്തുണച്ചു. അങ്ങനെയായിരുന്നു ഐശ്വര്യ രാജേഷ് എന്ന താരത്തിന്റെ തുടക്കകാലം. അതുപോലെ ആദ്യം ചെയ്തത് ഇംഗ്ലീഷ് ഭാഷ നന്നായിട്ട് പഠിക്കുകയായിരുന്നു കേട്ടോ. വളരെ കഷ്ടപ്പെട്ട് തന്നെ ആളത് നന്നായിട്ട് പഠിച്ചെടുക്കുന്നു. ഇതുകൊണ്ടൊന്നും ആളുടെ പ്രശ്നങ്ങൾ അവസാനിക്കോ അല്ലെങ്കിൽ ഒരു വലിയ തുടക്കമൊന്നും അപ്പോൾ സംഭവിക്കുന്നില്ല. ഒടുവിൽ ആദ്യ അവസരം തേടിയെത്തുന്നത് അവർകളും ഇവർകളും എന്ന് പറയുന്ന ഒരു സിനിമയായിരുന്നു. പക്ഷെ അതത്ര വലിയൊരു വിജയമൊന്നുമായിട്ട് മാറുന്നില്ല. പിന്നീട് ആട്ടക്കത്തി എന്ന് പറയുന്ന സിനിമയിലൂടെ ആളുകൾ ഈ താരത്തെ ശ്രദ്ധിച്ചു തുടങ്ങുന്നു. പിന്നീട് ഒരു ചിത്രം വന്നു, അത് ഐശ്വര്യ രാജേഷ് എന്ന് പറയുന്ന ആ പേര് തമിഴകത്ത് ഉറപ്പിക്കുന്ന ഒരു പേരായിട്ട് ആ സിനിമ മാറ്റിയെടുത്തു. പല നായികമാരും ആ സിനിമയിൽ അഭിനയിക്കാനായിട്ട് അത്ര താല്പര്യം കാണിക്കാത്ത സമയത്ത് ഐശ്വര്യ ആവേശം ധൈര്യമായിട്ട് ഏറ്റെടുക്കുന്നു. സിനിമയുടെ പേര് കാക്കമുട്ടൈ. ഇതുവരെ ആ സിനിമ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണാട്ടോ. കാക്കമുട്ടൈ എന്ന് പറയുന്ന ആ ചിത്രം ഐശ്വര്യ രാജേഷ് എന്ന് പറയുന്ന താരത്തിന്റെ തലയിലെടുത്ത് തന്നെ മാറ്റിമറിച്ചു. പടം ഹിറ്റായി മാറുന്നു. മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡും ഐശ്വര്യ തേടിയെത്തുന്നു. വളരെ ഇൻസ്പയറിംഗ് ആയ ഒരു ലൈഫാണ് ഐശ്വര്യ രാജേഷിന്റേത്. ഐശ്വര്യ മലയാളത്തിൽ അഭിനയിച്ചത് സത്യനന്ദിക്കാട് സിനിമയിലായിരുന്നു ആദ്യമായിട്ട്. അതേത് ചിത്രമാണെന്ന് ഓർമ്മയിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ പറഞ്ഞോളൂ, 5000917 എന്ന നമ്പറിലേക്ക്.

0: ഷോപ്പിംഗിന്റെ വമ്പൻ വെടിക്കെട്ടിന് ഒരൊറ്റ പേര്, സഫാരി ഹൈപ്പർ മാർക്കറ്റ്.
1: സഫാരിയുടെ ഏറ്റവും പുതിയ ഔട്ട്ലെറ്റ് സഫാരി ഷോപ്പിംഗ് സെന്റർ ലോജിസ്റ്റിക് വില്ലേജ് GWC ഇന്ന് August 3 തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നു.
0: ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വിസിറ്റ് ആൻഡ് വിൻ പ്രൊമോഷനിലൂടെ യാതൊരു പർച്ചേസും ചെയ്യാതെ തന്നെ നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കാം 2 ഷെവർലെ ക്യാപ്റ്റീവ കാറുകൾ. കൂടാതെ നിരവധി അതിശയിപ്പിക്കുന്ന ഗ്രാൻഡ് ഓപ്പണിംഗ് ഓഫറുകളും. ഏവർക്കും സ്വാഗതം.
2: സഫാരി വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.
3: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
4: GCC റേഡിയോ നാടക മത്സരം സീസൺ 4.
3: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
4: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.

0: 91.7 FM.
1: Brought to you by Safari, world class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

തമിഴിന്റെ പ്രിയപ്പെട്ട താരം ഐശ്വര്യ രാജേഷിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു വരുന്നത്. മലയാളത്തിലും ഐശ്വര്യ അഭിനയിച്ചിട്ടുണ്ട്. തമിഴില് കന എന്ന് പറയുന്നൊരു മൂവി ഉണ്ടായിരുന്നു ശിവ കാർത്തികേയന്റെ. ആ സിനിമയിൽ ഒരു ക്രിക്കറ്റ് താരമായിട്ടാണ് ഐശ്വര്യ അഭിനയിക്കുന്നത് കേട്ടോ. ആ ഒരു ക്യാരക്ടറിനെ മനോഹരമാക്കാനായിട്ട് ഐശ്വര്യ 6 മാസം തുടർച്ചയായിട്ട് ക്രിക്കറ്റ് പരിശീലിച്ചിട്ടുണ്ടായിരുന്നു. കൂടെ നമ്മളൊരു ചെറിയ ചോദ്യം കൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഐശ്വര്യ രാജേഷ് ആദ്യമായിട്ട് മലയാളത്തിൽ അഭിനയിച്ചത് ഒരു സത്യനന്ദിക്കാട് സിനിമയിലാണ്. ആ സിനിമയുടെ പേര് അറിയാമോ എന്ന് ചോദിച്ചു. എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ കറക്റ്റാണ്, ജോമോന്റെ സുവിശേഷങ്ങൾ എന്ന സിനിമയിലാണ് ആദ്യമായിട്ട് മലയാളത്തിൽ ഐശ്വര്യ അഭിനയിക്കുന്നത്. ഒരു കാലത്ത് നായികയാവാൻ യോഗ്യതയില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് പിന്നീട് നിരവധി ചിത്രങ്ങളിൽ നായികയായിട്ടും മികച്ച വേഷങ്ങളും ഒക്കെ തന്നെ ഐശ്വര്യ അവതരിപ്പിച്ചു. ഇതുപോലെ സ്ട്രഗിൾ ചെയ്ത് വരുന്ന പലരുടെയും ലൈഫിൽ നിന്നും നമുക്കും പഠിക്കാൻ കുറേ കാര്യങ്ങളുണ്ടല്ലേ. ജീവിതം നമുക്ക് തോറ്റ് പിന്മാറാൻ വേണ്ടിയുള്ളതല്ല. ഒന്നുമില്ലായ്മയിൽ നിന്ന് നമുക്ക് ഇത്രയൊക്കെ ആകാൻ പറ്റും എന്നുണ്ടെങ്കിൽ ഇനിയും മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ ഒരുപാട് ദൂരം നമുക്ക് ഇനിയും സഞ്ചരിക്കാം എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയും നല്ല ചിന്തകൾ നമുക്ക് സമ്മാനിക്കുകയും ചെയ്യും. അങ്ങനെ ഐശ്വര്യ രാജേഷ് എന്ന താരത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് ഇന്നത്തെ മാറ്റ്നി മാഷപ്പിലെ ഈ ഒരു മണിക്കൂർ സമയം ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇനിയും സിനിമാ വിശേഷങ്ങൾ നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. കേട്ടുകൊണ്ടേയിരിക്കാം റേഡിയോ സോറി.

0: സൈക്കോളജിക്കൽ ത്രില്ലറുമായി കുഞ്ചാക്കോ ബോബന്റെ ഉന്മാദം.
1: നമ്മുടെ ജീവിതം മാറാൻ പോവാ, ഞാൻ കള്ളം പറഞ്ഞൊന്നുമല്ല, നീ നോക്കി.
0: ഒളിഞ്ഞിരിക്കുന്ന നിഗൂഢതകളുടെ ചുരുളഴിക്കാൻ ഷാഹി കബീറിന്റെ എഴുത്തിൽ കിരൺ ദാസ് സംവിധാനം ചെയ്യുന്ന ചാക്കോച്ചൻ, ലിജോ മോൾ ജോസ്, സിദ്ദീഖ്, കൃഷ്ണപ്രഭ, സുധീഷ്, വിവേക് നായർ തുടങ്ങി വമ്പൻ താരനിര.
1: ഫയലിംഗ് എടുത്തോണ്ട് വന്നേ, ഞാൻ നോക്കട്ടെ തൊട്ട് എന്ത് സംഭവിക്കുന്നു.
2: ആ ഫയലിൽ തൊട്ട് എന്ത് സംഭവിക്കുന്നു നീ പറഞ്ഞു.
0: സൈക്കോളജിക്കൽ ത്രില്ലർ മൂവി ഉന്മാദം തിയേറ്ററുകളിൽ വിജയകരമായ പ്രദർശനം തുടരുന്നു.
3: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
4: ഞാൻ ലാൽ ജോസ്, റേഡിയോ സുനോ 91.7 കേട്ടു കേട്ടു.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Uridu TV channel number 911.
1: ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ
2: പുണ്യവചനങ്ങളിലൂടെ ഈ ലോകത്ത് മറ്റൊരാളുടെ രഹസ്യം മറച്ചുവെക്കുന്ന ഏതൊരാളുടെയും രഹസ്യവും നാളെ പരലോകത്ത് വെച്ച് അല്ലാഹുവും മറച്ചുവെക്കുന്നതാണ്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ അസറ ബാങ്കിനുള്ള സമയം.

0: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ മോർണിംഗ് സവാരി. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're home.
6: This is
7: Matine Masha.
6: Only on
8: Radio Suno 91.7 FM.
7: Matine Masha.
9: Brought to you by
10: Safari, world-class shopping experience, Doha, Qatar.
6: And
1: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesgalum ethically sourced aanu. Adodappam Malabar Promise nalguna complete transparency.

0: അഫ്കോഴ്സ് ഉനക്ക് താൻ ഉനക്ക് താൻ നല്ല പാട്ടുകൾ നിങ്ങൾക്ക് തന്നെയാണ്. അല്ല ഇവിടെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു കാര്യത്തിന് വേണ്ടി ഇങ്ങോട്ടേക്ക് വന്ന് ഇവിടെ ഒരു കാര്യം ചെയ്തോണ്ടിരുന്നപ്പോ താങ്കളുടെ സമയമായത് ഞാൻ അറിഞ്ഞില്ല.
1: അതെ, സമയം കുറച്ച് കൂടുതലായത് അറിഞ്ഞില്ല.
0: സമയമാണ് അഷ്ടമിയും സന്ദീപുമാണ് നിങ്ങളുടെ കൂടെ.
1: അഫ്കോഴ്സ്, അപ്പൊ സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് ചിത്രങ്ങളുടെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ ഇന്നത്തെ ദിവസവും പതിവ് പോലെ തന്നെ ജോയിൻ ചെയ്യുന്നത്. നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കുന്ന, ആന്റിസിപ്പേറ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് ചിത്രങ്ങളുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കമന്റ് ഇന്നത്തെ ദിവസം സിനിമാ ലോകത്തോടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ വിസ്മയ പറഞ്ഞതാണ്. വിസ്മയ മോഹൻലാൽ പറഞ്ഞിരിക്കുന്ന കാര്യം, അച്ഛൻ എന്റെ എത്രത്തോളം സിനിമകളിൽ അച്ഛൻ ഇത്ര മാത്രം റീടേക്കുകൾ എടുത്തിട്ടുണ്ടാവില്ല ലൈഫിൽ ഇതുവരെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ചിത്രത്തിന്റെ വിസ്മയയുടെ മൂവിയിൽ അവർ രണ്ടുപേരും കൂടെ കോമ്പൈൻ ചെയ്ത് വരുന്ന ഒരു സീനുണ്ട്. അപ്പൊ ആ ഒരു സീന് എത്രയോ റീടേക്ക് പോയി. അപ്പൊ പുള്ളിക്കാരി പറയാണ്, അച്ഛൻ ജീവിതത്തില് ഇമാതിരി റീടേക്ക് എടുത്തിട്ടുണ്ടാവില്ല.
0: കൂടെ അഭിനയിക്കുന്ന വേറെ ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് പറയാം, ഡയറക്ടറിനോടെങ്കിലും പറയാം, ഇത് എന്താ ഇത് ആരെയാ വിളിച്ചോണ്ടെല്ലാം
1: കണക്ട് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്, കുഞ്ഞിലെ തൊട്ട് കാണുന്ന ആൾക്കാരാണ്.
0: അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള അവസ്ഥയിലായി പോയി. പക്ഷെ എല്ലാരും ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്തൊരു
1: മൂവിയാണ്.
0: എന്തോ എനിക്ക് ആൾക്ക് ചേരുന്ന ഒരു ക്യാരക്ടറാണെന്ന് ഫീൽ ചെയ്യുന്നുണ്ട്.
1: ഐ ടോട്ടലി ഫീൽ ലൈക്ക് എ ഫാമിലി മൂവി. കാരണം ഇപ്പൊ ആന്റണി പെരുമ്പാവൂർ ആണെങ്കിലും ആന്റണി പെരുമ്പാവൂരിന്റെ മകനുണ്ട് മൂവിയില്. അങ്ങനെ ഒരു ഫാമിലി മൂവി നമ്മുടെ അരികിലേക്ക് എത്തുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ എക്സ്പെക്ടേഷൻസ് ആർ വെരി ഹൈ. ഇൻഫാക്ട് ഇനിയിപ്പോ നാളത്തെ ദിവസം, അത് 5-ാം തീയതി, 2 ദിവസം കൂടിയാണ് വെയിറ്റ് ചെയ്യേണ്ടത് മൂവിയുടെ റിലീസിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ റിലീസ് വിശേഷം മാത്രമല്ല, ബാക്കിയുള്ള പുതിയ ചിത്രങ്ങളുടെ കുറച്ച് വിശേഷങ്ങൾ കൂടി പറയാനുണ്ട്.
0: ഓക്കെ, അപ്പൊ ആ വിശേഷങ്ങളുമായിട്ട് സന്ദീപ് കൂടി ഉണ്ടാവും. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ ഉനക്ക് താൻ ഉനക്ക് താൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകളാണ് ഇവിടെ ഉള്ളത്. ചിത്തയിലെ പാട്ടാണ് വരുന്നത്. സോ ആ പാട്ട് കേട്ട് എൻജോയ് ചെയ്തിരുന്നോളൂ. അപ്പൊ സന്ദീപേ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു കൊടുക്കൂട്ടോ.
1: ഓക്കെ.

0: 91.7 FM, Qatar's favorite radio station.
1: ഖത്തറിൽ ഷോപ്പിംഗിന്റെ വമ്പൻ വെടിക്കെട്ടിന് ഒരൊറ്റ പേര്, സഫാരി ഹൈപ്പർ മാർക്കറ്റ്.
2: സഫാരിയുടെ ഏറ്റവും പുതിയ ഔട്ട്ലെറ്റ് സഫാരി ഷോപ്പിംഗ് സെന്റർ ലോജിസ്റ്റിക് വില്ലേജ് GWC ഇന്ന് ഓഗസ്റ്റ് 3 തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നു.
1: ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വിസിറ്റ് ആൻഡ് വിൻ പ്രൊമോഷനിലൂടെ യാതൊരു പർച്ചേസും ചെയ്യാതെ തന്നെ നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കാം 2 ഷെവർലെ ക്യാപ്റ്റീവ കാറുകൾ. കൂടാതെ നിരവധി അതിശയിപ്പിക്കുന്ന ഗ്രാൻഡ് ഓപ്പണിംഗ് ഓഫറുകളും. ഏവർക്കും സ്വാഗതം.
3: സഫാരി വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.
4: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിഫ്സനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
5: GCC റേഡിയോ നാടക മത്സരം സീസൺ 4.
4: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
5: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.
6: ഹായ്, ഹലോ, നമസ്കാരം. ഞാൻ മാത്തുക്കുട്ടിയാണ്.
7: ഞാൻ രാജ് കലേഷ്.
6: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്
7: ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station. This is Matinee Masha. Only on
1: Radio Suno 91.7 FM.
0: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
3: വെൽക്കം വൺസ് അഗൈൻ, വെൽക്കം ബാക്ക് ടു മാറ്റിനി മാഷപ്പ്. സിനിമാ ലോകത്തെ വിശേഷവുമായിട്ട് സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. ഈ ഒരു ടൈമിൽ 16 വർഷത്തെ ഒരു ഫ്രണ്ട്ഷിപ്പ് ദാ വീണ്ടും ജോയിൻ ചെയ്യുന്ന കഥ. 16 ഇയേഴ്സിന് ശേഷം നാൽവർ സംഘം വീണ്ടും ഒന്നിക്കുകയാണ്. സെപ്റ്റംബറിൽ റിലീസാവാൻ പോകുന്ന പാതിരാ കുറുക്കൻ എന്ന സിനിമയുടെ വിശേഷങ്ങളിലേക്ക്. മലയാളികളുടെ പ്രിയപ്പെട്ട താരങ്ങൾ ജഗദീഷ്, മുകേഷ്, സിദ്ദിഖ്, അശോകൻ എന്നീ ഗംഭീര കൂട്ടുകെട്ടിൽ ജയേഷ് വേണുഗോപാൽ സംവിധാനം ചെയ്യുന്ന പാതിരാ കുറുക്കൻ സെപ്റ്റംബറിൽ തിയേറ്റേഴ്സിലെത്തും എന്നുള്ളതാണ് ലേറ്റസ്റ്റ് ആയിട്ട് അറിയുന്ന വിശേഷം. അപ്പായി സിനിമാസിന്റെ ബാനറിൽ സിജു ജോർജ് ആണ് ചിത്രം നിർമ്മിക്കുന്നത്. ഒന്നാലോചിച്ചാൽ ഒരു കാലത്ത് പ്രേക്ഷകരെ ഒക്കെ തന്നെ പൊട്ടിച്ചിരിപ്പിച്ച ഈ 4-അംഗ കൂട്ടുകെട്ട് വീണ്ടും വെള്ളിത്തിരയിൽ ഒന്നാകുമ്പോൾ വലിയ പ്രതീക്ഷകൾ തന്നെയാണ്. There is no debate on that. അല്ലെ, വ്യത്യസ്ത സാഹചര്യങ്ങളിൽ പെട്ട 4 പേരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അപ്രതീക്ഷിതമായ സംഭവങ്ങളാണ് ചിത്രത്തിന്റെ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത്. എന്തായാലും രസകരമായിട്ടുള്ള ചിത്രമായിരിക്കും എന്നുള്ള ഒരു കാര്യത്തിന് യാതൊരു സംശയം വേണ്ട. പാതിരാ കുറുക്കൻ എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ അതിന്റെ അകത്ത് ഒരു കോമഡി എലമെന്റ് ഉള്ളത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് ഏറെ പ്രിയപ്പെട്ട ജഗദീഷ്, മുകേഷ്, സിദ്ദിഖ്, അശോകൻ എന്നിവർക്കൊപ്പം ഇന്ദ്രൻ സേട്ടനും ഈ ചിത്രത്തിലുണ്ട് എന്നുള്ളത് ചിത്രത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. സുനിൽ കർമ്മ, നിഖിൽ ജിനൻ എന്നിവരാണ് ചിത്രത്തിന്റെ രചന. വലിയ വെയിറ്റിംഗ് ഒന്നുമല്ല എങ്കിൽ പോലും സെപ്റ്റംബർ മാസം വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം ഈ ഒരു ചിത്രത്തിന്റെ റിലീസും ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ. അതിനിടയ്ക്ക് അറിയുന്നത് കറക്റ്റ് ആയിട്ട് തന്നെ നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുന്നതായിരിക്കും ത്രൂ മാറ്റിനി മാഷപ്പ്. ഇത് ഖത്തറിന്റെ ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. സന്ദീപാണ് കൂടെയുള്ളത്. കേട്ടുകേട്ട് കൂട്ടുകൂടാ.

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station.
2: ഇത്രയും ഡേറ്റയും കോളുകളും ഈ ചെറിയ റീചാർജിലും ഇതെങ്ങനെ കിട്ടി?
3: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
2: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
3: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
2: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
3: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരു ഡൂയിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരു ഡൂ ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറിയോ സന്ദർശിക്കൂ.
4: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. പവർ അപ്പ് യുവർ ഈവനിംഗ്സ് വിത്ത് 917 ഈവനിംഗ്സ്. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
5: Joy Alukas 917 evenings
6: presented by Joy Alukas, world's favorite jeweler,
7: powered by
8: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfu Madgut thudangi authentic Arabic cuisine de ruchi ariyam. Call 4000 1707.
6: And
9: Marza Hypermarket, be fresh, be you. Visit your nearest store today.
0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station.
10: This is Matine Masha, Matine,
1: only on Radio Suno 91.7 FM.
11: Brought to you by
12: Safari, world-class shopping experience, Doha, Qatar.
11: And
13: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station. This is only on
1: Radio Suno 91.7 FM.
0: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry pieces-ukalum ethically sourced aanu. Adodappam Malabar promise nalguna complete transparency.
3: വെൽക്കം വൺസ് അഗൈൻ, വെൽക്കം ബാക്ക് ടു മാറ്റിനി മാഷപ്പ്. സിനിമാ ലോകത്തെ വിശേഷവുമായിട്ട് സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. ഈ ഒരു ടൈമിൽ 16 വർഷത്തെ ഒരു ഫ്രണ്ട്ഷിപ്പ് ദാ വീണ്ടും ജോയിൻ ചെയ്യുന്ന കഥ. 16 ഇയേഴ്സ്.

കൂടെയുള്ളത് സച്ച് എൻ അമേസിംഗ് ആഫ്റ്റർനൂൺ ആഫ്റ്റർനൂൺ ടൈം. ഒരു അടിപ്പടത്തിന്റെ വിശേഷങ്ങളെ പറ്റി സംസാരിച്ചാലോ? യെസ്, കുറേ നാളായോ ഒരു നാടൻ അടിപ്പടം കണ്ടിട്ട്. ശരിക്കും പറഞ്ഞാൽ മുമ്പൊക്കെ സിനിമ എന്ന് പറയുമ്പോൾ അതിലൊരു ഫൈറ്റ് സീൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഫൈറ്റ് സീൻ വരുമ്പോൾ ഉള്ള കുഞ്ഞുനാളിലൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്, മറ്റേ ഡിഷും ഡിഷും ഡിഷും ഡിഷും നമ്മൾ ഇടിക്കുമ്പോൾ അറിയാതെ ഈ സൗണ്ട് വന്നു പോകും. ഈ സൗണ്ട് നമുക്ക് ആക്ച്വലി മൈൻഡിലേക്ക് കൊണ്ടുവന്നത് ഒരുപാട് അടിപ്പടങ്ങളാണ്. ബട്ട് ദെൻ ഒരു തനി നാടൻ ഫൈറ്റ് മൂവി ആയിട്ട് നമ്മുടെ സ്വന്തം മമ്മൂക്ക എത്തുകയാണ്. ഫാലിമി സിനിമയുടെ വിധായകൻ നിതീഷ് സഹദേവ് ഒരുക്കുന്ന ഏറ്റവും പുതിയ സിനിമ. സിനിമയുടെ സെറ്റിലേക്ക് മമ്മൂക്ക വന്നത് അത്യാവശ്യം ലുക്കിൽ തന്നെയാണ്. പിന്നല്ല, മമ്മൂക്ക എവിടെ ചെന്നാലും ലുക്കിന്റെ കാര്യത്തിൽ കോംപ്രമൈസ് ഇല്ല കേട്ടോ. തമിഴ്നാട്ടിലെ കാരൈക്കുടിയാണ് പ്രധാന ലൊക്കേഷനായിട്ട് വരുന്ന സിനിമയുടെ. ചിത്രത്തിൽ മമ്മൂക്ക എത്തുന്നത് തിരുവനന്തപുരംകാരനായ ഒരു ലോറി ഡ്രൈവറായിട്ടായിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ പറ്റുന്ന ഒരു സൂചന കേട്ടോ. ചെറിയൊരു സംഭവം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഹ്യൂമറിനും ആക്ഷനും ഒക്കെ തന്നെ പ്രാധാന്യം നൽകുന്ന ഈ ചിത്രം ഒരു വൻ ബഡ്ജറ്റിലാണ് നിർമ്മിക്കുന്നത്. മമ്മൂട്ടി കമ്പനിയാണ് ചിത്രത്തിന്റെ നിർമ്മാണം. മമ്മൂട്ടി നിർമ്മിക്കുന്ന 9-ാമത്തെ ചിത്രവും കൂടിയാണിത്. ഒരു ടോട്ടൽ ഓഫ് 100 ഡേയ്സ് ചിത്രത്തിന്റെ ആ ഒരു ഷൂട്ടിംഗ് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാവും എന്നുള്ളതാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. മാത്രമല്ല എറണാകുളം ഭാഗത്തും ചിത്രീകരണമുണ്ട് എന്നുള്ള ഇൻഫർമേഷൻ ആണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് അറിയാൻ പറ്റുന്നത്. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ചിത്രത്തിന്റേതായിട്ട് ഇതിപ്പോ പുറത്തു വന്നിട്ടുള്ളൂ. പക്ഷേ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിന് വേണ്ടി ഞാനും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്തായാലും ചിത്രത്തിന്റെ അപ്ഡേറ്റ്സ് ഒക്കെ എത്തുമ്പോൾ തീർച്ചയായിട്ടും പതിവുപോലെ നിങ്ങളുടെ അടിയിലേക്ക് ഞാൻ എത്തിക്കുന്നതായിരിക്കും. ഓൺ മാറ്റനി മാഷപ്പ്, ഇത് കഥാ ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station. Favorite radio station. ഖത്തറിൽ ഷോപ്പിംഗിന്റെ വമ്പൻ വെടിക്കെട്ടിന് ഒരൊറ്റ പേര്, സഫാരി ഹൈപ്പർ മാർക്കറ്റ്.
1: സഫാരിയുടെ ഏറ്റവും പുതിയ ഔട്ട്ലെറ്റ് സഫാരി ഷോപ്പിംഗ് സെന്റർ ലോജിസ്റ്റിക് വില്ലേജ് GWC ഇന്ന് August 3 തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നു.
0: ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വിസിറ്റ് ആൻഡ് വിൻ പ്രൊമോഷനിലൂടെ യാതൊരു പർച്ചേസും ചെയ്യാതെ തന്നെ നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കാം 2 Chevrolet Captiva കാറുകൾ. കൂടാതെ നിരവധി അതിശയിപ്പിക്കുന്ന ഗ്രാൻഡ് ഓപ്പണിംഗ് ഓഫറുകളും. ഏവർക്കും സ്വാഗതം.
2: സഫാരി വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.
3: Hey, this is Namita Pramod.
0: You are listening to
3: Radio Suno 91.7.

0: This is Matinee Mashup. Only on Radio Salon 91.7 FM. Matinee Mashup. Brought to you by Safari, world-class shopping experience, Doha, Qatar, and
1: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

ഗുഡ് ഈവനിംഗ് കത്തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സോ 91.75 അഷ്ടമിയാണ് ജോയിൻ ചെയ്തിരിക്കുന്നത് മാറ്റിനി മാഷപ്പിൽ. സിനിമാ വിശേഷങ്ങൾ കേട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയം, പുതിയ പുതിയ സിനിമകളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ സന്ദീപ് ഇരിക്കുന്ന സമയത്ത് ഞാൻ ഏറ്റവും പുതിയതായിട്ട് ഇറങ്ങിയ, അതായത് ഇപ്പൊ കുറച്ചു മുൻപ് സോഷ്യൽ മീഡിയയിൽ തരംഗമായിക്കൊണ്ടിരിക്കുന്ന ചില ഫോട്ടോസിനെ കുറിച്ചിട്ട് പറയാനാണ് വന്നിരിക്കുന്നത് ആദ്യം തന്നെ. കാരണം സത്യം പറയാലോ, എന്തൊരു ലുക്ക്, അതിന്റെ കൂടെ തന്നെ എന്തൊരു മാറ്റം, ഭയങ്കര രസമുണ്ടെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. സൂര്യ ജ്യോതിക, ദ ഓൾവേസ് ലൈക്ക് നമ്മുടെ മനസ്സിലുള്ള ഒരു ഫോർഎവർ ലവ് സ്റ്റോറി, അല്ലെങ്കിൽ ഒരു ഏറ്റവും റെസ്പെക്റ്റഡ് ആൻഡ് ലവ്ലി ഒരു റിലേഷൻഷിപ്പ് കാണിച്ചു തരുന്ന, നമുക്കൊക്കെ ഭയങ്കര ഒരു ഗ്രേറ്റ് എക്സാമ്പിളായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ജോഡി തന്നെയാണ് എപ്പോഴും സൂര്യ ജ്യോതിക എന്ന് പറയുന്നത്. അവരുടെ പേരും ഒരുമിച്ച് പറയാനാണ് നമുക്കിഷ്ടം അല്ലേ. അവർ തമ്മിൽ ഒരുമിച്ചിട്ടുള്ള ഒരു ഫോട്ടോ, അതായത് ഫോട്ടോഷൂട്ടിൻ്റെ പിക്ചേഴ്സ് ഇപ്പോൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ, പ്രത്യേകിച്ചും ഇൻസ്റ്റഗ്രാമിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കിക്കോളൂ. ദ ഹോളിവുഡ് റിപ്പോർട്ടറിന് വേണ്ടിയിട്ടാണ് അവർ ആ ഒരു ഫോട്ടോഷൂട്ട് ചെയ്തത്. ഒപ്പം തന്നെ ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളും അവരതിൽ പോസ്റ്റ് ആയിട്ടിട്ടുണ്ട് കേട്ടോ. ജ്യോതിക സൂര്യയെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്, ഹീസ് റിമാർക്കബിൾ ആസ് എ മാൻ, ആസ് എ ഹസ്ബൻഡ് ആൻഡ് ആസ് എൻ ആക്ടർ ഓഫ് കോഴ്സ്. അതിനോടൊപ്പം തന്നെ പറയുന്ന മറ്റൊരു കാര്യം, അവർക്ക് രണ്ടുപേർക്കും എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യാനാണ് ഇഷ്ടം. അതിപ്പം ഫിലിം മേക്കിംഗ് ആണെങ്കിലും ഹോളിഡേയ്സ് ആണെങ്കിലും പേരൻറ്റിംഗ് ആണെങ്കിലും എന്തിന്, കലണ്ടറിൽ ചെറുതായിട്ട് ഓരോ ഡേറ്റുകൾ മാർക്ക് ചെയ്യുന്നത് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യാനും ഒരുമിച്ച് ഗ്രോ ചെയ്യാനുമാണ് രണ്ടുപേർക്കും താല്പര്യം എന്ന് പറയുന്നു. മാരേജിന് ശേഷം ഒരു കപ്പിൾ എന്നുള്ള രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റോ കാര്യങ്ങളോ അങ്ങനെ വന്നിട്ടില്ലെന്നും അതിനൊരു യെസോർണോ പറയേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് എത്തിയിട്ടില്ല എന്നുമുള്ള കാര്യം കൂടി ജ്യോതിക എടുത്ത് പറയുന്നുണ്ട് കേട്ടോ. അതിനോടൊപ്പം ജെൻസിയെ കുറിച്ച് എടുത്തു പറയുന്ന ഒരു കാര്യം കൂടി ഉണ്ട് ജ്യോതിക. അതായത് ജെൻസി എന്ന് പറയുന്ന ഒരു ജനറേഷൻ ഓഫ് പീപ്പിൾ, അവർക്ക് ഒരു ജസ്റ്റ് എന്താ പറയുക, വർക്കിംഗ് അവേഴ്സും കാര്യങ്ങളും എങ്ങനെയാണോ ഉള്ളത്, അതുപോലെ തന്നെ അവരുടേതായിട്ടുള്ള ഹെൽത്തിന് വേണ്ടിയും അല്ലെങ്കിൽ ബാസ്കറ്റ്ബോളിനൊരു അല്ലെങ്കിൽ അവരുടേതായ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടൊക്കെ ഒരു ചെറിയൊരു സ്പേസ് അത് അവർ കണ്ടുപിടിക്കാറുണ്ട്. ജസ്റ്റ് മണി എന്നുള്ള രീതിയിലല്ല അവർ മുന്നോട്ടേക്ക് പോകുന്നത്. നമുക്കാണ് എപ്പോഴും ഒരു ബ്രേക്ക് എടുക്കുന്നതിലൂടെ ഒരു ഗിൽറ്റ് വരാറുള്ളത്. അത് ആക്ച്വലി നമ്മുടെ കണ്ടീഷനിങ്ങിന്റെ പ്രശ്നമാണ് എന്നും കൂടി പറയുന്നുണ്ട്. ആൻഡ് ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം വിത്ത് ദാം എന്നുള്ള രീതിയിൽ ജെൻസിനെ സപ്പോർട്ട് ചെയ്തുകൂടിയാണ് അതിൽ ജ്യോതിക പറയുന്നത്. സോ ബേസിക്കലി ഇങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇനി ഫുൾ ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ തന്നെ ഇൻ ഫ്യൂച്ചർ വരുന്നുണ്ടാവും, വിത്തിൻ കമ്മിങ് ഡേയ്സ് എന്തായാലും ഉണ്ടാവും. പക്ഷേ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കോട്ട് ചെയ്തുകൊണ്ട് അവരുടെ ഫോട്ടോസൊക്കെ ഇങ്ങനെ റിലീസ് ചെയ്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്. എനിക്കൊന്നും അനുപം ചോപ്രയുടെ കൂടെയുള്ള ഒരു ബിഗ് ഇന്റർവ്യൂ ഇസ് ഗോയിങ് ടു കം എന്ന് തോന്നുന്നു. സോ അതിന് വേണ്ടിയിട്ട് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഇപ്പം എന്തായാലും തൽക്കാലം നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, നേരൊരു പാട്ടിലേക്ക് പോയാലോ. കത്തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സോ 91.75 അഷ്ടമിയാണ് കൂടിയുള്ളത്.

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station.
2: ഖത്തറിൽ ഷോപ്പിംഗിന്റെ വമ്പൻ വെടിക്കെട്ടിന് ഒരൊറ്റ പേര്, സഫാരി ഹൈപ്പർ മാർക്കറ്റ്.
3: സഫാരിയുടെ ഏറ്റവും പുതിയ ഔട്ട്ലെറ്റ് സഫാരി ഷോപ്പിംഗ് സെന്റർ ലോജിസ്റ്റിക് വില്ലേജ് GWC ഇന്ന് ഓഗസ്റ്റ് 3 തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നു.
2: ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വിസിറ്റ് ആൻഡ് വിൻ പ്രൊമോഷനിലൂടെ യാതൊരു പർച്ചേസും ചെയ്യാതെ തന്നെ നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കാം 2 ഷെവർലെ ക്യാപ്റ്റീവ കാറുകൾ. കൂടാതെ നിരവധി അതിശയിപ്പിക്കുന്ന ഗ്രാൻഡ് ഓപ്പണിംഗ് ഓഫറുകളും. ഏവർക്കും സ്വാഗതം.
0: സഫാരി വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.
4: ഹായ്, ഞാൻ നിങ്ങളുടെ ഗിന്നസ് പക്രു.
5: യു ആർ ലിസണിംഗ് ടു
4: ഖത്തറിന്റെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
0: This is only on
1: Radio Suno 91.7 FM.
0: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
6: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: മഴസെയിൽ ഫ്രഷ് ഡീൽസ്, മൂന്ന് ദിവസം ഷോപ്പിംഗിന്റെ മേളം.
1: ഒലിയൻ ഇന്ത്യ ഒരു കിലോ രണ്ട് റിയാൽ 75 ദിർഹം. പൊട്ടേറ്റോ സിറിയ ഒരു കിലോ രണ്ട് റിയാൽ 50 ദിർഹം. യെല്ലോ ബനാന ഇന്ത്യ ഒരു കിലോ ആറ് റിയാൽ 90 ദിർഹം. ടൊമാറ്റോ ജോർദാൻ ഒരു കിലോ ഒരു റിയാൽ 90 ദിർഹം. ഓറഞ്ച് വലൻസിയ ഈജിപ്റ്റ് ഒരു കിലോ രണ്ട് റിയാൽ 90 ദിർഹം. ഫ്രോൺസ് ഒരു കിലോ 19 റിയാൽ 75 ദിർഹം. ടാൻസാനിയ മട്ടൺ ഒരു കിലോ 36 റിയാൽ.
0: ഈ പ്രൊമോഷൻ ഓഗസ്റ്റ് 5 വരെ മഴസയുടെ എല്ലാ ഔട്ട്ലെറ്റുകളിലും.
2: Going home? Make it rewarding with Kalyan Jewelers.
3: Enjoy 0% making charges on select ornaments. Visit Kalyan Jewelers today. Conditions apply.
4: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
5: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് Medical Center.
6: This is Matine Masha, only on Radio Suno 91.7 FM.
7: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
8: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

ജ്യോതിക എന്ന പവർ കപ്പിളിന്റെ വിശേഷങ്ങൾ പറഞ്ഞ് അവരുടെ ഫോട്ടോഷൂട്ടിനെ കുറിച്ചും അവരുടെ ഇന്റർവ്യൂവിലെ ചില ചില ബൈറ്റുകളൊക്കെ തന്നെ ചെറിയ പോസ്റ്റുകളായിട്ട് വന്നതിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു നമുക്ക് തമിഴ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യം തന്നെ ചോദിക്കാമെന്ന്, അതായത് തമിഴ് മൂവി റിലേറ്റ് ചെയ്തിട്ടുള്ള. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയാമോ എന്ന് നോക്കൂ. അറിയാമെങ്കിൽ ഇതിന്റെ റൈറ്റ് ആൻസർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ മെസ്സേജ് അയക്കുക 5000917. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്കൊക്കെ തന്നെ ഹനീഫ് കേയുടെ വീട്ടിന്റെ കുറച്ചധികം ഈ പറഞ്ഞ വിശേഷങ്ങളും അതിന്റെ ഹൗസ് വാമിങ്ങിന്റെ വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പൊ അതിലൊക്കെ ഏറ്റവും കൂടുതൽ തിളങ്ങി നിന്നത് ദിലീപേട്ടൻ തന്നെയാണ്. ദിലീപേട്ടൻ തുടക്കം മുതൽ അവർക്ക് കൊടുത്തിട്ടുള്ള സപ്പോർട്ട് പറഞ്ഞുകൊണ്ടും അതിനോടൊപ്പം തന്നെ ഈ ഒരു വീട്ടിന്റെ ഹൗസ് വാമിങ് കാര്യങ്ങൾക്കൊക്കെ തന്നെ കൂടെ നിന്നതിന്റെ ഒക്കെ കാര്യങ്ങൾ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ വരുന്നുണ്ടായിരുന്നു. അപ്പൊ ആസ് എ ദിലീപ് എന്ന് പറയുന്ന ആ ഒരു ആക്ടർ, അദ്ദേഹവും കൊച്ചിൻ ഹനീഫ ചേട്ടനും തമ്മിലുള്ള ഓരോ മൂവീസിന്റെ കാര്യങ്ങളും ഒക്കെ തിരിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഞാനിങ്ങനെ വിചാരിച്ചു എന്തുമാത്രം മലയാളം മൂവീസിൽ പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആയിട്ട് അദ്ദേഹം എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് കോമഡി റോൾസും കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത്. ഇപ്പോഴും ദിലീപേട്ടന്റെ മിക്ക മൂവീസ് അതിലിപ്പം ഹനീഫ്ക്ക് ഉണ്ടാവും, ചിലപ്പം ഹരിശ്രേഷ് ശോചേട്ടൻ ഉണ്ടാവും, അങ്ങനെ ഒരുപാട് പേരുണ്ടാവും. അതൊക്കെ നമുക്ക് വീണ്ടും റീവാച്ചബിൾ ആയിട്ടുള്ള മൂവിയും കൂടിയാണ്. അപ്പൊ ഇതുപോലെ തന്നെ ദിലീപേട്ടന്റെ ഒരു റീവാച്ചബിളായി ഫീൽ ചെയ്യുന്ന അതുപോലെ തന്നെ കോമഡി രംഗങ്ങൾ തമിഴിലെ ചില നടന്മാരുടെ കൂടെയൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ദിലീപേട്ടന്റെ കരിയറിൽ തന്നെ ഏക തമിഴ് മൂവി ഉണ്ട്. ആ മൂവി ഏതാണ് നിങ്ങൾക്കറിയാമെങ്കിൽ വേഗം തന്നെ മെസ്സേജ് അയച്ചോളൂ. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു കണ്ടവരുണ്ടാവും, കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് നോക്കിക്കോളൂ. ബിക്കോസ് ഞാൻ ഈ സിനിമ കണ്ടിട്ടില്ല. ഞാൻ ഇതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഇങ്ങനെ എവിടുന്നോ ഇങ്ങനെ കണ്ടപ്പോൾ ഐ വാസ് ജസ്റ്റ് തിങ്കിങ് എനിക്ക് ഈ സിനിമ കാണണമല്ലോ എന്ന്. അതിൻ്റെ കുറച്ച് സീൻസ് മാത്രമേ ഞാൻ കണ്ടുള്ളൂ. ബട്ട് എനിക്കെന്തോ ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ഒരു ക്യാരക്ടറിൻ്റെ ഒരു ഫണ്ണും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പം അതുകൊണ്ട് തന്നെ ഒന്ന് കണ്ടവരാണെങ്കിൽ മെസ്സേജ് ഇപ്പം തന്നെ അയച്ചോളൂ. എനിക്ക് തോന്നുന്നു മിക്കവർക്കും മനസ്സിലായി കാണും ദിലീപേട്ടൻ അഭിനയിച്ചിട്ടുള്ള ഏക തമിഴ് ചിത്രം ഏതാണ്. അപ്പോൾ വേഗം തന്നെ ആൻസേഴ്സ് അയച്ചോളൂ 5000917.

0: are listening to Radio Suno 91.7 FM,
1: Qatar's favorite radio station.
2: എന്റെ ഹല റീചാർജിനൊപ്പം എനിക്ക് 10 GB ഫ്രീ ആയി കിട്ടി.
3: എന്ത്?
2: എങ്ങനെ? റീചാർജ് ചെയ്താൽ മാത്രം മതി, ഫ്രീ ഡേറ്റയോ മിനിറ്റുകളോ ലഭിക്കും. ഇന്നലെ എനിക്ക് 50 മിനിറ്റ് ഫ്രീ ആയി കിട്ടിയത്.
3: എല്ലാ ദിവസവും ഇങ്ങനെ കിട്ടുമോ?
2: അതെ, നീ എല്ലാ ദിവസവും.
3: ആഹാ, ഞാൻ എന്താ എന്റെ ഹല നമ്പർ റീചാർജ് ചെയ്യുക.
4: നിങ്ങളുടെ ഡെയിലി സർപ്രൈസ് ഇതാ എത്തിക്കഴിഞ്ഞു. നിങ്ങളുടെ ഹല നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ സർപ്രൈസ് ആയി നേടൂ. ഒരിഡോ ആപ്പിലൂടെ ക്ലെയിം ചെയ്യാം.
1: എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. Joy Alukkas brings you the joy of summer.
5: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായി തീരുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്, 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. ഇനി നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദി ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
1: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
6: Hi, this is Rahman.
7: You are listening to Radio Suno
6: 91.7 FM.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: വെൽക്കം ബാക്ക് അതിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സ്നോ 91.7 FM അഷ്ടമിയാണ് കൂടിയുള്ളത്. എന്തായാലും ഞാൻ കുറച്ച് മുൻപ് ചോദിച്ച ചോദ്യത്തിന് എല്ലാവരും കറക്റ്റ് ായിട്ടുള്ള ആൻസേഴ്സും കാര്യങ്ങളൊക്കെ തന്നെ തന്നു. ഈ പറഞ്ഞ പോലെ എഴുത്തിൽ ചെറിയ മാറ്റമുണ്ടെങ്കിലും നിങ്ങൾ അയച്ച സ്പെല്ലിങ്സും കാര്യങ്ങളൊക്കെ പോയി. നമ്മൾ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ഈ ഒരു സിനിമയുടെ എഴുതുമ്പം RAJIYAM എന്നാണ് എഴുതുക, ബിക്കോസ് സിനിമ പേര് രാജ്യമാണ്. അതെ, ഞാൻ ചോദിച്ച ചോദ്യം, ദിലീപേട്ടൻ അഭിനയിച്ചിട്ടുള്ള ഏക തമിഴ് ചിത്രം ഏതാണെന്നാണ്. അത് ബേസിക്കലി രാജ്യം എന്ന് പറയുന്ന സിനിമയാണ്. അതിൽ ദിലീപേട്ടൻ ക്യാരക്ടർ ഭയങ്കര രസമായിട്ടുള്ളൊരു കോമഡി ഒരു ക്യാരക്ടർ. എന്ന് വെച്ചാൽ കോമഡി മീൻസ് ആളുടെ എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെ തന്നെ നമുക്കൊരു ഭയങ്കര രസമായിട്ട് തോന്നും. പക്ഷെ അതിൻ്റെ മെയിൻ നടൻ എന്ന് പറയുന്നത് വിജയകാന്ത് സാറാണ്. സാറിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ സിനിമ തന്നെയാണത്. അതിൻ്റെ സ്പെല്ലിംഗ് ഞാൻ കുറച്ച് പറഞ്ഞില്ലേ, RAJIYAM രാജ്യം എന്നാണ് അതിൻ്റെ ആ ഒരു ഇത് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ തന്നെ വരിക. അപ്പോൾ ബേസിക്കലി ഇതൊരു ആക്ഷൻ ഫിലിം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഈ സിനിമയുടെ ഡിറക്ടർ എന്ന് പറയുന്നത് മനോജ് കുമാറാണ്. അദ്ദേഹം ആക്ടറായിട്ടും പ്രൊഡ്യൂസറായിട്ടും ഈവൻ ഡിറക്ടറായിട്ടും ഒക്കെ ഒരുപാട് സിനിമകളിലൂടെ നമുക്ക് പരിചിതമായിട്ടുള്ള ഒരാൾ തന്നെയാണ്. അതിനോടൊപ്പം തന്നെ ദിലീപേട്ടന് നല്ലൊരു ക്യാരക്ടർ ഇതിലുണ്ട്. പിന്നെ ഷമിത ഷെട്ടിയാണ് ഇതിലെ നായിക, പ്രിയങ്ക ത്രിവേദിയുണ്ട്. ഇതിൻ്റെ മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത് ഭരദ്വാജ് ആണ്. അപ്പോൾ ഈ ഒരു മൂവി ആക്ച്വലി 2002 ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ ഈ ഒരു മൂവി ഒരു തിയേറ്റേഴ്സിലൊക്കെ തന്നെ വല്ലാതെ അങ്ങോട്ടേക്ക് ഓടിയില്ല. ബട്ട് സ്റ്റിൽ ഇതിലൂടെ ഭയങ്കര രസകരമായിട്ടുള്ള ഒരു ക്യാരക്ടർ എന്തായാലും ദിലീപേട്ടന് തമിഴ് സിനിമയിൽ ചെയ്യാൻ പറ്റി. എനിക്ക് തോന്നുന്നു ഇത് ചിലപ്പോൾ ഒരു ഹിറ്റ് സിനിമ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ വലിയ വലിയ റോളുകൾ കിട്ടിയനെ വീണ്ടും തമിഴ് ലോകത്തും കൂടി കുറച്ചധികം സിനിമകൾ ചെയ്യാൻ ചിലപ്പോൾ ആസ് എ ആക്ടർ ആൾക്ക് പറ്റിയനെ എന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. ബട്ട് സ്റ്റിൽ മലയാളത്തിൽ അത്രയധികം ചെയ്ത് വച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. നമുക്ക് അത്രയും റീവാച്ചബിൾ ആയിട്ടുള്ള മൂവീസ് നമുക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട് ദിലീപേട്ടനിൽ നിന്നും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുകയാണ്, സന്ദീപ് ദാ വന്നിട്ടുണ്ട്, 917 ഈവനിങ്സ് തുടങ്ങാറായേ, അതുകൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സന്ദീപേ, ദിലീപേട്ടൻ്റെ എപ്പോഴും വീണ്ടും വീണ്ടും കാണാൻ തോന്നുന്ന സിനിമ സന്ദീപിന് ഏതാണ്?
1: മീശമാധവൻ.
0: മീശമാധവൻ
1: എനിക്ക് എത്ര കണ്ടാലും മതിയാവില്ല, വീണ്ടും വീണ്ടും കാണാൻ
0: തോന്നുന്നുല്ലേ.
1: അതേപോലെ
0: ഓക്കെ, ശരിയാ, ഇതൊക്കെ സി ഐ ഡി മൂസ, മീശമാധവൻ, എന്തിന് കല്യാണരാമൻ,
1: എല്ലാം
0: അത് തന്നെയാണ്. എനിക്ക് റീവാച്ചബിൾ മലയാളം മൂവീസ് ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ 90% ചിലപ്പോ ദിലീപേട്ടൻ.
1: നമ്മളെ മടുപ്പിക്കാത്ത ഒരുപാട് മടുപ്പിക്കാത്തെന്ന് പറഞ്ഞാൽ ആ കോമഡിക്ക് നമ്മൾ ചിരിച്ചു പോകും.
0: അതെ അതെ, ഉറപ്പായിട്ടും ഓരോ കാര്യങ്ങളും വീണ്ടും വീണ്ടും കാണുമ്പോൾ എനിക്ക് ഇന്നലൊരു കാര്യം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നാണ്. ഞാനിങ്ങനെ എന്തോ ഫോണിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കാൻ നേരത്ത് എന്തോ റീൽസിൽ ഇങ്ങനെ പോകാൻ നേരത്ത് പെട്ടെന്ന് പഞ്ചാബി ഹൗസിലെ ഒരു രംഗം വരുവാണ്. ഓക്കെ, ആ രംഗം വരാൻ നേരത്ത് ഇങ്ങനെ ആ സാധനത്തിന്റെ അതായത് ഒരു പോർഷൻ എത്തിയപ്പോ ബച്ചു, നമ്മുടെ സെയിൽസ് ആയിട്ട് ബച്ചു ഇങ്ങനെ പാസ് ചെയ്ത് പോവാണ്. അപ്പോ ആ ചോദ്യം ചോദിക്കാണ്, ഓക്കെ, നമ്മുടെ ഹനീഫ്ക ചോദിക്കാണ്. അപ്പൊ അതിന് ദിലീപേട്ടൻ മറുപടി പറയുന്ന പോലെ സെയിം മോഡുലേഷനിൽ ഇവിടെ പറഞ്ഞിട്ട് പോയപ്പോ ഞാൻ
1: ചോദിച്ചു,
0: അല്ല ഞാൻ പറഞ്ഞ വെച്ചാൽ നമുക്ക് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് തെറ്റും. അപ്പൊ പറയടാ, എത്ര തവണടാ ഞാൻ ഇത് കണ്ടേ, എനിക്ക് അതിന്റെ മോഡുലേഷൻ എത്ര മീറ്ററിലാന്ന് വരെ അറിയാന്ന്.
1: സത്യം, എന്താണ് പറയണെന്ന് അറിഞ്ഞുകൂടെങ്കിലും ആ കറക്റ്റ് മോഡുലേഷനിൽ പറയാൻ ഒരുപാട്
0: ഈ ജബജബയും അതിന്റെ കൂടെ ഉള്ള ചില സാധനങ്ങളും മാത്രം ഓർമ്മയിലുണ്ടാവും.
1: ഈ സാധനം ഓർമ്മയുണ്ട്,
0: അങ്ങനെ അയ്യോ, അതൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവില്ല. അതുകൊണ്ടാണ് അങ്ങ് ഷാഹിദ് കപൂറിന് വരെ ഡബ് ചെയ്യാൻ വേണ്ടിയിട്ട് ദിലീപേട്ടനെ അങ്ങ് ഹിന്ദിയിൽ വരെ കൊണ്ടുപോകേണ്ടി വന്നത്.
1: അതെ, മാറ്റാൻ പറ്റും.
0: എന്തായാലും അദ്ദേഹത്തിന് ഹിന്ദി സിനിമയിൽ അങ്ങനെയാണ് എത്താൻ പറ്റിയെന്നുണ്ടെങ്കിൽ തമിഴ് സിനിമയിൽ ഞാൻ ഇന്ന് ചോദിച്ച ചോദ്യം പോലെ തന്നെ രാജ്യം മൂവിയിലൂടെയാണ് അദ്ദേഹം വന്നത്. അങ്ങനെ ആ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് 917 ഈവനിങ്സ് തുടങ്ങാനായിട്ട് ഒരാൾ എത്തിക്കഴിഞ്ഞു. ഞാൻ എന്തായാലും ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോകട്ടെ. അപ്പൊ എല്ലാവർക്കും ഒരു ഗുഡ് ഈവനിങ്.

0: Services.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Spotify
1: and
2: Ghana.
3: ഖത്തറിൽ ഷോപ്പിംഗിന്റെ വമ്പൻ വെടിക്കെട്ടിന് ഒരൊറ്റ പേര്, സഫാരി ഹൈപ്പർ മാർക്കറ്റ്.
4: സഫാരിയുടെ ഏറ്റവും പുതിയ ഔട്ട്ലെറ്റ് സഫാരി ഷോപ്പിംഗ് സെന്റർ ലോജിസ്റ്റിക് വില്ലേജ് GWC ഇന്ന് ഓഗസ്റ്റ് 3 തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നു.
3: ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വിസിറ്റ് ആൻഡ് വിൻ പ്രൊമോഷനിലൂടെ യാതൊരു പർച്ചേസും ചെയ്യാതെ തന്നെ നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കാം 2 ഷെവർലെ ക്യാപ്റ്റീവ കാറുകൾ. കൂടാതെ നിരവധി അതിശയിപ്പിക്കുന്ന ഗ്രാൻഡ് ഓപ്പണിംഗ് ഓഫറുകളും. ഏവർക്കും സ്വാഗതം.
5: സഫാരി വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.
6: ഒരു സൈക്കോളജിക്കൽ ത്രില്ലറുമായി കുഞ്ചാക്കോ ബോബന്റെ ഉന്മാദം.
7: നമ്മുടെ ജീവിതം മാറുമ്പോ ഞാൻ കള്ളം പറഞ്ഞൊന്നുമില്ല, നീ നോക്കി.
6: ഒളിഞ്ഞിരിക്കുന്ന നിഗൂഢതകളുടെ ചുരുളഴിക്കാൻ ഷാഹി കബീറിന്റെ എഴുത്തിൽ കിരൺ ദാസ് സംവിധാനം ചെയ്യുന്ന ചാക്കോച്ചൻ, ലിജോ മോൾ ജോസ്, സിദ്ദീഖ്, കൃഷ്ണപ്രഭ, സുധീഷ്, വിവേക് നായർ തുടങ്ങി വമ്പൻ താരനിര.
7: ഫയലിംഗ് അടുത്തോളം വന്നേ, ഞാൻ നോക്കട്ടെ തൊട്ട എന്ത് സംഭവിക്കുന്നു.
6: സൈക്കോളജിക്കൽ ത്രില്ലർ മൂവി ഉന്മാദം തിയേറ്ററുകളിൽ വിജയകരമായ പ്രദർശനം തുടരുന്നു.
1: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോഴ്സ് ഫിലിം. ചെന്നൈ ബീച്ച്.
8: തമിഴ് ഹെഡ് ഓഫ് ദി ആർ.
9: എന്താട്ടോ പോതുമാക്കളുണ്ട്.

0: 7 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
0: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Thudangi authentic Arabic cuisine de Rizhi Ariyam. Call 4000-1707.
1: And
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
4: ഗുഡ് ഈവനിംഗ്, ഗുഡ് ഈവനിംഗ്, ഗുഡ് ഈവനിംഗ് ലിസ്ണേഴ്സ്. ഓഗസ്റ്റ് 3rd തീയതി തിങ്കളാഴ്ച ദിവസം, ഒരു ബ്യൂട്ടിഫുൾ ഈവനിംഗ് അല്ലേ? എന്തായാലും ഈവനിംഗ് ടൈം ഒരുപാട് കളർഫുൾ മെമ്മറീസ് പതിവ് പോലെ തന്നെ നമുക്ക് ലൈഫിലേക്ക് കൊണ്ടുവരാൻ നിങ്ങളുടെ കൂടെ ഡ്രൈവിൽ ഞാനും ജോയിൻ ചെയ്യുകയാണ്. ഓൺ ഖത്താസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM, ഖത്തറിന്റെ ഹാപ്പിനെസ് ഫ്രീക്വൻസിയിൽ. വെൽ, സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ 2:46. വാട്ട് എ വണ്ടർഫുൾ ഈവനിംഗ്. എല്ലാവർക്കും തന്നെ ഒരുപാട് കഥകൾ. ഇൻഫാക്ട് കഴിഞ്ഞ ദിവസം നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെറിയ സ്റ്റാർട്ടിൻ്റെ വിഷയം ഉണ്ടായിരുന്നു. യൂഷ്വലി സൺഡേസ് എന്ന് പറയുന്ന അങ്ങനത്തെ ഒരു ദിവസം തന്നെയാണ്. നമുക്ക് ലൈഫിൽ ചില കാര്യങ്ങൾ തുടങ്ങി വെക്കാൻ, അല്ലെങ്കിൽ തുടങ്ങുന്ന ആ ഒരു മൊമെൻറ്റിൽ ഒരു വിഡ്രോവൽ സിംറ്റം ഉണ്ടാവും. നമുക്ക് ആ ഒരു വിഡ്രോവലാണ് പലപ്പോഴും വീക്കെൻഡ് കഴിഞ്ഞ് ഒരു വീക്കിലേക്ക് കടക്കുന്ന ദിവസം വർക്കൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുന്ന ആ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് തോന്നാം. എന്തായാലും ആ ഒരു ഗ്യാപ്പ് ഷോർട്ടറാക്കാനായിട്ട്, കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആക്കാനായിട്ട് പതിവ് പോലെ തന്നെ ഞാനും നിങ്ങളുടെ ഡ്രൈവിലേക്ക് ജോയിൻ ചെയ്യുന്നു ഒരുപാട് ബ്യൂട്ടിഫുൾ ട്രാക്കുമായിട്ട്. എനർജിയൊക്കെ ഒന്ന് ഗിയർ അപ്പ് ചെയ്യാനായിട്ട്, ആ ഒരു എനർജി ഷിഫ്റ്റ് വരുമ്പോൾ തന്നെ ലൈഫിൽ എന്തോരം ബ്യൂട്ടിഫുൾ മെമ്മറീസ് ആയിരിക്കും ഉണ്ടാവുന്നത് അല്ലേ? അങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്പുകൾ, അങ്ങനെയുള്ള കൂട്ടുകെട്ടുകൾ ഒന്നും തന്നെ കളയാനായിട്ട് നിൽക്കേണ്ട. അവരെയൊക്കെ ചെറിഷ് ചെയ്യേണ്ട ഒരു സമയം കൂടിയാണ്. സോ പുറത്തൊക്കെ പോകാനുള്ള പ്ലാൻസിന് ഫ്രണ്ട്സ് വിളിക്കുന്നുണ്ടെങ്കിൽ യാതൊരു ഡൗട്ടും വേണ്ട, അടിപൊളിയായിട്ട് അവരുടെ കൂടെ അങ്ങ് പോയിക്കോ. കാരണം എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ മാത്രം നമ്മുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് പതിവായിട്ടുള്ള ദിവസങ്ങളൊന്നും നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. മടി പിടിച്ചൊന്ന് പോയി കഴിഞ്ഞാൽ കാര്യങ്ങൾ കയ്യിൽ പോവും. അതുകൊണ്ട് മടിയൊക്കെ ഇല്ലാണ്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒന്ന് ചുറ്റാനായിട്ട് ഇറങ്ങിക്കോളൂ. അപ്പോഴത്തേക്കും ഞാനും നിങ്ങളുടെ കൂടെ ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങളും ഒരുപാട് അപ്ഡേറ്റ്സുമായിട്ട് ജോയിൻ ചെയ്യുകയാണ്. ആൻഡ് ഓഫ് കോഴ്സ് നിങ്ങളുടെ വിശേഷങ്ങൾ അറിയാനായിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വിശേഷങ്ങളും ആ കൂട്ടത്തിൽ നമുക്ക് ഇഷ്ടപ്പെട്ടവരുടെ, പ്രിയപ്പെട്ടവരുടെ ബർത്ത്ഡേ വിഷസും വെഡിങ് ആനിവേഴ്സറി വിഷസ്, മറ്റ് സ്പെഷ്യൽ ഡേ വിഷസൊക്കെ ഉണ്ടെങ്കിൽ ആ വിഷസൊക്കെ പോന്നോട്ടെ. ഐ എം വെയ്റ്റിംഗ് ഓൺ ഖത്താസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 917 ഈവനിങ്സിൽ. സന്ദീപാണ് കൂടെയുള്ളത്. കേട്ട് കേട്ട് കൂട്ടുകൂടാൻ.

0: Services. Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Vodafone Shuf app. Brought to you by Danat Al Bahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ 8 മിനിറ്റും 10 സെക്കൻഡും. യു ഹാവ് ട്യൂൺഡ് ഇൻ ടു ഖത്താർസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 എഫ് എം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: This is Radio Suno 91.7 FM, Qatar's favorite radio station.
3: Enjoy the golden days with Kalyan Jewelers. Enjoy 0% making charges on selected ornaments. Visit Kalyan Jewelers today to grab this limited period offer. Conditions apply.
4: Qatar il shopping inde vamban vedikettine oratta peru Safari Hypermarket.
5: സഫാരിയുടെ ഏറ്റവും പുതിയ ഔട്ട്ലെറ്റ് സഫാരി ഷോപ്പിംഗ് സെന്റർ ലോജിസ്റ്റിക് വില്ലേജ് GWC ഇന്ന് August 3 തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നു.
4: ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വിസിറ്റ് ആൻഡ് വിൻ പ്രൊമോഷനിലൂടെ യാതൊരു പർച്ചേസും ചെയ്യാതെ തന്നെ നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കാം 2 Chevrolet Captiva കാറുകൾ. കൂടാതെ നിരവധി അതിശയിപ്പിക്കുന്ന ഗ്രാൻഡ് ഓപ്പണിംഗ് ഓഫറുകളും. ഏവർക്കും സ്വാഗതം.
6: സഫാരി വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.
7: ഞാൻ രഞ്ജി പണിക്കർ.
8: യു ആർ ലിസണിംഗ് ടു
7: റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട്.

0: Enjoy Alukas 917 Evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
3: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine rizhi ariyam. Call 4000-1707.
1: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: വെൽക്കം വെൽക്കം വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു റേഡിയോ സുന്ന 91.7 FM. ഇത് 917 ഈവനിങ്സ് ഇൻ്റെ ടൈം. സന്ദീപാണ് കൂടെയുള്ളത്. അമേസിങ് ഈവനിങ് അല്ലേ? ഏറ്റവും മനോഹരമായിട്ട് ആ ഒരു ഈവനിങ് ടൈം ഇങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഗുഡ് ഈവനിങ് വിഷസുമായിട്ട് ജാസിമിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. ജാസിം, ഗുഡ് ഈവനിങ് ആൻഡ് ഓൾസോ സുഖമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. സുഖമായിട്ടിരിക്കുന്നു ജാസിം ബ്രോ. അവിടെ എങ്ങനെയാണെന്ന് കരുതുന്നു കേട്ടോ. ഒരു ബർത്ത്ഡേ വിഷ് പറയാമോ? തീർച്ചയായിട്ടും. പിന്നെന്താ ബ്രോ, അടിപൊളിയായിട്ട് ആ വിഷസ് അങ്ങ് പറഞ്ഞു തരണം എൻ്റെ കൂട്ടുകാരന് വേണ്ടിയിട്ട്. കൂട്ടുകാരൻ ഖത്തറിൽ, ഓക്കെ, അശൻ ഖത്തറിലല്ല കേട്ടോ. അപ്പോൾ ഖത്തറിലാണുള്ളത്. ഫ്രണ്ടിന് വേണ്ടിയിട്ട്, ഖത്തറിലുള്ള ആ ഒരു സുഹൃത്തിന് വേണ്ടിയിട്ടുള്ള മെസ്സേജ്. അമീറിന് വേണ്ടിയിട്ടാണ് മെസ്സേജ് അയച്ചേക്കുന്നത്. അമീറിൻ്റെ ബർത്ത്ഡേ വിഷസ് ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സുനോദ. വിഷിംഗ് ഒരു അടിപൊളി വിഷസ്. ഹിയർ വി ഗോ. ഹാപ്പി ബർത്ത്ഡേ.

ഇങ്ങനെ പറയുമ്പോൾ തീർച്ചയായിട്ടും തന്നെ ഫ്രണ്ട്സൊക്കെ ഭയങ്കര സന്തോഷത്തോടു കൂടി അതൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയായിരിക്കും. റെക്കോർഡ് ചെയ്ത് അവർക്ക് അയച്ചു കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഇസ് വേറെ ലെവൽ ഗൈസ്. തീർച്ചയായിട്ടും അപ്പോൾ അങ്ങനെയുള്ള സർപ്രൈസും കാര്യങ്ങളും ഒക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്പെഷ്യൽ ഡേ വിഷസ് ഒക്കെ അയക്കാനായിട്ട് മറന്നുപോകണ്ട എന്നൊരിക്കൽ കൂടി ഓർപ്പിക്കുകയാണ്. ആഷിക് ഗുഡ് ഈവനിങ് വിഷസ് പറയുന്നുണ്ട്, ഹാഷിമിൻ്റെ ഗുഡ് ഈവനിങ് വിഷസ്. ആൻഡ് ഓൾസോ അർജുൻ ഗുഡ് ഈവനിങ് പറയുന്നുണ്ട്, സന്ദീപ് എന്തൊക്കെയുണ്ട് വിശേഷം ചോദിച്ചിട്ട് സമീറിൻ്റെ മെസ്സേജാണ് എത്തിയേക്കുന്നത്. സമീർ ബ്രോ സുഖമായിട്ടിരിക്കുന്നു, അവിടെയും അടിപൊളിയാണെന്ന് കരുതുന്നു. ജിഷ്ണു ഗുഡ് ഈവനിങ്, അനു ഗുഡ് ഈവനിങ് പറയുന്നുണ്ട്, ഷാനു ഗുഡ് ഈവനിങ് വിഷസ്. ആൻഡ് ഓൾസോ അൻസലിൻ്റെ ഗുഡ് ഈവനിങ് വിഷസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതേ ഗുഡ് ഈവനിങ് വിഷ് ഒക്കെ ഇങ്ങനെ വരുമ്പോൾ എല്ലാവരുടെയും എനർജീസ് വേറെ ലെവൽ എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു ഫെസ്റ്റിവൽ സീസൺ വരെയാണ്, അപ്പോൾ ഫെസ്റ്റിവിറ്റീസും ആ ഒരു പോസിറ്റീവ് വൈബൊക്കെ തന്നെ നമ്മുടെ എനർജി ലെവൽ മാക്സിമം നന്നായിട്ട് തന്നെ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഷിഫ്റ്റ് ചെയ്ത എനർജി ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ട റെസ്പോൺസിബിലിറ്റി നമ്മുടേതാണ്. അപ്പോൾ ആ ഒരു റെസ്പോൺസിബിലിറ്റി നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിട്ടിരിക്കുക, പോസിറ്റീവ് മെമ്മറീസ് ഉണ്ടാക്കുക, പോസിറ്റിവിറ്റി നിറഞ്ഞ ആ ഒരു അറ്റ്മോസ്ഫിയറിലിരിക്കുക, കൂട്ടുകാരുടെ ഒപ്പം കറങ്ങുക, അതേപോലെ ഫാമിലിയുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുക. ഇനിയിപ്പോൾ ഇവിടെ ഫാമിലി ഇല്ലാന്നുണ്ടെങ്കിൽ അവരെ വിളിക്കുന്ന ടൈം കുറച്ചുകൂടി ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുക. കുറച്ചധികം നേരം തന്നെ അവരുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്കും ഒരു വല്ലാത്ത കണക്ഷൻ ഫീൽ ചെയ്യും. ആ ഒരു കണക്ഷൻ തന്നെയാണ് ലൈഫിൻ്റെ എസെൻസ് എന്ന് പറയുന്നത് അല്ലേ. തീർച്ചയായിട്ടും അങ്ങനെയുള്ള മൊമെൻറ്റ്സ് ഒക്കെ ഉണ്ടാവട്ടെ. ബട്ട് ദെൻ ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു വിശേഷത്തിലേക്ക് നമുക്ക് വരേണ്ടതായിട്ടുണ്ട്. അതിനു മുന്നേ ഐ വിൽ സ്റ്റാർട്ട് എ ഗെയിം, ബട്ട് ആ ഒരു ഗെയിമിന് വേണ്ടി കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യണം. ഒരു ട്രാക്കൊക്കെ കേട്ട് കുറച്ചുകൂടി എനർജി അക്വയർ ചെയ്ത് നമുക്ക് തിരിച്ചെത്താം. ഇപ്പോൾ ദ സിംഗം മൂവിയിലെ ഒരു വണ്ടർഫുൾ ട്രാക്ക് വരുന്നത് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. സന്ദീപാട് കൂടെയുള്ളത് 917 ഈവനിങ്സിൽ കേട്ട് കേട്ട് കൂട്ടുകൂടാൻ.

0: സെയിൽ ഫ്രഷ് ഡീൽസ് മൂന്ന് ദിവസം ഷോപ്പിംഗിന്റെ മേളം.
1: ഒനിയൻ ഇന്ത്യ ഒരു കിലോ രണ്ട് റിയാൽ 75 ദിർഹം. പൊട്ടാറ്റോ സിറിയ ഒരു കിലോ രണ്ട് റിയാൽ 50 ദിർഹം. യെല്ലോ ബനാന ഇന്ത്യ ഒരു കിലോ ആറ് റിയാൽ 90 ദിർഹം. ടൊമാറ്റോ ജോർദാൻ ഒരു കിലോ ഒരു റിയാൽ 90 ദിർഹം. ഓറഞ്ച് വലൻസിയ ഈജിപ്റ്റ് ഒരു കിലോ രണ്ട് റിയാൽ 90 ദിർഹം. ഫ്രോൺസ് ഒരു കിലോ 19 റിയാൽ 75 ദിർഹം. ടാൻസാനിയ മട്ടൺ ഒരു കിലോ 36 റിയാൽ.
0: ഈ പ്രൊമോഷൻ ഓഗസ്റ്റ് 5 വരെ മഴയുടെ എല്ലാ ഔട്ട്ലെറ്റുകളിലും.
2: എന്റെ ഹലാ റീചാർജിനൊപ്പം എനിക്ക് 10 GB ഫ്രീ ആയി കിട്ടി.
3: എന്ത്?
2: എങ്ങനെ? റീചാർജ് ചെയ്താൽ മാത്രം മതി, ഫ്രീ ഡേറ്റയോ മിനിറ്റുകളോ ലഭിക്കും. ഇന്നലെ എനിക്ക് 50 മിനിറ്റാ ഫ്രീ ആയി കിട്ടിയത്.
3: എല്ലാ ദിവസവും ഇങ്ങനെ കിട്ടുമോ?
2: അതേ നീ എല്ലാ ദിവസവും.
3: ആഹാ, ഞാൻ എന്താ എന്റെ ഹലാ നമ്പർ റീചാർജ് ചെയ്യുക.
4: നിങ്ങളുടെ ഡെയിലി സർപ്രൈസ് ഇതാ എത്തിക്കഴിഞ്ഞു. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ സർപ്രൈസ് ആയി നേടൂ. ഒരിഡോ ആപ്പിലൂടെ ക്ലെയിം ചെയ്യാം.
5: എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
6: എന്തെങ്കിലും പ്രശ്നമുണ്ടായിട്ട് മാത്രം സർവീസിന് പോകുന്നവരാണോ നിങ്ങൾ?
7: അതൊക്കെ പഴയ കഥ. കാറിനും വേണം കൃത്യമായ എക്സ്പേർട്ട് കെയർ, അതും 150 ലധികം വർഷങ്ങളുടെ ട്രസ്റ്റഡ് സർവീസ് നൽകുന്ന ഒറിജിനൽ മോട്ടർ ഓയിൽ ബ്രാൻഡായ വാൽവലിൻ.
6: സൽവാ റോഡിലെ വാൽവലിൻ AMTC പ്രീമിയം ക്വിക്ക് സർവീസിലേക്ക് എത്തൂ. ഓരോ സർവീസും എക്സ്പേർട്സ് മാത്രമായിരിക്കും കൈകാര്യം ചെയ്യുക. ഒപ്പം ജെനുവിൻ വാൽവലിൻ പ്രൊഡക്ട്സ് ആൻഡ് പ്രീമിയം ഫിൽറ്റേഴ്സ്. കൂടാതെ നിങ്ങളുടെ വാഹനത്തിന്റെ സർവീസ് ഡീറ്റെയിൽസ് എല്ലാം ഡിജിറ്റൽ കാർ പാസ്പോർട്ട് വഴി കൃത്യമായി മനസ്സിലാക്കാം. ഇന്ന് തന്നെ വിസിറ്റ് ചെയ്യൂ വാൽവലിൻ AMTC പ്രീമിയം ക്വിക്ക് സർവീസ് സൽവാ റോഡ്. കോൾ 7765-5954.
8: Joy Alukas brings you the joy of summer.
9: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായിരിക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്, 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് ആലുക്കാസ് ആൻഡ് GCC. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
10: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
11: 917 evenings.

0: Enjoy Alukas 917 Evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
3: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfoon, Madgood thudangi authentic Arabic cuisine rizhi ariyam. Call 4000-1707.
1: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: Welcome, welcome once again. Welcome back to Radio Sunna 91.7 FM 917 Evenings in the Time. Sandeep Aadu koodiyulladu. Studio clockil samayam 5 mani kazhinja 29 minutum 38 secondum. യെസ്, വണ്ടർഫുൾ ഈവനിങ്. ഈ ഒരു ടൈം ഒരു ഗെയിമിലേക്ക് കടക്കേണ്ടതായിട്ടുണ്ട് എന്ന് പറഞ്ഞു ഞാൻ. ബട്ട് ദെൻ ഗെയിമിലോട്ട് പോകുന്നതിന് മുന്നേ നമുക്ക് ഗുഡ് ഈവനിങ് വിഷസുമായിട്ട് റംസാന്റെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. കെ എം നൌഫുൽ ഗുഡ് ഈവനിങ് പറയുന്നുണ്ട്, വർക്കിൻ്റെ ഇടയിലാണ് എങ്കിലും ദാ കേട്ട് വർക്ക് ചെയ്യാം, കേട്ട് കേട്ട് വർക്ക് ചെയ്തോളൂ. നമുക്ക് ഷൈജു ബ്രോയുടെ മെസ്സേജാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഷനി ബ്രോ ഒരു ചെറിയ സജഷനാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്, എനിക്ക് ഈ പാട്ടൊന്ന് പ്ലേ ചെയ്ത് തരാമോ? എന്തൊരു സോങ് സെലക്ഷൻ ആണ് ഷനി ബ്രോ, അടിപൊളി അടിപൊളി. അപ്പൊ എന്തായാലും ആ ഒരു സോങ് ഇപ്പൊ തന്നെ എത്തുന്നതായിരിക്കും. ബട്ട് ദെൻ ബിഫോർ ദാറ്റ് ബാക്കിയുള്ളവർക്ക് ഞാൻ ചെറിയൊരു പണിയുമായിട്ടാണ് എത്തുന്നത്. ഇന്നത്തെ ദിവസത്തെ പണി, പണിയല്ലേ ഇത്?

അയ്യോ അയ്യോ അയ്യോ, എൻ്റെ ക്വസ്റ്റ്യൻ ഇവിടെ പോയി. ആ കിട്ടി. സോ ക്വസ്റ്റ്യൻ ഇതാണ്, മൂന്ന് പൂച്ചകളും മൂന്ന് എലികളും. സോ മൂന്ന് പൂച്ചയെ, അല്ല പൂച്ചയ്ക്ക് മൂന്ന് എലിയെ പിടിക്കാൻ 3 മിനിറ്റ് മതി. അപ്പോൾ 100 പൂച്ചകൾക്ക് 100 എലികളെ പിടിക്കാൻ എത്ര സമയം വേണം? ഇതാണ് ചോദ്യം. ഈസി ആയിട്ടുള്ള ചോദ്യമാണ്. ഒരിക്കൽ കൂടി ചോദ്യം റിപ്പീറ്റ് ചെയ്യാം. 3 പൂച്ചകൾക്ക് 3 എലികളെ പിടിക്കാനായിട്ട് 3 മിനിറ്റ് സമയം മതി. അപ്പോൾ 100 പൂച്ചകൾക്ക് 100 എലികളെ പിടിക്കാനായിട്ട് എത്ര സമയം വേണം എന്നുള്ളത് പെട്ടെന്ന് ടെക്സ്റ്റ് ചെയ്യുക 5000997 ഒന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. പെട്ടെന്ന് മനസ്സിൽ ആ ആൻസർ കിട്ടും. ദെർ ഇസ് നോ ഡിബേറ്റ് ഓൺ ദാറ്റ്. ബട്ട് എന്താ, ഡിബേറ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ഒരു കാര്യമുണ്ട്, വേറൊന്നുമല്ല, നമ്മുടെ ആ പാട്ട് പ്ലേ ചെയ്തില്ലെങ്കിൽ. അതുകൊണ്ട് തന്നെ ദാ മനോഹരമായ ഒരു ട്രാക്കിലേക്ക്, ബജിറാവോ മസ്താനി എന്ന സിനിമയ്ക്ക് വേണ്ടി ശ്രേയാ ഘോഷാൽ പാടിയിരിക്കുന്ന വണ്ടർഫുൾ ട്രാക്ക് കമ്മിങ് അപ്പ് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി. സുനോ, ബോളിവുഡ് ടൈംസ്.

0: 91.7 FM, Qatar's favorite radio station. Today's Go Rate Update brought to you by Sky Jewelry.
1: Sky Jewelry now open at Safari Mall, Abu Hamur.
2: ഇന്നത്തെ ഗോൾഡ് റേറ്റ് അപ്ഡേറ്റ്: 18 കാരറ്റ് ഗോൾഡ് 371 കത്തോറിയാൽ, 21 കാരറ്റ് ഗോൾഡ് 459 കത്തോറിയാൽ, 22 കാരറ്റ് ഗോൾഡ് 453 കത്തോറിയാൽ, ആൻഡ് 24 കാരറ്റ് ഗോൾഡ് 491.50 കത്തോറിയാൽ. ഗോൾഡ് റേറ്റ് ഇസ് ബ്രോട്ട് ടു യു ബൈ സ്കൈ ജ്വല്ലറി.
3: This is Radio Suno
0: 91.7 FM,
3: Qatar's favorite radio station.
1: ഷോപ്പിംഗിന്റെ വമ്പൻ വെടിക്കെട്ടിന് ഒരൊറ്റ പേര്: സഫാരി ഹൈപ്പർ മാർക്കറ്റ്.
4: സഫാരിയുടെ ഏറ്റവും പുതിയ ഔട്ട്ലെറ്റ് സഫാരി ഷോപ്പിംഗ് സെന്റർ ലോജിസ്റ്റിക് വില്ലേജ് GWC ഇന്ന് ഓഗസ്റ്റ് 3 തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നു.
1: ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വിസിറ്റ് ആൻഡ് വിൻ പ്രൊമോഷനിലൂടെ യാതൊരു പർച്ചേസും ചെയ്യാതെ തന്നെ നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കാം 2 ഷെവർലെ ക്യാപ്റ്റീവ കാറുകൾ. കൂടാതെ നിരവധി അതിശയിപ്പിക്കുന്ന ഗ്രാൻഡ് ഓപ്പണിംഗ് ഓഫറുകളും. ഏവർക്കും സ്വാഗതം.
3: സഫാരി വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.
5: Enjoy the golden days with Kalyan Jewelers. Enjoy 0% making charges on selected ornaments. Visit Kalyan Jewelers today to grab this limited period offer. Conditions apply.
6: കത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്‌വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
7: പസ് ബെൽ GCC റേഡിയോ നാടക മത്സരം സീസൺ 4.
6: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
7: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.
8: ഹായ്, ഞാൻ റോമ.
9: യു ആർ ലിസ്ണിംഗ് ടു
8: റേഡിയോ സുനോ 91.7 FM.

0: Joy Alucas 917 Evenings presented by Joy Alucas world's favorite jeweler
1: powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfoon Madgut thodangi authentic Arabic cuisine ruchi ariyam call 4000 1707
0: and
3: Marza Hypermarket be fresh be you visit your nearest store today
4: Welcome, welcome once again. Welcome back to the Radio Sonar 91.7 FML 917 Evenings in the Time. Sandeep Anu Khoode Ollada, Studio Glockal. Samayam Anjamani Kalinja, 44 Minutum, 43 Secondum. യെസ്, ഈ ടൈം എന്ന് പറയുന്നത് ഒത്തിരി പേര് പറഞ്ഞ ഉത്തരം ശരിയാണോ എന്നൊന്ന് റീചെക്ക് ചെയ്യേണ്ട സമയം കൂടിയാണ്. എനിവേ, കുറച്ചധികം പേര് എന്നെ തെറ്റുത്തരവൊക്കെ അയച്ചിട്ടുണ്ട്. ഞാൻ പ്രതീക്ഷിച്ചില്ല. ശ്രദ്ധയോടെ കേട്ട് കഴിഞ്ഞാൽ ശരിക്കും പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് ഇന്നത്തെ നമ്മുടെ പണിയല്ലിത് കെണിയിലേക്ക് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ബട്ട് കുറച്ച് പേരൊക്കെ തന്നെ ആ ഒരു ശ്രദ്ധ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട്. അത് കുഴപ്പമില്ല, നമ്മൾ വർക്കിൻ്റെ ഇടയിലൊക്കെ ആ സ്ട്രെസ് കഴിഞ്ഞ് വരുന്നതല്ലേ. സെറ്റാക്കാം, സെറ്റാക്കാം. എന്തായാലും ആരൊക്കെയാണ് റൈറ്റ് ആൻസർ പറഞ്ഞേക്കുന്നത്, ആരൊക്കെയാണ് തെറ്റുത്തരം പറഞ്ഞേക്കുന്നത്, ഇതൊക്കെ നമുക്ക് നോക്കാം. ലെറ്റ്സ് ഗെറ്റ് ഇൻ വൺസ് അഗൈൻ ടു പണിയല്ലിത് കെണി. അതെന്ത് ചോദ്യ സന്ദീപ് ബ്രോ, ലിജ ബ്രോ, കറക്റ്റ് ഉത്തരം തന്നെയാണ്. അടിപൊളി അടിപൊളി. ആൻഡ് മുഹമ്മദ് ഖലീൽ ദേ ഹലോ ബോസ് എന്നുള്ള ഒരു മെസ്സേജും അയച്ച് പോയിട്ടുണ്ട്. ചോദ്യം കേൾക്കാത്തതുകൊണ്ടായിരിക്കും, എന്തായാലും ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. ഷനീബ്, താങ്ക് യു ഫോർ കൺസിഡറിങ് ഇറ്റ് ആസ് എ ഹിന്ദി ഹിറ്റ് ഓഫ് ദി അതർ. ഓക്കെ, കുറച്ച് മുന്നേ പ്ലേ ചെയ്ത ദീവാനി മസ്താനി സോങ്. ഓക്കെ ഷനീബ് ബ്രോ, നോ മെൻഷൻ. എപ്പം വേണമെങ്കിലും സജഷൻസ് ആർ ഓൾവേസ് വെൽക്കം. ഷൈജു ബ്രോ ചോദിക്കുന്നുണ്ട്, ഒരു പൂച്ച എന്നൊക്കെ പറഞ്ഞ് എക്സ്പ്ലെയിനിങ് സ്റ്റാർട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. എന്തായാലും ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് ഞാൻ തിരിച്ചെത്തുന്നതായിരിക്കും. ഷൈജു ബ്രോ, സെയ്ഫ് മുഹമ്മദ് ദ റൈറ്റ് ആൻസർ ആണ് പറഞ്ഞിരിക്കുന്നത്. മെനോളിൻ റൈറ്റ് ആൻസർ, മഹേഷ് റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. അഭിലാഷ് ഒരു താങ്ക് യു പറഞ്ഞിട്ടുണ്ടല്ലോ നേരത്തെ, വിഷ് ചെയ്ത ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. അല്ല, സോങ് സജഷന് വേണ്ടിയിട്ട്. ഓക്കെ, ആൻഡ് കറക്റ്റായിട്ടുള്ള ഉത്തരം ഒരു നമ്പറിൽ നിന്ന് വന്നിട്ടുണ്ട്. പേര് റിഗാർഡ്സ്. അപ്പോൾ റിഗാർഡ്സ് പറയുമ്പോൾ എന്തായാലും പേര് കാണുമല്ലോ. ഒരു മിനിറ്റ്. സുചിത്, സുചിത് ഗോപിയാണ് റൈറ്റ് ആൻസർ പറഞ്ഞേക്കുന്നത്. മുർസൽ, ചെറുതായിട്ട് ഉത്തരം തെറ്റിപ്പോയല്ലോ, അതല്ല ഉത്തരം. സാബു ബ്രോ റൈറ്റ് ആൻസറാണോ പറഞ്ഞേക്കുന്നത്? വൺ സെക്കൻഡ് സാബു ബ്രോ, ഒന്ന് ലോഡാവട്ടെ. യെസ്, റൈറ്റ് ആൻസർ തന്നെയാണ് സാബു ബ്രോയും പറഞ്ഞേക്കുന്നത്. റിൻഷാദ് റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. അഭിലാഷ് റൈറ്റ് ആൻസർ. അഞ്ജു പറഞ്ഞേക്കുന്ന ഉത്തരം ശരിയാണ്. അതേപോലെ ഷമീർ റൈറ്റ് ആൻസർ പറയുന്നു. ഹക്കീം റൈറ്റ് ആൻസർ. ഇർഫാൻ പറഞ്ഞേക്കുന്ന ഉത്തരം ചെറുതായിട്ട് മാറിപ്പോയില്ലോ. ഇർഫാൻ ബ്രോ തെറ്റാണ് കേട്ടോ. ദിവ്യ ഉത്തരം തെറ്റിപ്പോയി. ജെയ്സൺ റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ജോബി റൈറ്റ് ആൻസർ ആണ് പറഞ്ഞേക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് അഭിനന്ദ് പറഞ്ഞേക്കുന്ന ഉത്തരം ശരിയാണ്. ജിൻഷാദ് റൈറ്റ് ആൻസർ പറയുന്നു. ഷെഫീഖ് റൈറ്റ് ആൻസർ. ഇനിയിപ്പോൾ ബാക്കിയുള്ളവരൊക്കെ വെയിറ്റ് ചെയ്യുന്നത് എന്തായിരുന്നു അപ്പോൾ ചോദ്യം എന്നറിയാനായിട്ടാണ്. വലിയ പണിപ്പെടേണ്ട ചോദ്യമൊന്നുമല്ല, ഈസി ആയിട്ട് തന്നെ എല്ലാവർക്കും പറയാൻ പറ്റുന്ന ഉത്തരമാണ്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ആ ഒരു സെഗ്മെൻറ്റ് ഒന്ന് ഉണക്കാം.

മൂന്ന് പൂച്ച, മൂന്ന് എലി. സോ മൂന്ന് പൂച്ചയ്ക്ക് മൂന്ന് എലിയെ പിടിക്കാൻ 3 മിനിറ്റ് മതി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 100 പൂച്ചയ്ക്ക് 100 എലിയെ പിടിക്കാൻ എത്ര മിനിറ്റ് വേണം? ഇതാണ് എൻ്റെ ചോദ്യം. ചോദ്യത്തിൻ്റെ ഉത്തരം പെട്ടെന്ന് അയച്ചോളൂ. ലക്കി വിനേഴ്സിനെ കാത്ത്, ഓഫ് കോഴ്സ് സിനിമാ ടിക്കറ്റുകൾ വെയിറ്റിംഗ് ആണ്. ഏത് സിനിമയാണെന്നുള്ളത് സസ്പെൻസ് ആയിട്ട് അവിടെ നിൽക്കട്ടെ. ബട്ട് ദെൻ യെസ്, സിനിമാ ടിക്കറ്റുകൾ കാത്തിരിക്കുന്ന ആ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം, ഉത്തരത്തിന് വേണ്ടി ഞാനിങ്ങനെ വെയിറ്റിംഗ് ആണ്. ഒരിക്കൽ കൂടി ചോദ്യം റിപ്പീറ്റ് ചെയ്യുന്നു. 3 പൂച്ചകൾ, 3 എലികൾ, ഇവ ഈ പൂച്ചയ്ക്ക്, അതായത് 3 പൂച്ചകൾക്ക് 3 എലിയെ പിടിക്കാൻ വേണ്ടിയിട്ട് 3 മിനിറ്റ് സമയം മതി. 100 പൂച്ചയ്ക്ക് 100 എലികളെ പിടിക്കാനായിട്ട് എത്ര സമയം വേണം എന്നുള്ളതാണ് ചോദ്യം. ഇതാണ് ഇന്ന് പണി തരുന്ന ചോദ്യം.

0: യെസ്. അപ്പൊ എന്തായാലും ആലോചിക്കാൻ ഒരു ഫ്രഷ് മൈൻഡ് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ദാ ഒരു ഫ്രഷ് സോങ്ങിലേക്ക് തന്നെയാണ്, അതുകൊണ്ട് ഇപ്പൊ ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് തമിഴ് ഫ്രഷ് ഹിറ്റ്സ്.
1: Tamil Fresh Song of the Hour.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
2: മഴസെയിൽ ഫ്രഷ് ഡീൽസ്, മൂന്ന് ദിവസം ഷോപ്പിംഗിന്റെ മേളം.
3: ഒനിയൻ ഇന്ത്യ ഒരു കിലോ രണ്ട് റിയാൽ 75 ദിർഹം. പൊട്ടേറ്റോ സിറിയ ഒരു കിലോ രണ്ട് റിയാൽ 50 ദിർഹം. യെല്ലോ ബനാന ഇന്ത്യ ഒരു കിലോ ആറ് റിയാൽ 90 ദിർഹം. ടൊമാറ്റോ ജോർദാൻ ഒരു കിലോ ഒരു റിയാൽ 90 ദിർഹം. ഓറഞ്ച് വലൻസിയ ഈജിപ്റ്റ് ഒരു കിലോ രണ്ട് റിയാൽ 90 ദിർഹം. പ്രോൺസ് ഒരു കിലോ 19 റിയാൽ 75 ദിർഹം. ടാൻസാനിയ മട്ടൺ ഒരു കിലോ 36 റിയാൽ.
2: ഈ പ്രൊമോഷൻ ഓഗസ്റ്റ് 5 വരെ മഴസെയുടെ എല്ലാ ഔട്ട്ലെറ്റുകളിലും.
4: Joy Alucas brings you the joy of summer.
5: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായി തീരുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്, 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്, ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ആൻഡ് ദി ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
1: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
6: ഒരു സൈക്കോളജിക്കൽ ത്രില്ലറുമായി കുഞ്ചാക്കോ ബോബന്റെ ഉന്മാദം.
7: നമ്മുടെ ജീവിതം മാറാൻ പോവാ, ഞാൻ കള്ളം പറഞ്ഞൊന്നുമല്ല, നീ നോക്കി.
6: ഒളിഞ്ഞിരിക്കുന്ന നിഗൂഢതകളുടെ ചുരുളഴിക്കാൻ ഷാഹി കബീറിന്റെ എഴുത്തിൽ കിരൺ ദാസ് സംവിധാനം ചെയ്യുന്ന ചാക്കോച്ചൻ, ലിജോ മോൾ ജോസ്, സിദ്ദീഖ്, കൃഷ്ണപ്രഭ, സുധീഷ്, വിവേക് നായർ തുടങ്ങി വമ്പൻ താരനിര.
7: ഫയലിംഗ് അടുത്തോളം വന്നേ, ഞാൻ നോക്കട്ടെ തൊട്ട എന്ത് സംഭവിക്കുന്നു. ആ ഫയലിൽ തൊട്ട എന്ത് സംഭവിക്കുന്നു നീ പറഞ്ഞു.
6: സൈക്കോളജിക്കൽ ത്രില്ലർ മൂവി ഉന്മാദം തിയേറ്ററുകളിൽ വിജയകരമായ പ്രദർശനം തുടരുന്നു.
8: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം. 917 ഈവനിംഗ്സ്.

0: 7 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
0: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4000-1707.
1: And
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
4: വെൽക്കം വെൽക്കം വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു റേഡിയോ സെന്റർ 91.7 FM. 917 ഈവനിങ്സിന്റെ ടൈമാണ്. സന്ദീപാണ് കൂടെയുള്ളത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ 2:27. വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ഈവനിങ്. എന്തായാലും ചായയൊക്കെ കുടിച്ച് ഉഷാറായിട്ട് ദേ വൻപൻ രീതിയിലുള്ള കാൽക്കുലേഷൻസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. എന്ന് തന്ന പണി കുറച്ച് പേർക്കൊക്കെ നന്നായിട്ട് തന്നെ ഏറ്റിട്ടുണ്ട് ആ ഒരു പണിയിലേക്ക്. പണിയല്ലേ ഇത്? കെണി.

0: ജീവിതത്തിൽ നമ്മൾ പണി ഏറ്റുവാങ്ങുക എന്ന് കേട്ടിട്ടില്ലേ? അതെന്നാണ് ഇന്ന് നിങ്ങൾ രണ്ടുപേരും ഇവിടെ എത്തിയിരിക്കുന്നത്. യെസ്, വെൽക്കം നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് നമ്മുടെ സ്വന്തം സൗണ്ട് എഞ്ചിനീയർ എബിനും അതേപോലെ തന്നെ മാർക്കറ്റിംഗിൽ നിന്നും സുൽഫിയും ജോയിൻ ചെയ്യുന്നു. ഹലോ സുൽഫി. ഹലോ എബിൻ.
1: ഹായ്,
0: ഹൗ ആർ യു ഗൈസ്?
1: ഗുഡ് ഗുഡ്.
0: ഒരു ചെറിയ പണിയായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഓക്കെ, പണി ചോദ്യം ഞാൻ എന്തായാലും ചോദിക്കാം, പക്ഷെ അതിന് മുന്നേ ആയിട്ട് നമുക്ക് കുറച്ചധികം പേര് കുറച്ച് നേരമായിട്ട് വെയിറ്റിംഗ് ആണ്. കറക്റ്റ് ആയിട്ടുള്ള ആൻസറും തെറ്റ് ഉത്തരവും ഒക്കെ പറഞ്ഞിട്ട് ഇതിലോട്ട് നോക്കരുത്. സുൽഫി അവിടെ ഇരുന്ന് എത്തി നോക്കുന്നുണ്ട് ഉത്തരം അറിയാനായിട്ട്. ഓക്കെ, സോ അപ്പോൾ സജീവ് 90 ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. 90 അല്ലല്ലോ സജീവ്, ചെറുതായിട്ട് ഉത്തരം ഒന്ന് മാറിപ്പോയി കേട്ടോ. ആൻഡ് അജ്മൽ റൈഡ് ആൻസർ പറയുന്നുണ്ട്, ഹരിലാൽ റൈഡ് ആൻസർ, രാജേഷ് റൈഡ് ആൻസർ പറഞ്ഞിട്ടുണ്ട്, ഷനജ് കൃഷ്ണൻ റൈറ്റ് ആൻസറോ, അതെന്താ ഷനജ് റൈറ്റോ? ആ ശരിയല്ല, ശരിയല്ല, എവിടെയോ എന്തോ ഒരു മിസ്റ്റേക്ക് ഷനജെ. ഓക്കെ, ഞാൻ തിരിച്ചു വരാം. ബിനോയ് ദാസ് ഉത്തരം ചെറുതായിട്ടൊന്ന് മാറിപ്പോളൂ. എനിക്ക് തോന്നി ഷനജും ബിനോയും ഒരുമിച്ചിരുന്നാണ് അയച്ചേക്കുന്നത്. കോപ്പിഡി എന്ന് പറഞ്ഞാൽ ഈച്ചടിച്ച് കോപ്പിഡി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഈച്ചടിച്ച കോപ്പിഡി എന്താണെന്നുള്ളത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ജോബിൻ റൈറ്റ് ആൻസർ ആണ് പറഞ്ഞേക്കുന്നത്. റഹീസ് ഉത്തരം ചെറുതായിട്ട് തെറ്റിപ്പോയി കേട്ടോ. ടിനോ റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. മഹേഷ് റൈറ്റ് ആൻസർ പറയുന്നു. അൻസൽ ഹബീബ് പറഞ്ഞേക്കുന്നത് ശരി ഉത്തരമാണ്. ഐശ്വര്യ റൈറ്റ് ആൻസർ, ഖലീൽ റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ആൻസേഴ്സ് ഇങ്ങനെ എന്തായാലും ബാക്ക് ടു ബാക്ക് വരുന്നു. ഹരിലാൽ ദേ ഇപ്പം മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ടിക്കറ്റ് ഉറപ്പായിട്ടും തരണമെന്ന് പറഞ്ഞിട്ടാണ് സെയ്ഫ് മുഹമ്മദ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ ഓക്കെ, നമുക്ക് പരിഹരിക്കാം. അജ്മൽ റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ റൈറ്റ് ആൻസേഴ്സ് ബാക്ക് ടു ബാക്ക് വരുമ്പോൾ ചോദ്യം എന്താണ്? ചോദ്യം എന്താണ്?

0: മൂന്ന് പൂച്ച,
1: ആ മൂന്ന് പൂച്ച,
0: മൂന്ന് പൂച്ച, മൂന്ന് എലി,
1: മൂന്ന് എലി.
0: ഓക്കെ, മൂന്ന് പൂച്ചയ്ക്ക് മൂന്നെലിയെ പിടിക്കാൻ മൂന്ന് മിനിറ്റ് വേണം. ഒരാൾ ഒരു കയ്യിൽ മൂന്ന്, ഒരു കയ്യിൽ മൂന്ന്, ഇനി ഞാൻ എവിടെ മൂന്നെടുക്കും? ഓക്കെ ഓക്കെ, മൂന്ന് പൂച്ചയ്ക്ക് മൂന്നെലിയെ പിടിക്കാൻ മൂന്ന് മിനിറ്റ്. അപ്പോൾ നൂറെലിക്ക് നൂറ് പൂച്ചയെ പിടിക്കാൻ എത്ര മിനിറ്റ് വേണം?
1: അതിന് മുന്നേ

0: ആലോചിക്കാൻ
1: സമയം വേണം. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. ഇനിയിപ്പോ ഇതിനിടയ്ക്ക് ആർക്കെങ്കിലും റൈറ്റ് ആയിട്ടുള്ള ഉത്തരം പറയണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മെസ്സേജ് അയക്കുക. സോറി, ഐ വാസ് ആബ്സെന്റ് സാർ എന്ന് പറഞ്ഞിട്ട് ഫേസ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഫേസ് ആൻസർ ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. ലക്കി വിന്നേഴ്സിനെ കാത്തിരിക്കുന്നത് സിനിമ ടിക്കറ്റുകളാണ്. ഏത് സിനിമയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ ഇപ്പൊ പറയൂല, അത് സർപ്രൈസ് തന്നെയാണ്. ഷെയ്ഖ് ഇസ്മായിൽ ക്വസ്റ്റ്യൻ കേട്ടില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് വന്നത്. ക്വസ്റ്റ്യൻ എന്താ, ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. മൂന്ന് പൂച്ച, മൂന്ന് എലി, മൂന്ന് മിനിറ്റ് വേണം ഈ പൂച്ചയ്ക്ക് എലിയെ പിടിക്കാനായിട്ട്. പക്ഷേ 100 പൂച്ചയ്ക്ക് 100 എലികളെ പിടിക്കാനായിട്ട് എത്ര മിനിറ്റ് വേണം എന്നുള്ള ചോദ്യത്തിലേക്കാണ് നമ്മൾ വരേണ്ടത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ആൻസറിലേക്കാണ് നമ്മൾ എത്തുന്നത്. ബട്ട് ഇവിടെ ഭയങ്കരമായിട്ട് പി എസ് സി എക്സാമിന് പോലും ഇല്ലാത്ത ടെൻഷൻ ടിക് ടിക് ടിക് ടിക് ടിക് ടിക് കാണാൻ സാധിക്കുന്നുണ്ട് രണ്ടു പേരുടെ മുഖത്ത്. സെൽഫി, ഇതിനു മുന്നേ എവിടെയായിരുന്നു വർക്ക് ചെയ്തിരുന്നത്? അയ്യോ, ബാങ്കിൽ വർക്ക് ചെയ്ത ആളാ ഇവിടെ വന്നി. ഏത് ബാങ്കാണോ അവോ, ആ ബാങ്ക് ഇപ്പോഴും ഉണ്ടല്ലോ അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും നാട്ടില് ബാങ്കിലൊക്കെ വർക്ക് ചെയ്ത സുൽഫി, പാവപ്പെട്ട ജനങ്ങളുടെ കാര്യമാണ് ഞാൻ ആലോചിക്കുന്നേ. ഓക്കെ, അപ്പൊ എന്തായാലും ഉത്തരം കിട്ടിയോ?
0: 300 തോന്നുന്നു, അത്ര എളുപ്പമുള്ള ഉത്തരം തരില്ലല്ലോ.
1: 300
2: എനിക്ക് തോന്നുന്നത്
1: 3 മിനിറ്റ് ആയിരിക്കും അല്ലേ? സെൽഫി, മറ്റേ ഇതാണ് കേട്ടോ ചേർന്ന്, മറ്റേ പഠിക്കുക, ഞാൻ പഠിക്കൂല, എനിക്കൊന്നും അറിഞ്ഞുകൂടാ ഗൈസ് പറഞ്ഞിട്ട് അവസാനം കറക്റ്റ് ആയിട്ട് എങ്ങനെ കിട്ടിയേ?
2: അടിപൊളി,
1: ഒരു ഒരു കൈയടി കൊടുക്കേ, പിന്നെ കൈയടി കൊടുക്ക്. കൺഗ്രാചുലേഷൻസ്. ഓക്കേ ഓക്കേ, അപ്പൊ 3 മിനിറ്റ്, ഒരുപാട് പേര് 1 മിനിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കൊന്നും അവർ കൺസിഡർ ചെയ്തത് 1 മിനിറ്റ് വെച്ചിട്ടുള്ള ഇതായിരുന്നു. ബട്ട് അങ്ങനെ 1 പൂച്ച 1 മിനിറ്റില് അങ്ങനെയല്ല കേട്ടോ, എന്നാൽ ഞാൻ വ്യക്തമായിട്ട് അതാണ് എടുത്ത് പറഞ്ഞത്. 3 പൂച്ചകൾക്ക് 3 എലിയെ പിടിക്കുക, 3 മിനിറ്റ് വേണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ രണ്ടാമത്തെ ലിസ്റ്റിൽ ആരെങ്കിലും, അല്ല മൂന്നാമത്തെ ലിസ്റ്റിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട് ഫിനീത്ത് 100 ആണ് പറഞ്ഞിട്ടുണ്ട്. ഫിനീത്തെ ഉത്തരം തെറ്റായിരുന്നു കേട്ടോ. റോബിൻ റൈറ്റ് ആൻസർ, രാജേഷ് റൈറ്റ് ആൻസർ, അതുൽ കൃഷ്ണ റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജോബിൻ, നൌഫൽ, സച്ചി റൈറ്റ് ആൻസർ പറയുന്നു. ആൻഡ് ഓൾസോ ഇസ്മായിൽ 1 മിനിറ്റ് ആണ് പറഞ്ഞത്. ഇല്ല, അഗൈൻ അവിടെ ഒരു കാൽക്കുലേഷൻ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അയ്യോ, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. എബിനും സുൽഫിയും ഇതേപോലുള്ള ഗെയിം എല്ലാ ദിവസവും ഉണ്ട് കേട്ടോ. ആ സുൽഫിക്ക് എന്തായാലും നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നതായിരിക്കും. സിനിമാ ടിക്കറ്റ് അകത്തുള്ളവർക്ക് കൊടുക്കൂല, കൊടുക്കാൻ പാടില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, സത്യം പറയട്ടെ, ആരും 300 പറഞ്ഞിട്ടില്ലേ. പിന്നെ സൗണ്ട് എഞ്ചിനീയർ അല്ലേ, ആ പണിയാണ് നടക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും ഇവിടെ, പക്ഷെ എനിക്ക് മനസ്സിലാകാത്ത പറ്റാത്ത ഒരു മാത്ത് ഉണ്ട് ഇവിടെ. 33.3, അതെന്ത് കണക്കാണെന്നുള്ള എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല.
2: എന്തായാലും
1: ഇത് കിടിലോ കേട്ടോ. മാത്സ് പരമായിട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മുടെ മാർക്കറ്റിംഗിലെ സുൽഫിയെ കോൺടാക്ട് ചെയ്താൽ മതി ഗൈസ്. അപ്പോൾ താങ്ക് യു ഗൈസ്, താങ്ക് യു വെരി മച്ച്. അപ്പോൾ തീർച്ചയായിട്ടും റൈറ്റ് ആൻസർ പറഞ്ഞവർ വെയിറ്റ് ചെയ്യുക, ഞങ്ങളുടെ എക്സിക്യൂട്ടീവ്സ് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. സിനിമാ ടിക്കറ്റുകളുമായിട്ട് ഇപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്ക് പോയാലോ. എബി, ഒരു ക്ഷീണം മാറ്റാൻ ഒരു പാട്ടിട്ടേ. ഇത് പാട്ടാന്ന് മനസ്സിലായോ?
0: ഞങ്ങളുടെ സ്വന്തം ഇടുക്കിയുടെ പാട്ട്.
1: ഓഫ് കോഴ്സ്, ജോബ് കൊറിയൻ പാടിയിരിക്കുന്ന ഇടുക്കി ഗോൾഡ് എന്ന സിനിമയിലെ ഗാനം. കമ്മിങ് അപ്പ് ഓൺ കഥാസാപ്പിനിസ് ഫ്രീക്വൻസി, കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: റേഡിയോ സുനോ 91.7 FM
1: Qatar's happiness frequency now available on Amazon Music.
2: Going home, make it rewarding with Kalyan Jewelers.
3: Enjoy 0% making charges on select ornaments. Visit Kalyan Jewelers today. Conditions apply.
4: ഇത്രയും ഡേറ്റയും കോളുകളും ഈ ചെറിയ റീചാർജിലും ഇതെങ്ങനെ കിട്ടി?
5: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
4: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
5: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
4: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
5: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരു ഡൂയിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരു ഡൂ ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറോ സന്ദർശിക്കൂ.
6: മഴസയിൽ ഫ്രഷ് ഡീൽസ്, മൂന്ന് ദിവസം ഷോപ്പിംഗിന്റെ മേളം.
7: ഒനിയൻ ഇന്ത്യ ഒരു കിലോ 2.75 ദിർഹം. പൊട്ടേറ്റോ സിറിയ ഒരു കിലോ 2.50 ദിർഹം. യെല്ലോ ബനാന ഇന്ത്യ ഒരു കിലോ 6.90 ദിർഹം. ടൊമാറ്റോ ജോർദാൻ ഒരു കിലോ 1.90 ദിർഹം. ഓറഞ്ച് വലൻസിയ ഈജിപ്റ്റ് ഒരു കിലോ 2.90 ദിർഹം. ഫ്രോൺസ് ഒരു കിലോ 19.75 ദിർഹം. ടാൻസാനിയ മട്ടൺ ഒരു കിലോ 36 riyal.
6: ഈ പ്രൊമോഷൻ ഓഗസ്റ്റ് 5 വരെ മഴസയുടെ എല്ലാ ഔട്ട്ലെറ്റുകളിലും.
8: നമസ്കാരം, ഞാൻ സിതാര.

0: വചനങ്ങളിലൂടെ
1: ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളിൽ ഉത്തമന്മാർ.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ മാരിബ് ബാങ്കിനുള്ള സമയം.

0: اللهم رب هذه الدعوة التامة والصلاة القائمة، آت محمدنا الوسيلة والفضيلة، وابعثه المقام المحمود الذي وعدته، إنك لا تخلف الميعاد.
1: This is Radio Suno
2: 91.7 FM,
1: Qatar's favorite radio station.
3: ഖത്തറിൽ ഷോപ്പിംഗിന്റെ വമ്പൻ വെടിക്കെട്ടിന് ഒരൊറ്റ പേര്, സഫാരി ഹൈപ്പർ മാർക്കറ്റ്.
4: സഫാരിയുടെ ഏറ്റവും പുതിയ ഔട്ട്ലെറ്റ് സഫാരി ഷോപ്പിംഗ് സെന്റർ ലോജിസ്റ്റിക് വില്ലേജ് GWC ഇന്ന് August 3 തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നു.
3: ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വിസിറ്റ് ആൻഡ് വിൻ പ്രൊമോഷനിലൂടെ യാതൊരു പർച്ചേസും ചെയ്യാതെ തന്നെ നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കാം 2 ഷെവർലെ ക്യാപ്റ്റീവ കാറുകൾ. കൂടാതെ നിരവധി അതിശയിപ്പിക്കുന്ന ഗ്രാൻഡ് ഓപ്പണിംഗ് ഓഫറുകളും. ഏവർക്കും സ്വാഗതം.
5: സഫാരി വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.
6: ജോയ് അലുക്കാസ് ബ്രിങ്സ് യു ദ ജോയ് ഓഫ് സമ്മർ.
7: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായിത്തീരുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്, 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾ ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദ GCC. ഈ ഓഫറുകൾ August 8 വരെ മാത്രം.
8: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
9: 917 evenings. Welcome once again. Welcome back to the Radio Suno 91.7 FM. 917 evenings at the time on Sandeep Anu Kooliyallad. August 3rd thiyathi thingalaichu divasam ethom adivuliyayittu ane aa evening time enjoy cheyidondirikkumbol വീട്ടിന് പുറത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ കുറേയേറെ കാര്യങ്ങൾ തന്നെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. വൈ? ബിക്കോസ് ദർ ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ഫ്രം ഖത്തർ മെട്രോളജി ഡിപ്പാർട്ട്മെന്റ്.
10: വെദർ റിപ്പോർട്ട് പവർഡ് ബൈ ഖത്തർ മെറ്റീരിയോളജി ഡിപ്പാർട്ട്മെന്റ്.
9: ആൻഡ് ഹാവിംഗ് സെഡ് ദാറ്റ്, തീർച്ചയായിട്ടും ഏറ്റവും അധികം സൂക്ഷിക്കേണ്ടത് ഇന്ന് രാത്രി മുതൽ, അതായത് August 3rd രാത്രി മുതൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹ്യൂമിഡിറ്റി, ഫോഗ് ഫോർമേഷനൊക്കെ ഉണ്ടാവും. മിസ്റ്റ് ഫോഗ് ഫോർമേഷനാണ് പല ഏരിയയിലും എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് വെദർ ഫോർകാസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അറിയിച്ചിട്ടുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ടൈം പീരീഡ് നമ്മൾ പുറത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ള സ്വെറ്റിംഗ് ഫീൽ ചെയ്യും. ബോഡി ഭയങ്കര എന്താണ, ഒരു സ്വെറ്റും കാര്യങ്ങളും ഒക്കെ തന്നെ ഭയങ്കരമായിട്ട് ഊസ് ഔട്ട് ചെയ്യുന്നതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടത് വെള്ളം കുടിക്കാനായിട്ട് മറന്നുപോകരുത്. മാക്സിമം എമൗണ്ട് ഓഫ് വാട്ടർ, സ്പെഷ്യലി എനിക്ക് ഏറ്റവും അധികം ആ ഒരു എന്താണ് സജഷൻ പറയാനുള്ളത്, ഈ കോർണിഷ് ഭാഗത്തൊക്കെ നടക്കുന്നവരാണ് അല്ലെങ്കിൽ നമ്മുടെ ഒരുപാട് ഫാമിലി പാർക്കുകളിലൊക്കെ പോയി നടക്കുന്ന ഒത്തിരി പേരുണ്ട്. സോ അവർക്കൊക്കെ തന്നെ റെഗുലർലി എനിക്ക് ഫീൽ ചെയ്യുന്ന ആ ഒരു സംഭവം തന്നെയല്ലേ ഇന്നും ഫീൽ ചെയ്യുക എന്ന ആ ഒരു തോട്ട് പ്രോസസ് ആയിരിക്കാം. പക്ഷെ ആ ഒരു തോട്ട് പ്രോസസ്സിലേക്ക് പോകുന്നതിന് മുന്നേ ഇറ്റ് ഇസ് ഓൾവേസ് ഇമ്പോർട്ടൻറ്റ് വെള്ളം ധാരാളം കുടിക്കാനായിട്ട് മറന്നുപോകരുത്. സ്പെഷ്യലി ഈ ദിവസങ്ങളിൽ, ഈ ഒരു വീക്കെൻഡ് വരയ്ക്കും അറ്റ്ലീസ്റ്റ് നമ്മൾ ഡബിൾ ദ എമൗണ്ട് ഓഫ് വാട്ടർ കുടിക്കണം എന്നുള്ളതാണ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുമുള്ള അപ്ഡേറ്റ് വന്നേക്കുന്നത്.
11: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ,
12: ബ്രോട്ട് ടു യു ബൈ.
13: രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
14: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
9: സോ വെള്ളം കുടിക്കാനായിട്ട് മറന്നു പോകേണ്ട, കീപ് യുവർ സെൽഫ് ഹൈഡ്രേറ്റഡ്. വീട്ടിലെ കുട്ടികളുണ്ട്, ഫാമിലി, ഫ്രണ്ട്സ്, ഇവരെയൊക്കെ ഓർമ്മിപ്പിക്കേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി കൂടി ഏറ്റെടുക്കുക. കാരണം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന റെസ്പോൺസിബിലിറ്റി ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്. ആൻഡ് ദെൻ ദ വൺസ് വി നോ, തീർച്ചയായിട്ടും സ്പ്രെഡ് ദ വേർഡ്. അത് മാത്രമാണ് ഇപ്പോൾ ഈ ഒരു പോയിന്റിൽ എനിക്ക് പറയാനുള്ളത്. August 3rd മുതൽ, അതായത് ഇന്ന് വൈകുന്നേരം മുതൽ വീക്കെൻഡ് വരയ്ക്കും നമുക്ക് ഈ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. അത്യാവശ്യം നല്ല രീതിയിൽ ഹ്യൂമിഡിറ്റി ഫീൽ ചെയ്യാനുള്ള സാധ്യത രാത്രി സമയത്ത് ഉണ്ട് എന്നുള്ള അപ്ഡേറ്റാണ് ഇപ്പോൾ ഞാൻ എത്തിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് ആ ഒരു അപ്ഡേറ്റോടുകൂടി മനോഹരമായിട്ടുള്ള മറ്റൊരു ട്രാക്കിലേക്ക് പോകുമ്പോൾ നമുക്ക് ഏതൊക്കെ തന്നെ പ്രശ്നം ഉണ്ടെങ്കിലും, വെദർ ഇറ്റ് ഇസ് ബോഡി മൈൻഡ്, ദർ ഇസ് ഓൺലി വൺ തിങ് ദറ്റ് ക്യാൻ കീപ് അസ് ഇൻടാക്ട്. എന്താണ് പാട്ട്? യെസ്, ജോബ് കുര്യൻ പാടിയിരിക്കുന്ന എന്താവോ എന്ന സോങ്ങിലേക്ക് ആ ഒരു ആൽബം കമ്മിങ് അപ്പ്.

0: ഷോപ്പിംഗിന്റെ വമ്പൻ വെടിക്കെട്ടിന് ഒരൊറ്റ പേര്, സഫാരി ഹൈപ്പർ മാർക്കറ്റ്.
1: സഫാരിയുടെ ഏറ്റവും പുതിയ ഔട്ട്ലെറ്റ് സഫാരി ഷോപ്പിംഗ് സെന്റർ ലോജിസ്റ്റിക് വില്ലേജ് GWC ഇന്ന് August 3 തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നു.
0: ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വിസിറ്റ് ആൻഡ് വിൻ പ്രൊമോഷനിലൂടെ യാതൊരു പർച്ചേസും ചെയ്യാതെ തന്നെ നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കാം 2 ഷെവർലെ ക്യാപ്റ്റീവ കാറുകൾ. കൂടാതെ നിരവധി അതിശയിപ്പിക്കുന്ന ഗ്രാൻഡ് ഓപ്പണിംഗ് ഓഫറുകളും. ഏവർക്കും സ്വാഗതം.
2: സഫാരി വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.
0: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
1: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
0: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട്, ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
4: നമസ്കാരം, ഞാൻ ഉണ്ണി മുകുന്ദൻ. റേഡിയോ സുനോ 91.7.

0: Joy Alucas 917 Evenings presented by Joy Alucas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707
0: and
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
4: വെൽക്കം വെൽക്കം വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു റേഡിയോ സോണ 91.7 FM 917 ഈവനിങ്സിന്റെ ടൈമാണ്. സന്ദീപാണ് കൂടെയുള്ളത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞാൽ 44 മിനിറ്റും 54 സെക്കൻഡും. എന്നതോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദിവസം. ദേ ഓൾമോസ്റ്റ് ഇങ്ങനെ ഒരു എൻഡിങ്ങിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബട്ട് അതിന് മുന്നേ ഫുഡൊക്കെ കഴിച്ച് ഉഷാറായിട്ട് എല്ലാവരും വൈൻഡപ്പ് ചെയ്യണം എന്നുള്ളതാണ് ചെറിയൊരു സജഷൻ പറയാനുള്ളത്. ആൻഡ് ഡ്രിങ്ക് ലോഡ് ഓഫ് വാട്ടർ. ബട്ട് അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം നമ്മൾ ചെറുതായിട്ടൊന്ന് പറക്കാൻ പോവുകയാണ് വിത്ത് ഇൻഫർമേഷൻ.

ഏറ്റവും പുതിയ ഒരു അലേർട്ടിനെ പറ്റിയിട്ടാണ് നിങ്ങളുടെ അരികിലേക്ക് എനിക്ക് ഈ ഒരു ഇൻഫർമേഷൻ കൊണ്ടുവരേണ്ടതായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി തരാനായിട്ട്. നമ്മുടെയൊക്കെ ബോർഡിംഗ് പാസ് നമ്മൾ ഒരു പക്ഷേ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഫോട്ടോ എടുത്തിട്ട്, ഇറ്റ്സ് എ പേഴ്സണൽ വിഷ് വെതർ ടു ടേക്ക് ദ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ ആഡ് ചെയ്യുക, ഇതൊക്കെ പേഴ്സണൽ കാര്യങ്ങളാണെങ്കിൽ പോലും ഒരുപാട് ഇത് റിലേറ്റ് ചെയ്തിട്ടില്ല. അതായത് ഈ ബോർഡിംഗ് പാസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻ ലീക്കേജും, അതേപോലെ തന്നെ നമ്മുടെ ഫുൾ നെയിം, ജസ്റ്റ് ഇമാജിൻ നമ്മുടെ കംപ്ലീറ്റ് നെയിമുമാണ് ഈ ഒരു ബോർഡിംഗ് പാസ്സിൽ ടൈപ്പ് ചെയ്ത് വിടുന്നത്. അപ്പോൾ ഇൻഫാക്ട് ഈ ഒരു സെക്കൻഡ് നെയിമും കാര്യങ്ങളും ഒക്കെ വെച്ച് തന്നെ ബോർഡിംഗ് പാസിൻ്റെ ഇൻഫർമേഷൻസ്, ഇഫ് അറ്റ് ഓൾ ദേർ ആർ ഹാക്കേഴ്സ്, മിസ്ലീനിയസ് ആക്ടേഴ്സ്, ഇതൊക്കെ തന്നെ ഐ മീൻ മലീഷ്യസ് ആക്ടേഴ്സ് ഹു ക്യാൻ ഡു ആൻഡ് ബ്രിങ് ഇൻ കുറേ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ ലൈഫിലേക്ക് കൊണ്ടുവരാനായിട്ട് ആഗ്രഹമുള്ളവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഫ്ലൈറ്റ് ട്രാക്കിങ്ങും, അതേപോലെ തന്നെ ഹൈജാക്കിംഗ് ഒക്കെ തന്നെ ഒരുപാട് രീതിയിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ സോഷ്യൽ സെക്യൂരിറ്റിയെ, നമ്മുടെ പേഴ്സണൽ സെക്യൂരിറ്റിയും ബാധിക്കുന്നു എന്നാണ് നാഷണൽ സൈബർ സെക്യൂരിറ്റി ഏജൻസി അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബോർഡിംഗ് പാസുകൾ ഇനി ഫോട്ടോ എടുത്ത് ഇടരുത്, അല്ലെങ്കിൽ അത് ഇടുന്നതിനെ പറ്റിയിട്ടുള്ള ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ടുള്ള നോട്ടീസും വ്യക്തമായിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷനൊക്കെ തന്നെയാണ് തന്നേക്കുന്നത്. സോ ഇൻഫാക്റ്റ് അതിൽ എന്തൊക്കെയാണുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ, സെൻസിറ്റീവ് ആയിട്ടുള്ള പേഴ്സണൽ ഡോക്യുമെൻറ്റ് തന്നെയാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇടുന്നത്. ഫ്രീക്വൻറ്റ് ഫ്ലയർ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തൊരു ഫ്രീക്വൻറ്റ് ഫ്ലയർ നമ്പർ ഉണ്ടാവും, ഫോൺ നമ്പർ ഉണ്ടാവും, അതേപോലെ തന്നെ ഇമെയിൽ അഡ്രസ്സ് ഉണ്ടാവും. ഇതൊക്കെ സാധ്യതകളാണ് കേട്ടോ ഇതിൻ്റെ അകത്തുള്ള ആ ഒരു ഇൻഫർമേഷൻസ്. വെൻ യു ആർ എ ലോയൽറ്റി കസ്റ്റമർ, നമുക്ക് സ്ഥിരമായിട്ട് ഫ്ലൈ ചെയ്യുന്ന ഒരു ബിസിനസ് പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഇൻഫർമേഷൻസ് ഒക്കെ തന്നെ ഇതിൻ്റെ അകത്തുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് ഇതിലൊരു ബാർകോഡ് കൂടിയുണ്ട്. ആ ബാർകോഡ് ഒരു പക്ഷേ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നേരെ പോകുന്നത് നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷനിലേക്ക് ആയിരിക്കാം. ഇതൊക്കെ തന്നെ മലീഷ്യസ് ആയിട്ടുള്ള ആക്ടേഴ്സിന് ഭയങ്കരമായിട്ട് എൻഹാൻസ് ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ അവരെ പ്രൊവോക്ക് ചെയ്യും നമ്മളുടെ ഇൻഫർമേഷൻസ് ചെയ്യാനായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ തന്നെ നമുക്ക് അക്യുമുലേറ്റ് ചെയ്യാണ്ടിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഒരു പ്രാക്ടീസ് ആക്കാണ്ടിരിക്കാം. എപ്പോഴും എന്തൊരു പ്രശ്നം വന്നാലും നമ്മൾ അതിൻ്റെ കാര്യം മനസ്സിലാക്കി തന്നെയാണ് പെരുമാറുന്നത്. അപ്പോൾ ഈ ഒരു കാര്യവും കൂടി എവ്രിബഡി ട്രാവലിംഗ്, നമ്മൾ ആ ഒരു ട്രാവലിങ്ങിൻ്റെ ഹാപ്പിനെസ് ഒക്കെ എൻജോയ് ചെയ്യാനായിട്ട് പലപ്പോഴും ഷെയർ ചെയ്യുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്. അത് ചിലപ്പോൾ തെഫ്റ്റും അതേപോലെ ഒരു ഫിഷിംഗ് സ്കാമിലെ ഒക്കെ കൊണ്ടുപോകാനുള്ള ഇതായിരിക്കാം, അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ അറ്റാക്ക്, സോഷ്യൽ എൻജിനീയറിംഗ് അറ്റാക്ക് ഒക്കെ തന്നെ വരാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ നാഷണൽ സൈബർ സെക്യൂരിറ്റി ഏജൻസി അറിയിച്ചിരിക്കുന്നത്. സോ ഫ്രീക്വൻ്റ്ലി ഇഷ്യൂസ് ഒക്കെ തന്നെ ഒരുപാട് വരുന്നത് കൊണ്ട് ഡിജിറ്റൽ പരമായിട്ടും അതേപോലെ തന്നെ മാനുവലി വരുന്ന ഇഷ്യൂസൊക്കെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ ഈ ഒരു ഇൻഫർമേഷനിൽ നിന്നാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്, അല്ലെങ്കിൽ ലീക്ക് ഔട്ട് ആവുന്നത് എന്നുള്ള ഇൻഫർമേഷൻ കിട്ടുന്നതുകൊണ്ട് നമ്മളുടെ അരികിലേക്ക് ഒരു ചെറിയ കരുതൽ, ആ ഒരു കരുതലാണ് എടുക്കേണ്ടത്. ആൻഡ് ദിസ് ഇസ് അപ്ഡേറ്റ് ഫ്രം നാഷണൽ സൈബർ സെക്യൂരിറ്റി ഏജൻസി. ആ ഒരു അപ്ഡേറ്റ് നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുമ്പോൾ ഇന്നത്തെ ട്രാവൽ, എന്നത്തെയും ട്രാവൽ എപ്പോഴും സേഫ് ആയിട്ട് ഇരിക്കണം. അതുകൊണ്ട് ആ ഒരു അപ്ഡേറ്റ് ഒരിക്കൽ കൂടി എത്തിക്കുന്നു. ബോർഡിംഗ് പാസസ് ഒരു കാരണം വെച്ചാലും ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടാനായിട്ട് ആ ഒരു പോസിബിലിറ്റീസ് കുറയ്ക്കാം അല്ലേ, തീർച്ചയായിട്ടും.

ആൻഡ് ഓഫ്കോഴ്സ് ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്, നമ്മുടെ ഫുൾ ട്രാവൽ ഐറ്റിനറിയും ഒരു പക്ഷേ നമ്മൾ ഈ ഹോളിഡേ ട്രിപ്സ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പാക്കേജൊക്കെ എടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ആ ഒരു ട്രാവൽ കംപ്ലീറ്റ് ആയിട്ട് തന്നെ മനസ്സിലാക്കി എടുക്കാനായിട്ട് ഹാക്കേഴ്സിന് സാധിക്കും എന്നുള്ള ഒരു അപ്ഡേറ്റ് കൂടി അവർ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. സോ ഇഫ് അറ്റ് ഓൾ യു ഗോയിങ് ഫോർ എ ലെഷർ ട്രിപ്പ്, ഹാപ്പിനെസ് ട്രിപ്പ്, അത് കംപ്ലീറ്റ് ആയിട്ട് ട്രാജിക് ആവാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ആ ഒരു അപ്ഡേറ്റ് കൂടി ഞാൻ നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുമ്പോൾ ഇനി ഇതാ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്ക് പോവാണ്. ഓൾവേസ് ഓൾവേസ് ബി സേഫ് എവരിബഡി, സേഫ് ആയിട്ട് വളരെ പേഴ്സണൽ ഇൻഫർമേഷൻ എപ്പോഴും സേഫാക്കി സൂക്ഷിക്കേണ്ടത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ആ ടെൻഷനൊന്നും അടിക്കേണ്ട, ബട്ട് ദെൻ ടെൻഷൻ നമ്മുടെ ഉള്ളിൽ ആ ഒരു ജാഗ്രത മാത്രം മതി. ഓഫ് കോഴ്സ് ടെൻഷൻ്റെ ഒരു ആവശ്യമില്ലല്ലോ. വൺസ് അഗൈൻ യു ഹാവ് ട്യൂൺഡ് ഇൻ ടു ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sunil.
2: അതൊക്കെ പഴയ കഥ. കാറിനും വേണം കൃത്യമായ എക്സ്പേർട്ട് കെയർ. അതും 150-ലധികം വർഷങ്ങളുടെ ട്രസ്റ്റഡ് സർവീസ് നൽകുന്ന ഒറിജിനൽ മോട്ടോർ ഓയിൽ ബ്രാൻഡായ വാൽവലിൻ.
3: സൽവാ റോഡിലെ വാൽവലിൻ AMTC പ്രീമിയം ക്വിക് സർവീസിലേക്ക് എത്തും. ഓരോ സർവീസും എക്സ്പേർട്സ് മാത്രമായിരിക്കും കൈകാര്യം ചെയ്യുക. ഒപ്പം ജെനുവിൻ വാൽവലിൻ പ്രൊഡക്ട്സ് ആൻഡ് പ്രീമിയം ഫിൽറ്റേഴ്സ്. കൂടാതെ നിങ്ങളുടെ വാഹനത്തിന്റെ സർവീസ് ഡീറ്റെയിൽസ് എല്ലാം ഡിജിറ്റൽ കാർ പാസ്പോർട്ട് വഴി കൃത്യമായി മനസ്സിലാക്കാം. ഇന്ന് തന്നെ വിസിറ്റ് ചെയ്യൂ വാൽവലിൻ AMTC പ്രീമിയം ക്വിക് സർവീസ് സൽവാ റോഡ്. കോൾ 7765-5954.
4: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
5: GCC റേഡിയോ നാടക മത്സരം സീസൺ 4.
4: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
5: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.
6: This is Radio Suno
7: 91.7 FM,
6: Qatar's favorite radio.

കൂടെയുള്ളത്. ഒരുപാട് വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേഴ്സണൽ ഇൻഫർമേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരുന്നു കുറച്ച് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും അത്രയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയത്തിലൂടെയാണ് നമ്മൾ കടക്കുന്നത്. അഡ്വാൻസ് ടെക്നോളജീസ്, അഡ്വാൻസ് AI, എവറിത്തിങ് ഹാസ് ഇറ്റ്സ് ഓൺ പോസിറ്റീവ് സൈഡ്, അതേപോലെ നെഗറ്റീവ് സൈഡും ഉണ്ട്. സോ മെറിറ്റും ഡിമെറിറ്റും ഒക്കെ എല്ലാ സൈഡിലും തന്നെ ഉള്ളതുകൊണ്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് വളരെയധികം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും അതിന് വേണ്ട പ്രിക്കോഷൻസും കാര്യങ്ങളും ഒക്കെ തന്നെ നമ്മൾ എടുത്തിരിക്കണം എന്നുള്ളതാണ് ബേസിക് ആയിട്ടുള്ള ഒരു ഫാക്ട്. ആ ഒരു കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ വെള്ളം കുടിക്കാനായിട്ട് മറന്നു പോകരുത് കേട്ടോ. സോ സ്റ്റേ ഹൈഡ്രേറ്റഡ്, ഹെൽത്ത് ആൻഡ് ഓൾസോ നമ്മുടെ ചുറ്റുപാടും നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷനും ഒക്കെ തന്നെ സേഫായിട്ട് സൂക്ഷിക്കേണ്ട റെസ്പോൺസിബിലിറ്റി ഈച്ച് ആൻഡ് എവറി വൺ ഓഫ് അസ്, ഓരോരുത്തർക്കും ഓരോ ഇൻഡിവിജ്വലിന് ഉള്ളത് തന്നെയാണ്. ഇനി നമ്മൾ മറ്റൊരു ബർത്ത്ഡേ വിഷിലേക്ക്, കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും ഈ ഒരു ബർത്ത്ഡേ വിഷ് പറയാനായിട്ട് വിട്ടുപോരുതേ എന്ന് പറഞ്ഞിട്ടാണ് ജിൻഷാദിൻ്റെ മെസ്സേജ് വന്നിരിക്കുന്നത്. എൻ്റെ പ്രിയ സുഹൃത്ത് ഷഫീഖ് ഇതാ കൂടെയുണ്ട്, കൂടെ കാറിലിരിക്കുകയാണ്. ആൾക്ക് ഇതൊരു സർപ്രൈസ് ആയിരിക്കും, ഒരു ഡൗട്ടും വേണ്ട. അപ്പോൾ ജിൻഷാദ് വിഷ് ചെയ്ത ആ ഒരു മനോഹരമായിട്ടുള്ള ബർത്ത്ഡേ വിഷിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ഷഫീഖിന് വേണ്ടി ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സനോ വിഷിംഗ് യു എ വെരി വെരി വെരി ഹാപ്പി ബർത്ത്ഡേ.

ഈ കൂടണയുന്ന സമയമാകുമ്പോഴത്തേക്കാണ് ഓൾമോസ്റ്റ് എല്ലാവർക്കും പല കാര്യങ്ങളും ഓർമ്മ വരുന്നത്. എന്തായാലും വീട്ടിൽ കയറാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുന്ന നമ്മുടെ മക്ബൂലിന് ഒരു വെഡിങ് ആനിവേഴ്സറി, അല്ലെങ്കിൽ ബ്രോ വീട്ടിലേക്ക് കയറ്റൂല കേട്ടോ, ഒരു സർപ്രൈസും പ്ലാൻ ചെയ്തിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് ഇതാകട്ടെ ഇന്നത്തെ സർപ്രൈസ് എന്ന് പറഞ്ഞിട്ടാണ് മക്ബൂലിൻ്റെ മെസ്സേജ് വന്നിരിക്കുന്നത്. അപ്പോൾ മക്ബൂൽ ദാ ഏറ്റവും അടിപൊളിയായിട്ടുള്ള അവരുടെ 13-ാമത്തെ വെഡിങ് ആനിവേഴ്സറി വിഷസാണ് അറിയിച്ചേക്കുന്നത്. വൈഫിൻ്റെ പേര് സനില, ഓക്കെ, സനില എന്നാണ് പേര്. ഓക്കെ, സനിലയ്ക്ക് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു വിഷസ് പറയുമ്പോൾ സനിലയ്ക്ക് മാത്രമല്ല രണ്ടുപേർക്കും ഒരു അടിപൊളി വെഡിങ് ആനിവേഴ്സറി വിഷസ് കൂടി പറയുന്നു ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സുനോ. 13th വെഡിങ് ആനിവേഴ്സറിയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. സോ ആ ഒരു ആനിവേഴ്സറി വിഷസ് കൂടി പറയുമ്പോൾ സന്തോഷം തന്നെയാണ്. ഇങ്ങനത്തെ വിഷസ് ലേറ്റായിട്ടാണെങ്കിലും ലേറ്റസ്റ്റ് ആയിട്ട് തന്നെ ആ ഒരു വിഷ് ഞാൻ അറിയിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്ക് പോയാലോ, ഒരു പാട്ട് കൂടി വെച്ച് തരാമോ എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ മക്ബൂൽ ബ്രോ അല്ലേ. യെസ്, അപ്പോൾ ദേ ആ ഒരു പാട്ടിലേക്ക്. ദിസ് ഇസ് ഖത്താസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: This is Radio Suno 91.7 FM, Qatar's favorite radio station. Brought to you by Danat Al Bahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ 14:44. യു ഹാവ് ട്യൂൺഡ് ഇൻ ടു ഖത്താർസ് ഫേവറേറ്റ് എഫ്എം സ്റ്റേഷൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: This is Radio Suno
0: 91.7 FM,
2: Qatar's favorite radio station.
3: Going home? Make it rewarding with Kalyan Jewelers.
4: Enjoy 0% making charges on select ornaments. Visit Kalyan Jewelers today. Conditions apply.
5: Adi, ende birthday celebration enda chelavu ende?
6: Samsamindu mandi mandi.
7: ഉഫ്, ആകെ സെഡാണ് മോനെ.
8: സംസമീന്ന് ഒരു മന്തി കഴിച്ചാ തീരാന്ന് പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
5: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
9: മഴ്സയിൽ ഫ്രഷ് ഡീൽസ്, 3 ദിവസം ഷോപ്പിംഗിന്റെ മേളം.
5: ഒലിയൻ ഇന്ത്യ 1 കിലോ 2 റിയാൽ 75 ദിർഹം. പൊട്ടേറ്റോ സിറിയ 1 കിലോ 2 റിയാൽ 50 ദിർഹം. യെല്ലോ ബനാന ഇന്ത്യ 1 കിലോ 6 റിയാൽ 90 ദിർഹം. ടൊമാറ്റോ ജോർദാൻ 1 കിലോ 1 റിയാൽ 90 ദിർഹം. ഓറഞ്ച് വലൻസിയ ഈജിപ്റ്റ് 1 കിലോ 2 റിയാൽ 90 ദിർഹം. ഫ്രോൺസ് 1 കിലോ 19 റിയാൽ 75 ദിർഹം. ടാൻസാനിയ മട്ടൺ 1 കിലോ 36 റിയാൽ.
9: ഈ പ്രൊമോഷൻ ഓഗസ്റ്റ് 5 വരെ. മഴ്സയുടെ എൽ

0: ഷോപ്പിംഗിന്റെ വമ്പൻ വെടിക്കെട്ടിന് ഒരൊറ്റ പേര്, സഫാരി ഹൈപ്പർ മാർക്കറ്റ്.
1: സഫാരിയുടെ ഏറ്റവും പുതിയ ഔട്ട്ലെറ്റ് സഫാരി ഷോപ്പിംഗ് സെന്റർ ലോജിസ്റ്റിക് വില്ലേജ് GWC ഇന്ന് August 3 തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നു.
0: ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വിസിറ്റ് ആൻഡ് വിൻ പ്രൊമോഷനിലൂടെ യാതൊരു പർച്ചേസും ചെയ്യാതെ തന്നെ നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കാം 2 Chevrolet Captiva കാറുകൾ. കൂടാതെ നിരവധി അതിശയിപ്പിക്കുന്ന ഗ്രാൻഡ് ഓപ്പണിംഗ് ഓഫറുകളും. ഏവർക്കും സ്വാഗതം.
2: സഫാരി വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.
3: എല്ലാവർക്കും നമസ്കാരം, ഞാൻ വിധു പ്രതാപ്.
0: You're listening to
3: Radio Suno 91.7.
1: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മുതൽ.
4: Joy Alukas 917 Evenings,
5: presented by Joy Alukas, world's favorite jeweler,
0: powered by
1: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thodangi authentic Arabic cuisine de ruchi ariyam. Call 4000 1707.
5: And
0: Marza Hypermarket, be fresh, be you. Visit your nearest store today.
6: വെൽക്കം വെൽക്കം വൺസ് അഗൈൻ, വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ 91.7 FM. ഇത് 917 ഈവനിങ്സിന്റെ ടൈം. സന്ദീപാണ് കൂടെയുള്ളത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 കഴിഞ്ഞ് 25:58. വണ്ടർഫുള്ളി ഹാപ്പനിങ്, ഒരു ബ്യൂട്ടിഫുൾ ഈവനിംഗ് ദാ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ ഒരു ടൈമിൽ മറ്റൊരു അപ്ഡേറ്റുമായിട്ട്, സംതിങ് ദാറ്റ് ഇസ് ട്രെൻഡിങ്, ആ ഒരു ട്രെൻഡിങ് അപ്ഡേറ്റ് ആയിട്ടാണ് നിങ്ങളുടെ അരികിലേക്ക് എത്തുന്നത്. ശരിക്കും ഒരു പൂക്കിത്തരമാണ്, വേറൊന്നുമല്ല. ഒരുപാട് ജെൻസി പിള്ളേരൊക്കെ തന്നെ, ജെൻസി എന്ന് പറയാൻ പറ്റുള്ളൂ, ജെൻ ആൽഫയും ഒക്കെ തന്നെ യൂസ്, ജെൻ ആൽഫാസിന് യൂസ് ചെയ്യാനുള്ള സമയമായോ, അത്രയും വയസ്സായോ? ഓക്കെ, എന്തായാലും ജെൻസിക്കാർ ഏറ്റവും അധികം ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ട് കൊണ്ട് നടക്കുന്ന ഒരു വാട്ടർ ബോട്ടിലാണ് ഡിസ്കഷനിൽ പലയിടത്തും തന്നെ, ഇൻസ്റ്റാഗ്രാമിലും അതേപോലെ പല ഫീഡുകളിലും സോഷ്യൽ മീഡിയാസിലും പിൻട്രസ്റ്റിലും ആൻഡ് ഓഫ് കോഴ്സ് സ്നാപ്ചാറ്റ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതിലൊക്കെ തന്നെ നമുക്ക് വെള്ളം കുടിക്കുന്നു എന്നുള്ള ഒരു അപ്ഡേറ്റ്, അല്ലെങ്കിൽ മറ്റുള്ളവരെ ഓർമ്മിപ്പിക്കാനായിട്ട് അവർ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ബോട്ടിലിൻ്റെ. അതായത് വളരെ രസകരമായിട്ടുള്ള, കളർഫുള്ളായിട്ടുള്ള, കുറച്ച് എന്താണ് ഒരു പെപ്പി ആയിട്ടുള്ള ബോട്ടിൽ എന്ന് വേണമെങ്കിൽ പറയാം. ഇതിലൊക്കെ കുടിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരു കൗതുകമായിരിക്കും. ചിലപ്പോൾ ഇതിൻ്റെ എല്ലാ കാര്യത്തിൻ്റെ ബാക്കിലും ദേർ ഇസ് എ കൗതുകം. അപ്പോൾ ഈ കൗതുകത്തിലായിരിക്കാം ജെൻസി പിള്ളേരത് ഈ ആ ഒരു ബോട്ടിലും കൊണ്ട് കിടക്കുന്നത്. എന്തായാലും പിള്ളേരെ നിങ്ങൾ പൊളിച്ചു, കാരണം അതൊരു എന്താണ് മൊമെൻ്റ് ആയിട്ട് നമുക്ക് എടുക്കാം. ഒഫ്കോഴ്സ് ഒരു റിയൽ മൊമെൻ്റ് തന്നെയാണ്. നമ്മൾ വെള്ളം കുടിക്കണം, അല്ലെങ്കിൽ കറക്റ്റായിട്ട് ബോഡി ഹൈഡ്രേറ്റഡ് ആക്കണം എന്നുള്ള അപ്ഡേറ്റ് നമുക്ക് ട്രെൻഡിങ് ആയിട്ട് തന്നെ നമ്മുടെ അരികിലേക്ക് എത്തിക്കുന്നു. അത് വാട്ടർ ബോട്ടിൽ കൊണ്ട് നടക്കുന്ന ഭയങ്കര സീനായിട്ടുള്ള പരിപാടിയായിട്ട് കാണുന്ന പലരും തന്നെ ഇനിയിപ്പോൾ ജെൻസി പിള്ളേരെ കണ്ട് പഠിക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഇതൊക്കെ പറഞ്ഞു പോകുമ്പോൾ ചെറുതായിട്ടൊന്ന് ഞാൻ വാട്ടർ ബെൽ അടിക്കുകയാണ്. വെള്ളമൊക്കെ കുടിച്ച് ഉഷാറായിട്ട് ഇരുന്നോളൂ. വൈ? ബിക്കോസ് ഏറ്റവും അധികം ഈ ഒരു ടൈമിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്, അതും ഖത്തർ മെട്രോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞിരുന്നു, ഇന്ന് നമ്മുടെ ഷോ തുടങ്ങുന്ന ടൈമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യമാണ്. പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇനി നമ്മുടെ വീക്കെൻഡ് വരെ നമുക്ക് ഹ്യൂമിഡ് ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് വരും. അപ്പോൾ ഭയങ്കരമായിട്ട് വേർക്കാനുള്ള ചാൻസ് ഉണ്ട്, ആരും പേടിക്കണ്ട. വൈ? ബിക്കോസ് ബോഡിയിൽ നിന്ന് പെട്ടെന്ന് അങ്ങനെ ഒരു ഹ്യൂമിഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ച് സ്വെറ്റിംഗ് കൂടി വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ടെൻഷൻ തോന്നാനുള്ള ഒരു റീസണും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ബട്ട് ദെൻ യെസ്, ഇറ്റ് ഈസ് ഓൾറെഡി ഇൻഫോംഡ് ഫ്രം ഖത്തർ മെട്രോളജി ഡിപ്പാർട്ട്മെൻറ്റ്. വെള്ളം കയ്യിൽ കൊണ്ട് നടക്കാൻ മടിയുള്ളവരാണെങ്കിൽ, സ്പെഷ്യലി ജെൻസി പിള്ളേരുടെ കാര്യം പറഞ്ഞു പോയപ്പോൾ അത് ട്രെൻഡിങ്ങിൻ്റെ കാര്യം ആവാനുള്ള മറ്റൊരു റീസൺ എന്ന് പറയുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഒരു ബോട്ടിലാണ് അവർ ചൂസ് ചെയ്തേക്കുന്നത്. സോ ഈ പെറ്റ് ബോട്ടിൽസിന് ഒബ്വിയസ്ലി അവർ പല പല പേര് നൽകുന്നു. അത് മുമ്പൊക്കെ ഓരോ ടോയ്സും കാര്യങ്ങളും മറ്റേ കുഞ്ഞ് ടെഡിബെയറൊക്കെ ആയിരുന്നു, ഇപ്പോൾ അതൊക്കെ മാറിയിട്ട് ഈ ഒരു സംഭവമാണ് നമ്മുടെ വാട്ടർ ബോട്ടിലാണ് ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ സ്റ്റീൽ ഇന്നർ കോട്ടും അതേപോലെ തന്നെ ഔട്ടർ കോട്ടിങ് ഫൈബറസ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലിലാണ് ഇത് എത്തുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് കൺസേൺസ്, പ്ലാസ്റ്റിക്കിൻ്റെ കൺസേൺസും ഒന്നും വരേണ്ട ആവശ്യമില്ല. ഇപ്പോൾ വണ്ടിക്കകത്താണെങ്കിലും അതേപോലെ തന്നെ ഓഫീസിലാണെങ്കിലും ഏതൊരു പോയിന്റിലും നമ്മുടെ ജിമ്മിലാണെങ്കിലും ഒക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഇത് രൂപകൽപ്പന ചെയ്തേക്കുന്നത്. ഇതൊക്കെ പറഞ്ഞു പോകുമ്പോൾ അയ്യോ ഇത് കൂടുതലും ഗേൾസ് അല്ലേ ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, ബോയ്സിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഹൾക്കിൻ്റെ ആ ഒരു രൂപകൽപ്പന ചെയ്ത നമ്മുടെ ബോട്ടിൽസ്, അതേപോലെ തന്നെ സ്പൈഡർമാൻ്റെ, പിന്നെ കുട്ടികളുടെ തീം വേണ്ടാന്നുണ്ടെങ്കിൽ വളരെ ക്ലാസിക് ആയിട്ടുള്ള സ്റ്റീൽ ഇൻ്റർഫേസ് ഒക്കെ ഉള്ള സംഭവങ്ങളൊക്കെ ഡിസൈൻ ചെയ്ത് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. സോ വെള്ളം കുടിക്കാനായിട്ട് അങ്ങനെ ഒരു ബോട്ടിൽ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയം. You can be a trending star as well. അപ്പോൾ ആ ഒരു ട്രെൻഡിങ് സ്റ്റാർ ആവാൻ ഓഫീസിലൊക്കെ കുറച്ചൊന്ന് വിലസാനുള്ള പ്ലാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ദാ ഈ ഒരു ട്രെൻഡ് കൂടി അറിഞ്ഞിരുന്നുള്ളൂ കേട്ടോ. മറ്റൊരു ബ്യൂട്ടിഫുൾ ട്രാക്ക് കമ്മിങ് ഓൺ ഗതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
3: റേഡിയോ നാടക മത്സരം സീസൺ 4.
2: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
3: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.
4: ഞാൻ ജയസൂര്യ.
5: You are listening to Radio Suno 91.7.
6: Evenings.

വെൽക്കം വൺസ് അഗൈൻ, വെൽക്കം ബാക്ക് ടു റേഡിയോ സെന്റർ 91.7 FM 917 ഈവനിങ്സ് ഇൻ ദ ടൈം. സന്ദീപാണ് കൂടെ ഉള്ളത്. ഇവിടുത്തെ ആ ഒരുപാട് വിഷസ്, ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ മെസ്സേജ്, കുറേ മെസ്സേജ് ഇങ്ങനെ വന്നിരിക്കുന്നു. അപ്പോൾ ആ ഒരു മെസ്സേജിലേക്ക് ഗുഡ് ഈവനിങ് വിഷസ് പറഞ്ഞുകൊണ്ട് റഫീഖിൻ്റെ മെസ്സേജ്, മുജീബ് ഗുഡ് ഈവനിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആർ കെ പാമ്പൂർ എന്ന അക്കൗണ്ടിൽ നിന്നും നമുക്ക് ഒരു ബർത്ത്ഡേ വിഷസ് ആണ് അയച്ചേക്കുന്നത്. ഹായ് സന്ദീപ്, ഗുഡ് ഈവനിങ്. ഇന്ന് പെരുന്നാൾ ആഘോഷിക്കുന്ന സൂരജ്, ഉണ്ണിക്കുട്ടൻ എന്ന് വിളിക്കുന്ന സൂരജിന് ഒരു ബർത്ത്ഡേ വിഷസ് പറയാമോ? ബൈ ആർ കെ പാമ്പൂർ, രേഖ, ഷീബ, റഫീഖ് ആൻഡ് ഓൾസോ സുൽഫി, എല്ലാവരും കൂടിയാണ് ആ ഒരു ഗംഭീരമായിട്ടുള്ള ബർത്ത്ഡേ വിഷസ് അറിയിച്ചേക്കുന്നത്. ഹാപ്പി ബർത്ത്ഡേ ഉണ്ണിക്കുട്ടൻ.

യെസ് ആ ഒരു ബർത്ത് ഡേ വിഷസ് പറയുമ്പോൾ നമുക്ക് മറ്റൊരു സജഷൻ വന്നേക്കുന്നത് ഓക്കെ 1983 സോങ് ഒന്ന് പ്ലേ ചെയ്യാം. ഐ തിങ്ക് ദിസ് സോങ് ജിമ്മിയാണ് ആ ഒരു സജഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ എന്തായാലും ആ ഒരു പാട്ടിലേക്ക് ഞാൻ തിരിച്ചെത്തുന്നതായിരിക്കും ജിമ്മി. ഇപ്പൊ നമ്മൾ മറ്റൊരു പാട്ടിലേക്കാണ് പോകുന്നത്. ഇത് റേഡിയോ സോണർ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: വചനങ്ങളിലൂടെ. തനിക്കിഷ്ടപ്പെടുന്നത് തന്റെ സഹോദരന് വേണ്ടിയും ഇഷ്ടപ്പെടുന്നതുവരെ നിങ്ങളിൽ ഒരാളും സത്യവിശ്വാസിയാവുകയില്ല.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ ഇഷാ ബാങ്കിനുള്ള സമയം.

നമുക്ക് യൂസ് ചെയ്യുന്ന കാറ്, ഫോണ് ഇതിലൊക്കെ തന്നെ ടെമ്പറേച്ചർ മെഷർ ചെയ്യാനുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ആപ്ലിക്കേഷൻസോ അല്ലെങ്കിൽ എനി സോർട്ട് ഓഫ് മീറ്റർ ദാറ്റ് മെഷേഴ്സ് ക്ലൈമറ്റ് ഔട്ട്സൈഡ്. സോ ഇപ്പോൾ നമ്മുടെ ആ ഒരു ക്ലൈമറ്റ്, പുറത്തെ ക്ലൈമറ്റ് കാർ ഓടിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ കാറിൽ കാണിക്കുന്ന, അല്ലെങ്കിൽ ഓടിച്ചുകൊണ്ടിരിക്കുന്നതല്ല, ഓടിച്ച് സൈഡിൽ എവിടെയെങ്കിലും പാർക്ക് ചെയ്ത് നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ക്ലൈമറ്റിൻ്റെ പെർസെൻറ്റേജ് എത്രയാണെന്ന് ഒന്ന് ടെക്സ്റ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. ദേർ ഇസ് എ ഇൻട്രസ്റ്റിംഗ് സൈക്കോളജി ബിഹൈൻഡ് ദാറ്റ്. സോ ഇപ്പം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ലിസണേഴ്സ് ചെയ്യേണ്ടത് എത്ര മാത്രമാണ് നിങ്ങളുടെ ഫോണിൽ അല്ലെങ്കിൽ കാറിൽ കാണിക്കുന്ന ആ ഒരു പെർസെൻറ്റേജ്, ഫോണാണെങ്കിൽ ഫോണെന്ന് ടൈപ്പ് ചെയ്യുക, കാറാണെന്നുണ്ടെങ്കിൽ കാറെന്ന് ടൈപ്പ് ചെയ്യുക, എന്നിട്ട് എത്രയാണ് പെർസെൻറ്റേജ്, 20 ആണോ, 30 ആണോ, 32 ആണോ, 33 ആണോ, 50 ആണോ, അതൊന്ന് ടെക്സ്റ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. വൈ ബിക്കോസ് അത് ബേസ് ചെയ്തിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ട് വരുന്നുണ്ട്. എന്തായാലും ഇൻട്രസ്റ്റിംഗ് ഫാക്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയം നമുക്ക് മറ്റൊരു അപ്ഡേറ്റിലേക്ക്, അപ്ഡേറ്റ് അല്ല, ഒരു ബർത്ത്ഡേ വിഷയമാണ്. ആ ബർത്ത്ഡേ വിഷയം സഹായിച്ചിരിക്കുന്ന ഓരോരുത്തർ ബർത്ത്ഡേ വിഷ് ചെയ്യുമ്പോഴാണ് മറ്റുള്ളവരുടെ ബർത്ത്ഡേ വിഷ് ഓർമ്മ വരുന്നത് കേട്ടോ. അനുവാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിന് വേണ്ടിയിട്ടുള്ള വിഷസ്. യാസീന്നാണ് ഫ്രണ്ടിൻ്റെ പേര്. അപ്പോൾ യാസീന് ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു ബർത്ത്ഡേ വിഷസ് കൂടി അറിയിക്കുന്നു ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സുനോ. ഹാപ്പി ബർത്ത്ഡേ.

പറഞ്ഞപ്പോൾ ഇന്നത്തെ ദിവസം എൻഡ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ വളരെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയവും കൂടി ആയി വരികയാണ്. ബട്ട് ദെൻ ഞാൻ കൂടെയുണ്ട് ഒരു മണിക്കൂറും കൂടി വണ്ടർഫുൾ ആയിട്ടുള്ള ട്രാക്കുകളും കുറച്ചേറെ ഇൻഫർമേഷൻസ് ഒക്കെ ആയിട്ട്. മറന്നു പോകണ്ട, നിങ്ങളുടെ ഫോണിൽ അല്ലെങ്കിൽ കാറിൽ കാണിക്കുന്ന ഇപ്പോഴത്തെ കറണ്ട് ടെമ്പറേച്ചർ ഒന്ന് ടെക്സ്റ്റ് ചെയ്തോളൂ 5000917 ലേക്ക്. ഐവ് ഗോട്ട് സംതിങ് ഇൻട്രസ്റ്റിംഗ് കമ്മിങ് അപ്പ്. This is Qatar's happiness frequency 91.7 FM. Kettu kettu kootukulam.

0: This is Radio Suno 91.7 FM, Qatar's favorite radio station.
1: Enjoy the golden days with Kalyan Jewelers. Enjoy 0% making charges on selected ornaments. Visit Kalyan Jewelers today to grab this limited period offer. Conditions apply.
2: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
3: പ്ലസ് ബെൽ GCC റേഡിയോ നാടക മത്സരം സീസൺ 4.
2: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.

0: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.
1: നമസ്കാരം, ഞാൻ കാളിദാസ് ജയറാം.
2: ഞാനും എന്റെ ആളും
0: You are listening to
1: Radio Suno 91.6

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: 9:17 കൂടെയുള്ളത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ 16:50 ആവുന്നു. വളരെയധികം കൺഫ്യൂസിംഗ് ആയിട്ട് നമുക്ക് വരാനുള്ള കുറേ ഒരു പ്രശ്നം, ആ ഒരു പ്രശ്നമാണ് നമ്മളിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. കാറിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഫോണിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ഫോർ നോയിങ് ദ ടെമ്പറേച്ചർ ഔട്ട്സൈഡ്, അത് പ്രത്യേകിച്ച് കാറിലാണെങ്കിൽ സെൻസേഴ്സ് ആയിരിക്കും, ഈവൻ ഫോണിലും സെൻസർ തന്നെയാണ്. അപ്പോൾ ചിലത് ആപ്ലിക്കേഷൻ വെച്ച് വർക്ക് ചെയ്യുന്നതുണ്ട്. ഇതൊക്കെ തന്നെ പലപ്പോഴായിട്ട് പല ഡിഫറെൻറ്റ് ടെമ്പറേച്ചേഴ്സ് ആയിരിക്കും നമുക്ക് കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു റീസൺ അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഞാനൊന്ന് സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്കിവിടെ ഒത്തിരി പേര് തന്നെ ആ ഒരു ഡിഗ്രീസ് ഇപ്പോൾ കറൻ്റ്ലി എത്രയാണെന്നുള്ളത് അയച്ചിട്ടുണ്ട്. ജിജോ 38 degrees ഫ്രം കാർ ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അതേപോലെ നമുക്ക് ജാസിമിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്, 37 കാർ ആണ് യൂസ് ചെയ്യുന്നത്. ഷാനു 38 കാറിൽ കാണിക്കുന്നതായിട്ടോ പറയുന്നത്. ജോബി ഫോണിൻ്റെ ഉപയോഗത്തോടുകൂടി 42 എന്നുള്ള ആ ഒരു മെസ്സേജാണ് അയച്ചിട്ടുണ്ടായിരുന്നത്, 42 degrees Celsius. ജിഷ്ണു 40, ജിൻഷാദ് 37 പറഞ്ഞിട്ടുണ്ട്, അമീർ 38, ഷഫീഖ് 38, അർജുൻ 38 പറയുന്നു. എ ലോട്ട് ഓഫ് പീപ്പിൾ ആർ സ്റ്റിക്കിംഗ് ഓൺ ടു 38. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് അപ്പോൾ 38-37 എന്നുള്ള റേഞ്ചിലേക്കായിരിക്കും പുറത്തെ ടെമ്പറേച്ചർ ഇപ്പോൾ കറൻ്റ് റണ്ണിങ് ആയിട്ടുള്ളത്. ഹ്യൂമിഡിറ്റി ഇസ് വേർ ലെവൽ, അത് നമ്മൾ വിട്ടേക്കണം, കാരണം അത്യാവശ്യം നല്ല രീതിയിൽ ഇന്ന് ഹ്യൂമിഡിറ്റി ഉണ്ടാവും എന്നുള്ളത് പറഞ്ഞു പോയതാണ് ഞാൻ. ആൻഡ് ഇതിൻ്റെ റീസൺ, ഈ ഒരു ഡിഫറൻസ് വരാനുള്ള റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പലപ്പോഴും ഇതൊക്കെ ഇപ്പോൾ വലിയ ഡിഫറൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇല്ല, പക്ഷേ വലിയ ഡിഫറൻസ് ചിലപ്പോൾ വരുമ്പോൾ നോക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ സെൻസർ കേടായിട്ടാണ്, അങ്ങനെ നമ്മൾ കൊണ്ടുപോയി ഈ സെൻസർ മാറ്റും അല്ലാന്നുണ്ടെങ്കിൽ എന്തോ പ്രശ്നമുണ്ട് എന്നുള്ള രീതിയിലായിരിക്കും നമ്മുടെ തോട്ട് പ്രോസസ്സ് പോകുന്നത്. ബേസിക്കലി സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്പോട്ട് കാറുകൾക്ക് എക്സ്റ്റീരിയർ ടെമ്പറേച്ചർ മെഷർ ചെയ്യാനായിട്ടില്ല. അതായത് തെർമിസ്റ്റേഴ്സ് എന്ന് പറയുന്ന ടെമ്പറേച്ചർ സെൻസേഴ്സ് വെച്ചേക്കുന്നത് ബ്രാൻഡ്, മോഡല്, ഇയറസ്, അതിൻ്റെ ആ ഒരു ലൊക്കേഷൻ പല പല വണ്ടികളിലും പല പല രീതിയിലായിരിക്കും. ചിലപ്പോൾ അത് ബിഹൈൻഡ് ദ ഫ്രണ്ട് ഗ്രില്ലായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മിറർ ഹൗസിങ്ങിൻ്റെ അടിയിലായിട്ടായിരിക്കാം. ഇതും അല്ലാന്നുണ്ടെങ്കിൽ ചില വണ്ടികളിൽ നമുക്ക് ഫ്രണ്ട് ബമ്പറിൻ്റെ അണ്ടറിലായിട്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ നമ്മുടെ ഫ്ലോറൊക്കെ ഭയങ്കരമായിട്ട് ഹീറ്റായി, റോഡ് ബേസിക്കലി ഹീറ്റായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഹീറ്റ് കൂടി ആഡ് ആവാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് ഓൾസോ വണ്ടിയുടെ കളർ വരെ ഫാക്ടർ ആവാമെന്നുള്ളതാണ് എക്സ്പേർട്സ് പറയുന്നത് കേട്ടോ. സോ എഞ്ചിനീയറിംഗ് എക്സ്പേർട്സ് പറയുന്ന ഒരു കാര്യം, വണ്ടിയുടെ കളർ ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ നമുക്ക് ഭയങ്കര കൂളായിട്ടുള്ള ടെമ്പറേച്ചർ ആയിരിക്കും കാണിക്കുന്നത്, അല്ല ബ്ലാക്ക്, കുറച്ച് മെറൂണിഷ് ഡാർക്ക് ടിൻറ്റ് ആയിട്ടുള്ള കളറാണ് കാറിന് അല്ലെങ്കിൽ നമ്മുടെ കാറ് സ്വന്തമാക്കിയിരിക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് ആ ഒരു ടൈമിൽ ഭയങ്കരമായിട്ട് ഹെവി ആയിട്ടുള്ള ചൂടായിരിക്കും കാണിക്കുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് നമുക്ക് ആ ഒരു ഹീറ്റ് ഉള്ളിലും ഫീൽ ചെയ്യാനുള്ള പോസിബിലിറ്റീസ് കൂടുതൽ തന്നെയാണ്. ഇത് ബേസിക്കലി ഒരു ഹീറ്റ് സോക്ക് എന്നുള്ള ഒരു എന്താണ് പ്രയോഗത്തിലേക്ക്, അല്ലെങ്കിൽ ഹീറ്റ് സോക്ക് എന്നുള്ള ആ ഒരു ടെർമിനോളജി യൂസ് ചെയ്താണ് പലവരും എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. എസ്പെഷ്യലി നമ്മുടെ ലുസൈൽ എക്സ്പ്രസ് ഹൈവേയിൽ സീറിംഗ് റോഡൊക്കെ പോയി കഴിഞ്ഞാൽ ഹെവി ട്രാഫിക്കിൽ പാർക്കിങ്ങിലൊക്കെ നിന്ന് പോയാൽ അത്യാവശ്യം എൻജിൻ ബ്ലോക്കും അതേപോലെ തന്നെ തേർമൽ എനർജി ഭയങ്കരമായിട്ട് ഇമ്മെൻസ് ആവാനുള്ള സാധ്യതകളൊക്കെ തന്നെയുണ്ട്. ഇതൊക്കെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ സെൻസറ് മാക്സിമം അറിയുക, അല്ലാന്നുണ്ടെങ്കിൽ എവിടെയാണ് ഈ സെൻസർ ഫിറ്റ് ചെയ്തേക്കുന്നത് എന്ന് അറിയാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ആ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുമ്പോൾ മനോഹരമായ മറ്റൊരു ട്രാക്കിലേക്ക് കടക്കേണ്ട ടൈമാണ്. ഐ ബി ബാക്ക് വെരി സൂൺ. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: Joy Alucas 917 Evenings presented by Joy Alucas world's favorite jeweler
1: powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine ruchi ariyam call 4000 1707
0: and
3: Marza Hypermarket be fresh be you visit your nearest store today
4: വെൽക്കം വെൽക്കം വെൽക്കം ബാക്ക് റേഡിയോസ് 91.7 FM 917 ഈവനിങ്സ് എൻ്റെ ടൈമാണ് സന്ദീപാണ് കൂടെയുള്ളത് നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യത്തിൻ്റെ ആ ഒരു കണ്ടിന്യൂഷൻ ഫ്ലോ കളയണ്ടെന്ന് വിചാരിച്ച് ഞാൻ ആ പാട്ടിൻ്റെ ഫ്ലോ കളയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഈ ആ ഒരു കാര്യം സ്റ്റോപ്പ് ചെയ്തിട്ട് ഇപ്പോൾ വീണ്ടും റീജോയിൻ ചെയ്യുന്നത് കുറച്ച് മുന്നേ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന വണ്ടിയുടെ കളറും ബോഡി മെറ്റീരിയലും ഒക്കെ തന്നെ ഈ ഒരു ടെമ്പറേച്ചർ ഹൈക്കിന് കാരണമാകും അല്ലാന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചർ ഡിഫറൻസിന് കാരണമാകാം അതുകൊണ്ട് സെൻസറിനെ നമ്മൾ ഭയക്കേണ്ട ആവശ്യമില്ല പക്ഷേ മേടിക്കുന്ന കാറിൽ സെൻസർ എവിടെയാണെന്ന് അറിയേണ്ടത് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ആസ് എ കാർ ഓണർ സോ തരം ഈ ഒരു നമ്മുടെ ടെമ്പറേച്ചർ അളക്കാൻ യൂസ് ചെയ്യുന്ന തെർമിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന സെൻസേഴ്സ് എവിടെയാണ് ഇരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കാറിൻ്റെ മാനുവലിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ജസ്റ്റ് ഗൂഗിൾ ചെയ്താലും നമ്മുടെ മോഡലും കാര്യങ്ങളും ഒക്കെ തന്നെ ഗൂഗിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഏത് പൊസിഷനിലാണ് ഇതുള്ളത് എന്ന് അറിയാൻ പറ്റും ബേസിക്കലി എപ്പോഴും വണ്ടിയുടെ ആ ഒരു മിററിൻ്റെ സൈഡിലേക്ക് അവിടേക്കൊക്കെ ഉള്ളതായിരിക്കും മേടിക്കുന്ന കാർ നമ്മൾ മേടിക്കുമ്പോൾ സെൻസേഴ്സ് അവിടെ ഉള്ളതാണ് ഏറ്റവും അധികം എഫിഷ്യൻ്റായിട്ട് എക്സ്പേർട്സ് പറയുന്നത് പിന്നെ വണ്ടിയുടെ അടിയിലായിട്ട് വരുന്ന സംഭവങ്ങളൊക്കെ തന്നെ ഒരു ഭയങ്കര ഇൻഫ്ലുവൻസിലായിരിക്കും ബിക്കോസ് ഇത് കംപ്ലീറ്റ് ആയിട്ട് സെൻസർ തന്നെ ഉരുകി പോകാനുള്ള സാധ്യതകളുണ്ട് റോഡിൽ നിന്നുള്ള ആ ഒരു ഹീറ്റ് അടിച്ചിട്ട് അതാണ് കുറച്ച് മുന്നേ ഞാൻ പറഞ്ഞ ആ ഒരു ഹീറ്റ് സോക്ക് എന്നുള്ള സംഭവം സോ ഇത് പലപ്പോഴും ഇവിടെ നമ്മളുടെ ലുസൈൽ ഹൈവേയിലൊക്കെ പോകുന്ന സമയത്ത് വെള്ളം കെട്ടിക്കിടക്കുന്ന പോലെ ആ മിറാജ് എന്നുള്ള സിറ്റുവേഷൻ ശരിക്കും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പക്ഷേ മിറാജൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് പോകുന്ന സമയത്ത് നമ്മുടെ സെൻസർ ഇഫ് ഇറ്റ് ഇസ് അണ്ടർ നീത്ത് യുവർ വെഹിക്കിൾ അത് കേടാവുകയാണ് എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട് കേട്ടോ സോ ഏറ്റവും അധികം മനസ്സിലാക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതുമായിട്ടുള്ള ഈ തെർമിസ്റ്ററിൻ്റെ പൊസിഷനിങ് ആ ഒരു അപ്ഡേറ്റാണ് ഇപ്പോൾ ഇന്നത്തെ ദിവസം ഒരു ടെക് ലോകത്തെ അപ്ഡേറ്റ് ആയിട്ട് നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുന്നത് ഇനി മറ്റൊരു അപ്ഡേറ്റുമായിട്ട് ഞാൻ തിരിച്ചെത്തുന്നതായിരിക്കും ബിക്കോസ് പോകാനുള്ള സമയമൊക്കെ ആയി വരുന്നു ബട്ട് പോകുന്നതിന് മുന്നേ ഐ ഹാവ് വെരി ഇമ്പോർട്ടൻറ്റ് തിങ് ടു സേ എന്താണെന്ന് അറിയാൻ കേട്ടുകൊണ്ടേയിരിക്കുക ഇപ്പോൾ എന്തായാലും ചെറിയൊരു
5: Suno Bollywood
6: Hindi hit of the hour
5: Hindi hit of the hour
7: to shuru kare
4: hit of the hour Jo Jeeta Wahi Sikandar enna cinemayile gaanam Udit Narayan paadi irikkuna oru wonderful track kelkunnathu Radio Suno 91.7 FM ilude

0: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
1: ചൂട് കാലത്ത് ഹൃദ്രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഞാൻ ഡോക്ടർ ബദറുദ്ദീൻ യൂനസ്, കാർഡിയോളജിസ്റ്റ്, നസീം മെഡിക്കൽ സെന്റർ, അൽകോർ. ഹൃദയ രോഗമുള്ളവർ ശരീരത്തിലെ ജലാംശം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. അതിനായി ദിവസവും 10 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളം കുടിക്കണം. തണുപ്പ് തരുന്ന ആഹാരങ്ങൾ, വാട്ടർമെലൺ, കുക്കുംബർ, പച്ചക്കറികൾ എന്നിവ അധികമായി ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അമിത ആഹാരം, മദ്യപാനം, കോഫി, ഷുഗർ ഡ്രിങ്ക്സ് എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുകയും വേണം. ചൂട് അധികരിച്ച സമയത്തുള്ള എക്സർസൈസ് പരമാവധി ഒഴിവാക്കുക. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള സമയത്ത് പുറം ജോലികളിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് ഉത്തമം. തലകറക്കം, നെഞ്ചിടുപ്പ്, നെഞ്ചുവേദന, അധിക ക്ഷീണം എന്നിവ അനുഭവപ്പെടുകയാണെങ്കിൽ ഡോക്ടറുടെ ഉപദേശം തേടാൻ മടിക്കരുത്.
0: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
2: Hi, ഞാൻ നിങ്ങളുടെ മിയ.
3: You're listening to Radio Suno 91.3.

0: Enjoy Alukas 917 Evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
3: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4000-1707.
1: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ. എനിക്ക് ചെറുതായിട്ടൊന്ന് ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോകേണ്ട സമയമൊക്കെ ഇതേ ആയി വരികയാണ്. ഈ ഒരു സമയത്ത് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ ഇന്നത്തെ ദിവസം നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഫിൽഡ് ആക്കിയോ എന്നുള്ള ഡൗട്ടുണ്ട്. കാരണം വണ്ടി സെൻസർ, അതേപോലെ തന്നെ തെർമിസ്റ്റർ, ഇതൊക്കെ പറഞ്ഞ് അത് ആ കൂട്ടത്തിൽ ഒരു ബോട്ടിലിൻ്റെ കഥ, ഒരുപാട് കഥകളും ഒരു ഗെയിമും ഒക്കെ തന്ന് ആകെപ്പാടെ ഇന്ന് മുഷിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയാം. പക്ഷേ ആ മുഷിച്ചിലൊക്കെ തന്നെ നാളെ എനർജി ആയിട്ട് മാറും എന്നുള്ളൊരു കാര്യത്തിന് സംശയമൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ വളരെ പോസിറ്റീവായിട്ട് പോയി കിടന്ന് ഉറങ്ങുക, വിച്ച് ഇസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. അത് തന്നെയാണ് എനിക്ക് പറയാനുണ്ടായിരുന്ന വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. നമുക്ക് ഈ ഒരു സമ്മർ ടൈമിൽ സ്പെഷ്യലി ഹ്യൂമിഡ് ആയിട്ടുള്ള ക്ലൈമറ്റും കാര്യങ്ങളും ഒക്കെ വരുന്നതുകൊണ്ട് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് പുറത്തെ ആ ഒരു ക്ലൈമറ്റ് നമ്മളെ എഫക്റ്റ് ചെയ്യുന്നത് നമ്മൾ പേഴ്സണലി അറിയണമെന്നില്ല. നമ്മൾ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരാളാണ്, അത്യാവശ്യം നല്ല ഫുഡൊക്കെ കഴിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അത് നമ്മളെ ഒരു രീതിയിലും തന്നെ എഫക്റ്റ് ചെയ്യുന്നതായിട്ട് തോന്നില്ല. ഇന്റേണലി എഫക്ട് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇൻ എ കോൺവെർസേഷൻ വിത്ത് എ ഡോക്ടർ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്, ഈ ഒരു ടൈമിൽ വളരെ സിമ്പിളായിട്ട് ലൈറ്റായിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുക, ആൻഡ് ഫുഡിൽ പോലും ആ ഒരു ലൈറ്റ്ലെസ് ഐ മീൻ ലൈറ്റായിട്ടുള്ള ബിഹേവിയർ കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക, ശ്രമിക്കുക എന്നുള്ളതാണ്. ആ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാനും ചെറുതായിട്ടൊന്ന് വൈൻഡപ്പ് ചെയ്യുമ്പോൾ ഒരുപാട് നല്ല പാട്ടുകൾ, പാട്ടിൻ്റെ കഥകളുമായിട്ട് ബോബി ജോയിൻ ചെയ്യുന്നതായിരിക്കും സുനോ മെലഡീസ്. യെസ്, അപ്പോൾ പാട്ടിൻ്റെ കഥകളൊക്കെ അറിയാനായിട്ട് വെയിറ്റ് ചെയ്തോളൂ, കേട്ടുകൊണ്ടേയിരിക്കുക റേഡിയോ സുനോ 91.7 FM. ഇനി സുനോ മെലഡീസിൻ്റെ ടൈം. സോ സി ഓൾ ടുമോറോ. ടാറ്റാ, ലവ് യു ഓൾ, ടേക്ക് കെയർ, ബൈ ബൈ.

വളരെ ഒരു അവശ്യ നിലയിലാണ് അല്ലെങ്കിൽ അദ്ദേഹം ഒറ്റപ്പെട്ടു പോയി ഒരു വൃദ്ധാശ്രമത്തിലാണ് എന്നുള്ള വാർത്തകളൊക്കെ നമ്മളിങ്ങനെ വായിച്ചിട്ടുണ്ടാകും, കണ്ടിട്ടും ഉണ്ടാവും. അതങ്ങനെ കണ്ടപ്പോൾ ഞാൻ ഒരുപാട് നല്ല പ്രണയ ഗാനങ്ങളിൽ ഞാൻ ഇദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ആലോചിച്ചു ഒരു ഒരു സങ്കടം നമുക്ക് ആർക്കാണെങ്കിലും തോന്നിക്കാണും. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ അറിയാനും അദ്ദേഹത്തിന്റെ പാട്ടുകളിലൂടെയും ആയാലോ ഇന്നത്തെ സുനോ മെലഡീസിന്റെ യാത്ര എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനൊരു തീരുമാനം എടുത്തത് ഇൻ കേസ് ഒരാളെങ്കിലും അദ്ദേഹത്തെ പറ്റി കൂടുതൽ അറിയാത്ത, ഓ ഇത് അദ്ദേഹത്തിന്റെ പാട്ടുകളായിരുന്നു എന്ന് തിരിച്ചറിയാത്ത ഒരാളുണ്ടെങ്കിൽ ഇത് ചിലപ്പം ഹെൽപ്ഫുൾ ആവുമല്ലോ എന്ന് വിചാരിച്ചു. 1948 ജനിച്ച ആക്ടർ മോഹൻ ശർമ്മ ഈ വർഷത്തെ 78 വയസ്സിലേക്ക് എത്തുകയാണ്. നടൻ, സംവിധായകൻ, നിർമ്മാതാവ്, എഴുത്തുകാരൻ, ഗായകൻ എന്നീ നിലയിൽ തിളങ്ങിയ പാലക്കാട് തത്തമംഗലം സ്വദേശിയായ മോഹൻ നിലവിൽ തിരുവള്ളൂർ ജില്ലയിലെ ഒരു സ്നേഹാലയത്തിലാണ് ഉള്ളത്. മോഹൻ ശർമ്മ അങ്ങനെ മലയാളത്തിൽ ഒരു ചെറിയ ആളൊന്നും അല്ല. പമ്മന്റെ നോവൽ ആധാരമാക്കി തോപ്പിൽ ബാസിസ രചിച്ച്, മഞ്ഞിലാസം നിർമ്മിച്ച കെ എസ് സേതുമാധവൻ സംവിധാനം ചെയ്ത ഹിറ്റ് ചിത്രം ചട്ടക്കാരിയിൽ ലക്ഷ്മിയുടെ നായകനായി അഭിനയിച്ച് മോഹൻ അക്കാലത്ത് ചെറുപ്പക്കാരുടെ ഒരു ഹരമായിരുന്നു. വല്ലാത്തൊരു സൗന്ദര്യം, ഒരു അട്രാക്റ്റീവായ പേഴ്സണാലിറ്റി ഒക്കെ ഒത്തിണങ്ങിയ ഒരു യുവാവ്. ബാലു മഹേന്ദ്ര സാറ് DOP ചെയ്ത്, ദേവരാജൻ സാറ് മ്യൂസിക് ചെയ്ത് ഈ സിനിമ ബാംഗ്ലൂരിൽ പോലും 40 ആഴ്ചകൾ തുടർച്ചയായിട്ട് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. വർഷങ്ങൾക്ക് ശേഷം മലയാളത്തിൽ റീമേക്ക് ചെയ്യപ്പെട്ടു. അന്ധകാലത്ത് ബോളിവുഡിൽ ഇത് റീമേക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ തലത്തിൽ ചരിത്രത്തിൽ സ്ഥാനം പിടിച്ച സിനിമയിലെ നായകൻ പിന്നീട് പല ഹിറ്റ് ചിത്രങ്ങളുടെ ഭാഗമായി.

ദിസ് ഇസ് നദിയ. ആയിരം കണ്ണുമായി യു ആർ ലിസണിംഗ് ടു റേഡിയോ സുനോ, റേഡിയോ സുനോ, കത്താസ് ഫേവറിറ്റ് റേഡിയോ സ്റ്റേഷൻ.

യു ആർ ലിസ്ണിംഗ് ടു റേഡിയോ സുനോ. ബോബിയാണ് കൂടെ ഉള്ളത്, സുനോ മെലഡീസിൽ. ഇന്ന് മോഹൻ ശർമ്മ സാറിന്റെ പാട്ടുകളിലൂടെയാണ്. ആക്ടർ, ഡയറക്ടർ, പ്രൊഡ്യൂസർ, ഇന്ന് അദ്ദേഹം ഒരു സ്നേഹാലയത്തിലാണ് എന്നുള്ള വാർത്തകളൊക്കെ കണ്ടപ്പോഴാണ് അദ്ദേഹത്തിന്റെ പാട്ടുകളിലൂടെ ഒരു യാത്രയായാലോ എന്ന് ചിന്തിച്ചത്. പാലക്കാട് ജില്ലയിലെ തത്തമംഗലത്ത് ജനിച്ച മോഹൻ സാറ് വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ നേരെ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടില് അഭിനയത്തിൽ ബിരുദം നേടി. സ്വന്തം കരിയർ മോഹൻ സാറ് തന്നെ കണ്ടെത്തുകയായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇന്നും ഒരു കാര്യത്തിലും നിരാശയൊന്നുമില്ല. ചെറുപ്പത്തിൽ അദ്ദേഹത്തിന്റെ ഗ്രാമത്തിൽ എല്ലാവരും പ്രൊഫഷണൽ കോഴ്സുകൾ തെരഞ്ഞെടുത്തപ്പോ സ്വന്തം പാഷനെ പിന്തുടരാനായിരുന്നു മോഹൻ സാറിന് ഇഷ്ടം. കുറച്ചു നാള് ശാസ്ത്രീയ സംഗീതം പഠിച്ചു, അതിലുപരി കുറേ സിനിമകൾ കണ്ടു. ഒരു ചലച്ചിത്ര സംവിധായകനാവുക എന്നതായിരുന്നു വലിയ ആഗ്രഹം. പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠനത്തിന് വീട്ടിൽ നിന്ന് സപ്പോർട്ട് കിട്ടില്ലെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ട് പണം കിട്ടാനായി മദ്രാസിൽ മെഡിക്കൽ റെപ്പിന്റെ ജോലിയൊക്കെ അദ്ദേഹം ചെയ്തു. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തിയപ്പോഴേക്ക് മോഹൻ സാർ ശരിക്കും ഞെട്ടി. കാര്യം രാജ്യത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നെത്തിയ പ്രതിഭകളുടെ കൂട്ടത്തിൽ മോഹൻ സാറും. അന്ന് അദ്ദേഹത്തിന്റെ കൂടെ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉണ്ടായിരുന്നത് മിഥുൻ ചക്രവർത്തി, സരീന വഹാബ്, ഷബാന ആസ്മി, ഓം പുരി, ബാലു മഹേന്ദ്ര, കെ ജി ജോർജ് ഒക്കെയാണ്. ബാലു മഹേന്ദ്ര സാറുമായിട്ടുള്ള സൗഹൃദമാണ് മോഹൻ സാറിന് ഏറ്റവും വലിയ ഗുണകരമാകുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പുറത്തു വന്ന ബാലു രാമു കാര്യാട്ടിന്റെ പുതിയ ചിത്രമായ നെല്ലിന്റെ ക്യാമറ സഹായിയായിട്ട് എത്തുന്നു. ആ സിനിമയിലേക്ക് ഒരു പുതിയ നടനെ വേണം. രാമു കാര്യാട്ടിനോട് ബാലു മഹേന്ദ്രയാണ് മോഹൻ സാറിന്റെ കാര്യം സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണ് നെല്ല് എന്ന ചിത്രത്തിൽ മോഹൻ സാറിന് നറുക്ക് വീഴുന്നത്.

വെൽക്കം ബാക്ക് ടു റേഡിയോ സുനു. ബോബിയാണ് കൂടെ ഉള്ളത് സുനു മെലഡീസിൽ. ഇന്ന് ആക്ടർ ഡയറക്ടർ മോഹൻ ശർമ്മ സാറിന്റെ പാട്ടുകളിലൂടെ. അദ്ദേഹം വളരെ ബുദ്ധിമുട്ടിലാണ്, സ്നേഹാലയത്തിലാണ് എന്ന് വാർത്തകൾ കണ്ടപ്പോ, സത്യത്തിൽ അദ്ദേഹത്തിന്റെ പാട്ടുകളൊക്കെ കണ്ടിട്ടുള്ള ആർക്കും ഒരു, അല്ലെങ്കിൽ സിനിമകൾ കണ്ടിട്ടുള്ള ആർക്കും ഒരു സങ്കടമാണ് അത് തോന്നുന്നത്. ശരിക്കും വളരെ സെലിബ്രേറ്റഡ് ലൈഫ് ലീഡ് ചെയ്ത അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ നമുക്കൊക്കെ സങ്കടമാണ്. അദ്ദേഹത്തിന്റെ പാട്ടുകളിലൂടെ ആവാം ഇന്നത്തെ യാത്ര. ചട്ടക്കാരി എന്ന സൂപ്പർ ഹിറ്റ് മൂവിക്ക് ശേഷം അന്ന് തെന്നിന്ത്യയിലെ ഏറ്റവും വലിയ സംവിധായകരിൽ ഒരാളായ ഭീം സിംഗിന്റെ രാഗം എന്ന പടത്തിൽ പിന്നീട് മോഹൻ സാർ നായകനായി. വൻ ഹിറ്റായിരുന്നു രാഗം. പിന്നാലെ ഭരതൻ സാറിന്റെ ആദ്യ ചിത്രമായ പ്രയാണത്തിലും നായകവേഷം. പിന്നീട് ശരിക്കും മോഹൻ സാറിന്റെ ഒരു കാലമായിരുന്നു. അങ്ങനെയാണ് ചലച്ചിത്ര വ്യവസായം കണക്ക് കൂട്ടിയത്. സൂപ്പർ ഹിറ്റ് സിനിമകളിലെ നായകൻ എന്ന പ്രതിഛായക്കൊപ്പം യുവതി യുവാക്കളുടെ ഹരമായൊരു നായകനും. സോ എന്തായാലും ഇനി മോഹൻ സാറിന്റെ ഒരു കാലഘട്ടമാകും എന്നൊരു പ്രതീക്ഷ. എന്നാൽ അങ്ങനെ ആയിരുന്നില്ല. വിചാരിച്ചതുപോലുള്ള തരംഗമൊന്നും അദ്ദേഹത്തിന് ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. ക്രമേണ പിന്നോക്കം പോകുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. പതിയെ പതിയെ അദ്ദേഹം ചലച്ചിത്ര നിർമ്മാണത്തിലേക്കും മാറി. വിവിധ തെന്നിന്ത്യൻ ഭാഷകളിലായി 20 സിനിമകൾ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്തു. അതിൽ ചിലതൊക്കെ വിജയിച്ചെങ്കിലും പലതും കനത്ത പരാജയം ഏറ്റുവാങ്ങി. അവിടെ നിന്നാണ് ശരിക്കും അദ്ദേഹത്തിന്റെ ഒരു തകർച്ച തുടങ്ങുന്നത്.

0: सुनो मेलोडीज
1: വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ. ബോബിയാണ് കൂടെയുള്ളത് സുനോ മെലഡീസിൽ. ഇന്ന് സുനോ മെലഡീസിൽ നമ്മൾ മോഹൻ ശർമ്മ സാറിന്റെ പാട്ടുകളിലൂടെ. നീലക്കുറിഞ്ഞു പൂക്കും പോലെയായിരുന്നു മോഹൻ ശർമ്മ സാറിന്റെ ഇടയ്ക്ക് പിന്നെ ഒരു അഭിനയ ജീവിത രീതികൾ. പലപ്പോഴും ഒരിക്കൽ ഒരു സിനിമയിൽ വരും, പിന്നീട് ദീർഘ ഇടവേളകൾ. പി ആർ വർക്കുകളൊക്കെ ചെയ്യാൻ ഇത്തിരി മടിയുള്ള ആളായിരുന്നു. സ്വയമേ ഒതുങ്ങിക്കൂടാൻ ഇഷ്ടപ്പെട്ട ഒരാള്. അദ്ദേഹത്തിന്റെ വിശേഷങ്ങളും അധികം ആരും അന്വേഷിച്ചില്ല, മോഹൻ സാറും ആരെയും തിരക്കിയില്ല. 1980 ജയൻ സാർ നായകനായ കാന്തവലയം എന്ന പടത്തിൽ കണ്ട മോഹൻ സാറിനെ പിന്നീട് നമ്മൾ കാണുന്നത് 2 പതിറ്റാണ്ടിന് ശേഷം 2000 മമ്മൂക്ക നായകനായ ദാദാ സാഹിബിലാണ്. അടുത്ത 2 പതിറ്റാണ്ടിനിടയിൽ 12 സിനിമകൾ അദ്ദേഹം ചെയ്തു. കുബേരൻ, മായാമോഹിനി, മാമാങ്കം, ഫോറൻസിക്. അതിലെനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഫോറൻസിക് ആയിരിക്കും അദ്ദേഹം ലാസ്റ്റ് ചെയ്ത ചിത്രം. പക്ഷെങ്കിലും കലാപ്രാധാന്യമുള്ള കലാമൂല്യമുള്ള കഥാപാത്രങ്ങളൊന്നും പിന്നീട് അദ്ദേഹത്തെ അധികം തേടി വന്നു.

0: ബാക്ക് ടു റേഡിയോ സുനോ. ബോബിയാണ് കൂടെ ഉള്ളത് സുനോ മെലഡീസിൽ. ഇന്ന് സുനോ മെലഡീസിൽ നമ്മൾ ആക്ടർ, ഡിറക്ടർ, പ്രൊഡ്യൂസർ മോഹൻ ശർമ്മ സാറിന്റെ പാട്ടുകളിലൂടെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയയിലും മറ്റുമായിട്ട് അദ്ദേഹത്തിന്റെ വാർത്തകൾ തന്നെയാണ് നമ്മൾ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ. സിനിമയ്ക്ക് വേണ്ടി ജീവിച്ചൊരു വ്യക്തി, അവസാനം ആരൂരും ഇല്ലാണ്ട് സ്നേഹഭവനത്തിലാണ് അദ്ദേഹം തമിഴ്നാട്ടിൽ. അദ്ദേഹത്തിന്റെ കുറേയേറെ ഗാനങ്ങൾ നമ്മൾ ഇന്നും സ്നേഹിക്കുന്നുണ്ട്. ആ പാട്ടുകളിലൂടെയുള്ള ഒരു യാത്ര. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സിനിമയ്ക്ക് വേണ്ടി തന്നെ ജീവിച്ചൊരു മനുഷ്യനാണ്. സിനിമയ്ക്ക് പുറമെ സംവിധായകനായും ഗായകനായും പ്രൊഡ്യൂസറായും ഒക്കെ അദ്ദേഹം പല പരീക്ഷണങ്ങളും നടത്തിയിട്ടുണ്ട്. സിനിമ അഭിനയത്തിൽ നിന്ന് വിട്ട് ബിസിനസ് മേഖലയിലേക്കും ഇടയ്ക്ക് അദ്ദേഹം ഒന്ന് കാലെടുത്തു വെച്ചു. അതിനെപ്പറ്റി അദ്ദേഹം തന്നെ പണ്ടൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞു, നമുക്കൊന്ന് കേട്ടാലോ.
1: അതിൽ ആത്മസംതൃപ്തി ഇല്ലാത്തത് കൊണ്ടാണ് സിനിമ ഈ അഭിനയം അല്പമൊന്നും നിർത്തി, പിന്നെ മറ്റു സംഗതികൾ. അപ്പൊ ആ ബിസിനസിന്റെ വശത്തിലോട്ട് പോയപ്പോഴാണ് പടം പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെ വന്നപ്പോ ഞാൻ വിചാരിച്ചു കുറെ ബിസിനസ് നമ്മൾ എന്തെങ്കിലും ചെയ്യണം. അങ്ങനെ ടെക്സ്റ്റൈൽസിന്റെ ഒരു ബിസിനസ് എനിക്ക് അല്പം താല്പര്യമുണ്ടായിരുന്ന ഒരു ബിസിനസ്സാണ്. അതിൽ ഒരു ഏജൻസി എടുത്തു, ഒരു കമ്പനിയുടെ പ്രോഡക്ട്സ് കേരളത്തിൽ വിതരണം ചെയ്യാനുള്ള അവകാശം എനിക്ക് ഞാൻ എടുത്തു. അങ്ങനെ ഗ്രാസിം ഗ്രവേറ ഷൂട്ടിംഗ് എന്ന് പറയുന്ന ആ കമ്പനി, അവരുടെ ഷൂട്ടിങ്സ് ഞാനാണ് കേരളത്തിൽ ഞാനാണ് വിതരണം ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ബിസിനസ്സിലും എനിക്ക് താല്പര്യമുണ്ട്. ചെയ്യുന്ന പ്രവൃത്തി ഏതായാലും അതിൽ വിജയിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഏതായാലും കലാകാരനായിട്ട് ഞാൻ വർത്തിക്കുമ്പോൾ കലയിൽ രീതിയിൽ വിജയിക്കാൻ ഉള്ള ഒരു ഇതുണ്ടാവും.

ലിസ്ണിംഗ് ടു റേഡിയോ സുനോ. ബോബിയാണ് കൂടെയുള്ളത് സുനോ മെലഡീസിൽ. ഇന്ന് സുനോ മെലഡീസിൽ നമ്മൾ ആക്ടർ പ്രൊഡ്യൂസർ മോഹൻ ശർമ്മ സാറിന്റെ പാട്ടുകളിലൂടെയുള്ള യാത്ര. മലയാളത്തിൽ വളരെ കുറച്ച് സിനിമകളിൽ മാത്രം അഭിനയിച്ച് മോഹൻ സാറ് തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ലാംഗ്വേജിലും അഭിനയിച്ച് നടൻ എന്ന നിലയിൽ അറിയപ്പെട്ട മോഹൻ സാർ പിൽക്കാലത്ത് ജീവിതത്തിന്റെ കയറ്റിറക്കങ്ങളിലൂടെ കടന്ന് ഒരു ഘട്ടം എത്തിയപ്പോൾ ഒരാഗ്രഹം വല്ലാതെ അങ്ങ് വേട്ടയാടി, സിനിമാ സംവിധാനം എന്ന സ്വപ്നം. തന്നെ വിശ്വസിച്ച് പണമിറക്കാൻ നിർമ്മാതാക്കൾ ഉണ്ടാകുമോ എന്നറിയില്ല. ഉണ്ടെങ്കിൽ തന്നെ ആരുടെയും കാലുപിടിക്കാൻ അഭിമാനബോധം അനുവദിച്ചില്ല. അതുകൊണ്ട് സ്വയം പടം നിർമ്മിച്ച് സംവിധാനം ചെയ്യാൻ അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെയാണ് ഗ്രാമം എന്ന ചിത്രം അദ്ദേഹം സംവിധാനം ചെയ്യുന്നതും പ്രൊഡ്യൂസ് ചെയ്യുന്നതും. ഒത്തിരി അവാർഡുകൾ നേടിയ ഗ്രാമം എന്ന ചിത്രം കണ്ടിട്ട് മുൻ തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിത വളരെ വികാരധീനയായിരുന്നു എന്നും ജയ ടി വിക്ക് വേണ്ടി ചിത്രത്തിന്റെ സാറ്റലൈറ്റ് റൈറ്റ്സ് വാങ്ങാൻ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു എന്നും അദ്ദേഹം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആ നടപടികൾ പൂർത്തിയാക്കുന്നതിന് മുൻപേ അവർ വിടവാങ്ങി. ഇന്നും ആ ചിത്രത്തിന്റെ റൈറ്റ്സ് ആരെങ്കിലും വാങ്ങിയാൽ തന്നെ പകുതിയോളം അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾ തന്നെ മാറിയേനെ. ഒരു സംവിധായകനും പ്രൊഡ്യൂസറായി മാത്രമല്ലട്ടോ, ഒരു ഗായകനായും അദ്ദേഹത്തിനെ നമ്മൾ ഓർക്കണം. രണ്ട് സിനിമകളിൽ അദ്ദേഹം പിന്നണി പാടിയിട്ടുണ്ട്. ലാലേട്ടൻ നായകനായ ഇവിടെ തുടങ്ങുന്നു എന്ന സൂപ്പർ ഹിറ്റ് സിനിമയിൽ നാല് പാട്ടുകളും പാടിയേക്കുന്നത് മോഹൻ സാറാണ്.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on Apple Podcast
0: and
2: Google Podcast.
1: Action.
3: മുന ദിനേശ അതിമോഹമാണ് അതിമോഹം.
1: Horror. തനിക്ക് പോകാൻ അനുവാദമില്ല. Or drama.
4: എന്റെ കുടുംബം എന്റെ സ്വർഗരാജ്.
1: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
5: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
6: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
7: Hi, this is Pearly Mani.
8: You're listening to Radio Suno 91.7 FM.

ലിസ്ണിംഗ് ടു റേഡിയോ സുനോ ബോബിയാണ് സുനോ മെലഡീസിൽ. ഇന്ന് സുനോ മെലഡീസിൽ ആക്ടർ പ്രൊഡ്യൂസർ ഡയറക്ടർ മോഹൻ ശർമ്മ സാറിന്റെ പാട്ടുകളിലൂടെയുള്ള ഒരു യാത്രയാണ്. സോഷ്യൽ മീഡിയ എടുത്താൽ മോഹൻ ശർമ്മ സാറിനെ പറ്റിയിട്ടാണല്ലോ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്നതും കേൾക്കുന്നതും. സിനിമയിൽ അവസരങ്ങൾ കുറഞ്ഞപ്പോൾ ടി വി സീരിയലുകളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. എല്ലാത്തിനും അപ്പുറം സൗത്ത് ഇന്ത്യൻ ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സിന്റെയും റോട്ടറി ക്ലബിന്റെയൊക്കെ പ്രസിഡന്റ് ആയിരുന്നു. പക്ഷെ ഇപ്പോൾ അദ്ദേഹം എത്തി നിൽക്കുന്ന അവസ്ഥ സത്യത്തിൽ ആര് കാണുമ്പോഴും നമുക്കൊക്കെ ഒരു സങ്കടം തന്നെയാണ് തോന്നുന്നത് അല്ലേ. മലയാള സിനിമ ചെന്നൈയിൽ നിന്നും മാറിയിട്ടും മോഹൻ സാറ് തന്റെ സ്വപ്ന നഗരമായ ചെന്നൈ ഉപേക്ഷിച്ചില്ല. തന്റെ വളർച്ചയും തളർച്ചയും എല്ലാം കണ്ട പോറ്റമ്മയായ ചെന്നൈ അദ്ദേഹം വിട്ടുപോയില്ല. ഒരു കാലത്ത് പോയസ് ഗാർഡനിൽ ജീവിച്ച അദ്ദേഹം സിനിമയ്ക്ക് വേണ്ടി ആ വീട് വിറ്റു. കഴിഞ്ഞ 3 മാസക്കാലമായി ചെന്നൈയിൽ നിന്നും 50 കിലോമീറ്റർ അകലെയുള്ള ഒരു വൃദ്ധ സേവാശ്രമത്തിലാണ് ഇന്ന്. ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. വാണിജ്യ സിനിമയെടുത്ത് കാശുണ്ടാക്കാനായി വലിയ താരങ്ങൾ പോലും മത്സരിക്കുന്ന കാലത്ത് കലാമൂല്യമുള്ള സിനിമയ്ക്കായി ശ്രമിച്ച മോഹൻ സാറ് അവസാനം എത്തിയത് വൃദ്ധസദനത്തിലാണ്. ഇതൊക്കെയായിട്ടും ഇന്നും മോഹൻ സാറിനെ കാണുമ്പം വലിയ നിരാശയൊന്നും അദ്ദേഹത്തിനില്ല. ഇപ്പോഴും ചിരിച്ചുകൊണ്ട് തന്നെ സംസാരിക്കുന്നു. 6 ഇന്റർവ്യൂ എടുക്കാൻ പോയാലും അദ്ദേഹം സമ്മതം മൂളുന്നു. സിനിമകൾ ആസ്വദിക്കാനും സിനിമകൾ ചെയ്യാനും മദ്രാസിൽ പോയ അദ്ദേഹം വെറും കൈയോടെ എന്തായാലും മടങ്ങി വന്നിട്ടില്ല. മലയാള സിനിമാ ചരിത്രത്തിൽ എക്കാലവും ഓർമ്മിക്കപ്പെടുന്ന ചില സിനിമകൾക്കൊപ്പം ചില സിനിമാ പ്രവർത്തകർക്കൊപ്പം അദ്ദേഹത്തിന്റെ പേരും ചരിത്രത്തിൽ ഇടം നേടിയിരിക്കും.

0: listening to Radio Suno 91.7 FM, Qatar's favorite radio station. Qatar's favorite radio station.
1: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
2: ഞാൻ രഞ്ജിനി ഹരിദാസ്.

0: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ മോർണിംഗ് സവാരി. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: brought to you by മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
5: home. This is Radio Suno
6: 91.7 FM,
5: Qatar's favorite radio station.

0: सुनो 91.7 FM,
1: Qatar's favorite radio station.

0: എല്ലാവർക്കും നമസ്കാരം, ഇത് സച്ചിൻ വാര്യരാണ്.
1: You're listening to Radio Suno 91.7.

91.7 FM. 91.7 FM. Qatar's favorite radio station.

റേഡിയോ സുനോ 91.7 FM. ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ.

91.7 FM. Qatar's favorite radio station.